ചിരിച്ചാലും കരഞ്ഞാലും മരണം ഉറപ്പ്. എന്നാൽ പിന്നെ ചിരിച്ചൂടെ അല്ലേ? തമാശയല്ല, യാഥാർത്ഥ്യമല്ലേ? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി, സന്തോഷിപ്പിച്ച്, അപമാനവും അവഹേളനവും സഹിച്ച്, സ്വയം പീഡിതരായി, മറ്റുള്ളവരാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട്, വിമർശനമേറ്റുവാങ്ങി കരഞ്ഞു തീരുന്ന ജീവിതങ്ങളുണ്ട്. സ്വന്തം സന്തോഷവും സമാധാനവും ത്യജിച്ച് ജീവിച്ച് സന്തോഷം ലഭിക്കാത്തവർ, സ്വാതന്ത്ര്യവും സന്തോഷവും ആസ്വദിച്ച് ആരോഗ്യമായി സമാധാനമായി സ്വയം മനസാക്ഷിക്ക് നന്മയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. രണ്ടായാലും വിമർശനവും അവഹേളനവും അവഗണനയും മരണവും ഉറപ്പ്. എങ്കിൽ പിന്നെ ചിരിച്ച് സന്തോഷമായി ആത്മാർത്ഥമായി ജീവിച്ചുകൂടെ? എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണ്, ഇവരാണ്, ഈ വാക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. ജീവിക്കാൻ ഒരു ചോദന വേണം, പ്രേരകശക്തി ഉണ്ടാവുക തന്നെ വേണം. അതില്ലാത്തപ്പോഴാണ് നിരാശയും അലസതയും ലക്ഷ്യവും സ്വപ്നവും തന്നെ നഷ്ടപ്പെടുന്നത്. ലക്ഷ്യമുണ്ടെങ്കിലേ പ്രചോദനത്തിന് ഫലവുമുള്ളൂ. ഏതൊരു കാര്യവും നേടാനുള്ള തീക്ഷ്ണമായ അഭിനിവേശം ഉണ്ടാകുമ്പോൾ ഏതൊന്നിലും നമ്മൾ പ്രേരകശക്തിയെ ദർശിക്കും. വിജയിക്കുമെന്നുള്ള വിശ്വാസം, ആ ജ്വാല അണയാതെ സൂക്ഷിക്കാൻ പ്രേരകശക്തികൾ ആവശ്യമാണ്. സ്ഥിരോത്സാഹവും കൃത്യനിഷ്ഠയും ഒപ്പം ചേർന്നാൽ വിജയം കൈപ്പിടിയിലൊതുക്കാം.

0: ബീനാനന്ദപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയായിരുന്നു ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചങ്ങമ്പുഴിയുടെ വാഴക്കുല എന്ന കവിത ആലപിക്കുന്നു അഞ്ചിമ. തുടർന്ന് ചരിത്രപദം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ സുന്ദരകാന്ഡം ലങ്കാദഹനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു കുഞ്ഞികൃഷ്ണൻ പരിയാരം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചലച്ചിത്ര താരം ജോമോൾ അഭിനയിച്ച ചിത്രങ്ങളിലെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള താരസ്വരത്തിന്റെ 2 കേൾക്കാം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു അഞ്ചിമ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഞ്ചിമ ആലപിച്ച ചങ്ങമ്പുഴയുടെ കവിത വാഴക്കുല. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247400 7225900118.
4: അച്ഛനെന്ന ഇത്ര സന്തോഷം. ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ.

0: എല്ലാം ഒരിടത്ത് ഒത്തുകിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
0: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
5: ഇന്ന് ഓഗസ്റ്റ് 6, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 6 വർഷത്തിലെ 218 ദിനമാണ്. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു. ലോകത്താദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമാണ് ഹിരോഷിമ. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. 2nd World War ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. ജനറൽ പോൾ ടിബിറ്റ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗേയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിന്റെ പേര്. യുറേനിയം 235 ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ TNT പ്രഹരശേഷിയുണ്ടായിരുന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ആകമാനം ഇല്ലാതെയാക്കി. ഓഗസ്റ്റ് 6 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1538 ഗോൺസാലോ ജിമനസ് ടേ ക്വിസ്റ്റാഡ എന്ന സ്പാനിഷ് പട്ടാളക്കാരൻ കൊളംബിയ എന്ന യൂറോപ്യൻ ഭൂവിഭാഗം കണ്ടുപിടിച്ചു. 1806 റോമ ചക്രവർത്തി ഫ്രാൻസിസ് 2 റോമ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു. 1825 ബൊളീവിയ സ്പെയിനിൽ നിന്നും സ്വതന്ത്രമായി. 1945 2nd World War ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബിട്ടതിനെ തുടർന്ന് ഏകദേശം 70,000 പേർ തൽക്ഷണം മരണമടഞ്ഞു. 1962 ജമൈക്ക ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 1991 ടിം ബെർനേഴ്സ്-ലീ വേൾഡ് വൈഡ് വെബ് എന്ന ആശയം അവതരിപ്പിച്ചു. ഇത് ഇന്റർനെറ്റിലെ ഒരു സേവനമായി ലഭ്യമാകാൻ തുടങ്ങി. പെനിസിലിൻ കണ്ടുപിടിച്ചതുവഴി വൈദ്യശാസ്ത്രത്തിലെ ആന്റിബയോട്ടിക് വിപ്ലവത്തിന് തുടക്കം കുറിച്ച സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലമിങ്ങിന്റെ ജന്മദിനവും ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനും കവിയുമായ SK പൊറ്റക്കാട്, നവോത്ഥാന കാലത്തെ ഇംഗ്ലീഷ് നാടകകൃത്തും കവിയും നടനുമായിരുന്ന ബെഞ്ചമിൻ ജോൺസൺ, ഭാവാഭിനയം, ശരീരഭാഷ, ശബ്ദവിന്യാസം എന്നിവ കൊണ്ട് അഭിനയത്തിന് പുത്തൻ സമവാക്യം രചിച്ച മലയാള ചലച്ചിത്ര അഭിനേതാവ് മുരളി തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 6.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് അർഹമായ കൂലി കൊടുക്കാത്തവനുമായി അന്തിനാളിൽ ഞാൻ ശത്രുതയിലായിരിക്കും. മുഹമ്മദ് നബി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. കർക്കടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 August 12 കർക്കടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റെച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ കടകൾക്ക് 10,000 രൂപ വീതം സഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭകർ ഉൾപ്പെടെയുള്ള ദുരിതബാധിതർക്കായി പ്രത്യേക വായ്പാ പദ്ധതിയും നടപ്പാക്കും. ബാങ്കുകളുമായി സഹകരിച്ച് 12 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കും. ഈ വായ്പയ്ക്ക് 25% പരമാവധി 3 ലക്ഷം രൂപയോ മാർജിൻ മണിയായി സർക്കാർ ബാങ്കിൽ നൽകും. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് താൽക്കാലികമായി നീക്കിയ സംഭവത്തിൽ മെറ്റ മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റയുടെ ഗ്ലോബൽ അഫയേഴ്സ് തലവൻ ജോയൽ കപ്ലാൻ ഇന്നലെ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് മാപ്പ് പറഞ്ഞതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഈ വർഷം ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോകുമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. രാജ്യത്തെ രക്ഷിക്കുന്നതിനും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിനും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് തിരിച്ചുപോകാൻ തീരുമാനിച്ചതെന്ന് ഹസീന വ്യക്തമാക്കി. ഈ വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ നിന്ന് മുൻഗണന റേഷൻ കാർഡുകാരുടെ വിവരങ്ങൾ കണ്ടെത്തി കേന്ദ്രം കേരളത്തിന് കൈമാറി. 3 ലക്ഷത്തിനുമേൽ വാർഷിക വരുമാനമുണ്ടെന്ന് കണ്ടെത്തിയ 86,000 പേർ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താകും. ഇവർ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കും. കുടുംബത്തിൽ ആരെങ്കിലും ആദായ നികുതി ഒടുക്കുന്നവരാണെങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് വ്യവസ്ഥ. പ്രതിഷേധ സമരങ്ങളെ നേരിടുമ്പോൾ നിയമപാലകർ സംയമനം പാലിക്കണമെന്ന് സുപ്രീംകോടതി. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചിലർ പ്രതിഷേധത്തിൽ കടന്നുകൂടി കല്ലേറ് നടത്തിയാൽ പോലും യുവാക്കളെ കേൾക്കാനും ശാന്തരാക്കാനും നിയമപാലകർ ശ്രമിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ പറഞ്ഞു. ശബരിമലയിൽ മണ്ഡലകാലത്ത് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേട് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ പറഞ്ഞു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള JEE മാതൃകാ പരീക്ഷയിൽ നീറ്റും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി 2 ഘട്ടങ്ങളിലായി നടത്തുന്നതാണ് പരിഗണിക്കുന്നത്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ സർക്കാർ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാൻ കേന്ദ്ര നീക്കം. ഇതിനായി വർഷകാല സമ്മേളനത്തിന്റെ തുടർച്ചയായി August 16 മുതൽ 18 വരെയോ

ഏഴിന് മാത്രമായോ സമ്മേളനം വിളിച്ചു ചേർത്തേക്കുമെന്ന സൂചനയുമുണ്ട്. വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുന്നതിന് മാനദണ്ഡങ്ങളോ സവിശേഷതകളോ രൂപവൽക്കരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പൊതുസുരക്ഷ കണക്കിലെടുത്ത് വാഹനങ്ങളുടെ വേഗപരിധി നിശ്ചയിക്കാനുള്ള അധികാരം മാത്രമാണ് സംസ്ഥാനങ്ങൾക്കുള്ളതെന്നും കേന്ദ്രം വ്യക്തമാക്കി. രാജ്യസഭയിൽ CPM അംഗം വി ശിവദാസന്റെ ചോദ്യത്തിന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് രേഖാമൂലം മറുപടി നൽകിയത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് അംഗങ്ങളെ സ്ഥലം മാറ്റി DGP ഉത്തരവിറക്കി. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. തുടർച്ചയായ 8 ദിവസവും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിന്ന് വിട്ടുനിന്നു. അദ്ദേഹത്തിന്റെ മറുപടി ആവശ്യപ്പെട്ടും അയോധ്യ സംഭാവന കൊള്ളയെ എതിർത്തും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ബുധനാഴ്ചയും ലോക്സഭ പൂർണ്ണമായി സ്തംഭിച്ചു. സൗജന്യ യാത്രയ്ക്കായി പ്രിയദർശിനി ബസിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നെന്ന രീതിയിൽ മന്ത്രി CP ജോൺ നടത്തിയ പരാമർശം വിവാദമായതിനു പിന്നാലെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. തന്റെ പരാമർശത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ഡിജിറ്റൽ വെർച്വൽ രേഖകളും കോടതിയിൽ തെളിവായി അനുവദിക്കുന്നതും ഏത് ധനകാര്യ സ്ഥാപനത്തെയും ഉപാധികളോടെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്നതുമായ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ ലോക്സഭ പാസാക്കി. സംസ്ഥാനത്തെ പ്രളയ സാധ്യത ശാശ്വതമായി കുറയ്ക്കാൻ സമഗ്ര ദുരന്ത നിവാരണ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡാമുകളുടെ പ്രവർത്തനം കൂടുതൽ ശാസ്ത്രീയമാക്കാൻ AI അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമം തുടരുമെന്ന് തമിഴ്നാട്ടിലെ TVK സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപനം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും സംസ്ഥാനം ഇതേ കാര്യം പറഞ്ഞിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. തമിഴ്നാട്ടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. August 15 ഇന്ത്യാ ദിനമായി ആചരിക്കാൻ US സംസ്ഥാനമായ മാസച്യൂസെറ്റ്സ് തീരുമാനിച്ചു. ഗവർണർ മൗറ ഹീലിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ബാങ്കുകൾ മുഖേന നടപ്പാക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് നിരുത്സാഹപ്പെടുത്തണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇത് LIC അടക്കമുള്ള ഇൻഷുറൻസ് കമ്പനികളെ ബാധിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP നേതൃത്വത്തിലുള്ള LIC ഏജന്റ്സ് ഫെഡറേഷന്റെ നിവേദക സംഘവുമായി നടത്തിയ ചർച്ചയിൽ മന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിലെ നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് അതിന്റെ സഭാകക്ഷിയുടെ ഭൂരിപക്ഷത്തിന്റെ താൽപര്യത്തെക്കാൾ മുകളിൽ നിൽക്കുകയെന്ന് സുപ്രീംകോടതി പറഞ്ഞു. യുവാക്കളുമായി കൂടുതൽ ഇടപെടാനും സംവദിക്കാനും BJP MPമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾക്ക് പ്രാധാന്യം നൽകി MPമാരുടെ പ്രാദേശിക വികസന പദ്ധതി നടപ്പാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ E20 പെട്രോൾ നയവുമായി ബന്ധപ്പെടുത്തി ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ പ്രചരിക്കുന്ന അപകീർത്തികരവും വ്യാജവുമായ പോസ്റ്ററുകൾ നീക്കാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളായ മെറ്റ, X, ഗൂഗിൾ എന്നിവയോട് ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ വിവാഹിതരാകുന്ന യുവതികൾക്ക് 1 പവന്റെ സ്വർണ നാണയവും പട്ടുസാരിയും സർക്കാരിന്റെ സമ്മാനമായി ലഭിക്കും. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും 1 ഗ്രാമിന്റെ സ്വർണമോതിരം ലഭിക്കും. ബുധനാഴ്ച ജോസഫ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിലാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ജനപ്രിയ വാഗ്ദാനങ്ങൾക്ക് പണം വകയിരുത്തിയത്. മഹാരാഷ്ട്രയിൽ കൃത്രിമ പനീർ നിരോധിച്ചു. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. നിയമലംഘകർക്ക് 6 മാസം തടവും 1 ലക്ഷം രൂപ പിഴയും ചുമത്തും. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന് ഔദ്യോഗിക ബഹുമതിയോടെ വിട നൽകി. രാജേഷിന്റെ പേരിൽ പഞ്ചായത്ത് ലൈഫ് മിഷൻ വഴി കിട്ടിയ വീടിന്റെ പണി പൂർത്തിയാക്കാൻ സർക്കാർ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. രാജേഷിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ റെഗുലർ ക്ലാസും ആശുപത്രികളിൽ ക്ലിനിക്കൽ പോസ്റ്റിംഗും നടത്തുന്ന കോളേജുകൾക്ക് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിന്റെ മുന്നറിയിപ്പ്. ദുരന്ത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ പ്രഖ്യാപിക്കുന്ന അവധികൾ കർശനമായി പാലിക്കണം. ഇത് ലംഘിക്കുന്ന കോളേജുകൾക്കെതിരെ നഴ്സിംഗ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പ്രകാരം നടപടിയെടുക്കുമെന്നും കൗൺസിൽ വ്യക്തമാക്കി. പോയിന്റ് ഓഫ് കോൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അനുകൂല നടപടി ആവശ്യപ്പെട്ട് കിയാൽ പ്രതിനിധികൾ കേന്ദ്ര വ്യോമയാന മന്ത്രിയെ സന്ദർശിച്ചു. കിയാൽ MDC ദിനേശ് കുമാർ, ചീഫ് ഓപ്പറേഷൻ ഓഫീസർ VK അശ്വിനികുമാർ എന്നിവരാണ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സി സദാനന്ദൻ MP ഒപ്പമുണ്ടായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി, കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ.

0: പശ്ചാത്തല വികസനത്തിന് കൂടുതൽ പദ്ധതികൾ എന്നിവ വേണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഈ മാസം 15 രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ 18 പ്ലാറ്റൂണുകൾ അണിനിരക്കും. സംസ്ഥാനത്ത് 2 തവണകളിലായി ഇന്നലെ സ്വർണവിലയിൽ പവന് 2,080 രൂപയുടെ വർധന. പവന് 1,07,680 രൂപയിലായിരുന്നു ദിനാന്ത്യത്തിൽ വ്യാപാരം. ഗ്രാമിന് 260 രൂപ കൂടി 13,460 രൂപയുമായി. രാജ്യത്ത് പ്ലാസ്റ്റിക് കറൻസി അടുത്ത സാമ്പത്തിക വർഷം ആദ്യത്തോടെ വിപണിയിലിറക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 10-20 രൂപയുടെ പോളിമർ കറൻസി പരീക്ഷാടിസ്ഥാനത്തിലായിരിക്കും ആദ്യം പുറത്തിറക്കുക. മുൻ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അതിജീവിത മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകി. പരപ്പനങ്ങാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തിയത്. വടകര MDMA കേസിൽ റിമാൻഡിൽ കഴിയുന്ന കീർത്തിനിയെ ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. 2 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം വടകര NDPS കോടതിയെ സമീപിച്ചത്. കണ്ണൂർ ടൗൺ സ്ക്വയറിലെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനായി നിർമ്മിച്ച കുഴികൾ നികത്തി. മാസങ്ങളായി ഉഴുതുമറിച്ച നിലയിൽ കിടന്ന സ്ഥലത്തെ 20 കുഴികളാണ് കലക്ടർ P വിഷ്ണുരാജിന്റെ ഉത്തരവിനെ തുടർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നികത്തിയത്. കണ്ണൂർ നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 6 മുതൽ കണ്ണൂർ സിറ്റി, ആയിക്കര, കണ്ണൂർ ആശുപത്രി പരിസരം എന്നിവിടങ്ങളിലാണ് വയോധികൻ ഉൾപ്പെടെയുള്ളവർക്ക് കടിയേറ്റത്. തെരുവനായകൾക്ക് ഭക്ഷണം നൽകാൻ മാഹി മേഖലയിൽ തീറ്റ കേന്ദ്രങ്ങൾ ഒരുക്കുമെന്ന് മയ്യഴി ഭരണകൂടം അധികൃതർ വ്യക്തമാക്കി. പാനൂർ PRM കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ 20 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് റാഗിംഗ് വിരുദ്ധ വകുപ്പ് കൂടി ചുമത്തി കേസെടുത്തു. SpaceX 2025 വിക്ഷേപിച്ച Falcon 9 റോക്കറ്റിന്റെ ഏകദേശം 4,000 കിലോഗ്രാം ഭാരമുള്ള രണ്ടാം ഘട്ടം ചന്ദ്രനിൽ ഇടിച്ചെന്ന് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ആഘാതത്തിൽ ഏകദേശം 18 മുതൽ 20 മീറ്റർ വ്യാസമുള്ള പുതിയ ഗർത്തം രൂപപ്പെട്ടിരിക്കാമെന്നും വലിയ തോതിൽ ചാന്ദ്രധൂളിക ഉയർന്നിരിക്കാമെന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിലും സമീപ പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച രാത്രി റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു, 44 പേർക്ക് പരിക്കേറ്റു. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമസ് കടലിടുക്ക് തുറക്കാനുള്ള കരാർ പ്രഖ്യാപനം അമേരിക്കൻ സമയം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഉണ്ടായേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പാകിസ്ഥാന് 8 ജയം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം S സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ S സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: രാമകഥാഗാനലയം.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: രാമകഥ ഗാനലയം 21-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം സുന്ദരകാണ്ഡത്തിലെ ലങ്കാദഹനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു കുഞ്ഞികൃഷ്ണൻ പരിയാരം.
1: ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു.

കവികുലം ദശവദന വചനമിതു കേട്ടു രക്ഷാകുലം ദീനത കൈവിട്ടു വാദാത്മജന്റെ വാൽ തിലരസഹൃദാദി

ഭൂമി വിനാശത്തിനെന്നാർ ചിലർ. അനലമിഹ വസനമിതിനനലമിനി വാലതിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ.

കപിവരം കിതവമതികളുമിതരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാ പുരവരം പറകളെയുമുടനുടനറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം പവനജനുമതികൃശ ശരീരനായിടിനാൻ പാശവുമപ്പോൾ ശിഥിലമായി വന്നിതു ബലമോടവനതി ചപലമജല നിഭഗാത്ത

പിന്നെയുമുൽപ്ലുത്യ സത്വരം കനകമണിമയ നിലയമഖില നിലനാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചതഗ്നിയും പ്രകൃതി ചപലതയോടവനു ചലമോരോ മണിപ്രസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൽ ഗജതുരകരഥബല പദാദികൾ പംക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിജ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ വിബുധപതിയോടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവൻ.

പുനരനില സുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതദ്ഭുതം. ദശവദന സഹജ ഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരി ഗേഹങ്ങൾ വെന്തുകൂടീ ജപം. രഘുകുലപതി പ്രിയ ഭൃത്യനം മാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയ നികരമതുവെന്തോരോ കാമിനീ വർഗം വിലാപം തുടങ്ങിനാർ. ചിഗുരഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ടു ഭൂമൗപതിക്കയും. ഉടലുരുകിയുരുകിയുടനുഴറി അലറിപ്പാഞ്ഞു ഉന്നതമായ

കാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ഭുതജനം. മദനശര പരവശതയോടു ചപലനായിവൻ മാഹാത്മ്യമുള്ള പതിവ്രതന്മാരെയും കരബലമോടനുദിനമണഞ്ഞു പിടിച്ചതിക്കാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. അവർ മനസ്സി മരുവിന തപോമയ പാവകൻ അദ്യരാജ്യേ പിടിപ്പെട്ടിതു കേവലം. നിശിചരികൾ ബഹുവിധമോരോ നിപ്പറുകയും നിൽക്കും നിലയിലേ വെന്തുമരിക്കയും ശരണമിഹ വിമിതി പല വഴിയുമുടനും.

ഒരു യോജനയും ക്ഷണാൽ സരസബഹുവിഭവയുതയോജനം നൽകിനാൻ സന്തുഷ്ടനായിതു പാവകദേവനും ലഘുതരമനില

സമ്പാദി ആകാശത്തിൽ പറന്നുയർന്ന ശേഷം അത്യന്തം സന്തുഷ്ടരായ വാനരപുങ്കവന്മാർ സീതാദർശനത്തിനായി തരംഗങ്ങൾ പൊങ്ങിയുയരുന്ന ആകാശം പോലെ സുദീർഘമായ സമുദ്രം നോക്കിക്കൊണ്ട് ഇതെങ്ങനെ തരണം ചെയ്യും എന്ന് പരസ്പരം പറഞ്ഞു. അപ്പോൾ അങ്കദൻ പറഞ്ഞു, വാനരശ്രേഷ്ഠന്മാർ കേട്ടാലും നിങ്ങളെല്ലാം അത്യന്തം ബലവാന്മാരാണ്. നിങ്ങളിൽ ആരാണ് സമുദ്രം തരണം ചെയ്ത് രാജ്യകാര്യം നിർവഹിക്കുക? അവർ നമ്മുടെ പ്രാണദാതാവാണ്. അപ്രകാരമുള്ള മഹാബലൻ ശീഘ്രം എന്റെ മുന്നിൽ വന്നാലും. അങ്കദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നുമിണ്ടാതെ അന്യോന്യം നോക്കിക്കൊണ്ടു നിന്നു. അങ്കദൻ പറഞ്ഞു, ഓരോരുത്തരും കാര്യശുദ്ധിക്കായിട്ട് അവനവന്റെ ബലം വിളിച്ചു പറയുക. അങ്കദന്റെ വാക്കുകേട്ട വാനരന്മാർ ഓരോരുത്തരായി സമുദ്രം ചാടിക്കടക്കുന്നതിനുള്ള സ്വന്തം ബലം പറയുവാൻ തുടങ്ങി. 10 യോജന മുതൽ അത് വർദ്ധിച്ചു വന്നു. അപ്പോൾ അങ്കദൻ പറഞ്ഞു, എനിക്ക് അക്കരക്ക് ചാടുവാനുള്ള കഴിവുണ്ട്, എന്നാൽ തിരിച്ചിങ്ങോട്ട് ചാടുവാനുള്ള സാമർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ജാമ്പവൻ പറഞ്ഞു, ഹേ ഹനുമൻ, താങ്കൾ വായുതുല്യ പരാക്രമമുള്ള സാക്ഷാൽ വായുപുത്രനാണല്ലോ. അതിനാൽ ഭവാൻ എഴുന്നേൽക്കുക, രാമകാര്യം നിർവഹിച്ച് ഞങ്ങളെ രക്ഷിക്കുക. ജാമ്പവാന്റെ വാക്കുകേട്ട് അതീവ സന്തുഷ്ടനായിത്തീർന്ന ഹനുമാൻ ബ്രഹ്മാണ്ഡത്തെ പൊട്ടിത്തെറിപ്പിക്കുന്ന വിധത്തിൽ സിംഹനാദം മുഴക്കിക്കൊണ്ട് മറ്റൊരു വാമനമൂർത്തിയെപ്പോലെ പർവ്വതാകാരനായിത്തീരുന്നുകൊണ്ട് പറഞ്ഞു, ഈ സമുദ്രം ലംഘനം ചെയ്ത് ലങ്ക ചുട്ടുഭസ്മമാക്കി രാവണനെ സകുലം ഹനിച്ച് ഞാൻ സീതാദേവിയെയും കൂട്ടിവരുന്നുണ്ട്. അല്ലെങ്കിൽ കഴുത്തിൽ കയറിട്ട് ബന്ധിച്ച് രാവണനെയും ത്രികൂട പർവ്വത സഹിതം ലങ്കയെയും ഇടത്തുകൈയിൽ വെച്ച് കൊണ്ടുവരും. ഹനുമാന്റെ വാക്കുകേട്ട് ജാമ്പവാൻ പറഞ്ഞു, നിനക്ക് നല്ലത് വരട്ടെ, സീതാദേവിയെ കണ്ട് നീ മടങ്ങി വരിക. പിന്നീട് ശ്രീരാ

രാമനോടുകൂടി പരാക്രമം പ്രദർശിപ്പിക്കാം. മഹാപർവ്വതാകാരം പൂണ്ടവനും അരുണവർണ്ണമാർന്ന മുഖത്തോടു കൂടിയവനുമായ ഹനുമാൻ മഹേന്ദ്രഗിരിയുടെ കൊടുമുടിയിൽ കയറി അത്ഭുതകരമായ രൂപത്തെ സ്വീകരിച്ചു. രാമനാൽ തൊടുത്തുവിടപ്പെട്ട ബാണം പോലെ ആകാശത്തുകൂടി ഗമനം ചെയ്യുന്ന എന്നെ എല്ലാവരും കണ്ടുകൊള്ളുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ രണ്ട് കൈകളും പരത്തി വാൽ പൊക്കിപ്പിടിച്ച് കഴുത്തുയർത്തി ദൃഷ്ടി മേൽപോട്ടാക്കി കാലുകൾ മടക്കി പിടിച്ചുകൊണ്ട് തെക്കോട്ട് അഭിമുഖമായി വായുവേഗത്തിൽ ഒരു ചാട്ടം ചാടി. ആകാശദേശത്തുള്ള ദേവന്മാർ നോക്കി നിൽക്കെ അദ്ദേഹം വേഗത്തിൽ സഞ്ചാരവും തുടങ്ങി. വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന വായുപുത്രനെ കണ്ട് ദേവന്മാർ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ ഉറച്ചുകൊണ്ട് പറഞ്ഞു, ഹനുമാൻ ലങ്കയിൽ പ്രവേശിക്കുവാൻ ശക്തനാണോ എന്ന് നമുക്കറിയണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സുരസയെന്നു പേരായ ദേവമാതാവിനെ സമീപിച്ച് പറഞ്ഞു, ഭവതി ആ വാനരശ്രേഷ്ഠനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ യാത്രക്ക് സ്വല്പം വിഘ്നമുണ്ടാക്കണം, എന്നിട്ട് അദ്ദേഹത്തിന്റെ ബലവും ബുദ്ധിയും പരീക്ഷിച്ചെറിഞ്ഞ് ഉടനെ തിരിച്ചു പോരുക. അങ്ങനെ സുരസ ഹനുമാന് മാർഗവിഘ്നമുണ്ടാക്കുവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഭവാൻ വേഗത്തിൽ വന്ന് എന്റെ വദനത്തിൽ പ്രവേശിച്ചാലും വിശന്നു വലയുന്ന എനിക്ക് ഭക്ഷണമായി ഭവാൻ ദേവന്മാരാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് കേട്ട് ഹനുമാൻ പറഞ്ഞു, ഹേ മാതാവേ, ഞാൻ ശ്രീരാമശാസനമനുസരിച്ച് ജാനകീദേവിയെ കാണാനായി പോവുകയാണ്. വേഗത്തിൽ പോയി മടങ്ങി വന്ന് അവരുടെ കുശല വാർത്ത ശ്രീരാമനെ ധരിപ്പിച്ച ശേഷം ഞാൻ ഭവതിയുടെ വദനത്തിൽ പ്രവേശിക്കാം.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. CM സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനൽ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം

0: ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ നിലപാട് സുവ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് അടിസ്ഥാന നിലപാടെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭ്യമാക്കാനും കഴിയുന്ന വിധത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാടാണ് കേരളം മുന്നോട്ട് വെച്ചതെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാടിന്റെ പ്രഖ്യാപന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മന്ത്രി മോൻസ് ജോസഫ് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് കേരളത്തിന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 142 അടിയിൽ നിജപ്പെടുത്തിയ നിലപാടാണ് സുപ്രീംകോടതി ഇതുവരെ സ്വീകരിച്ചതെന്നും ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ആവശ്യമുന്നയിച്ചപ്പോൾ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഹൈസ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിന്റെയും പഠന പരീക്ഷണ സാധ്യതകൾ വിപുലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ രൂപപ്പെടുത്താനും പരീക്ഷണങ്ങൾ നടത്താനും പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കാനും എറൈസ് പദ്ധതി അവസരം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. 4 ക്ലാസ് മുതൽ കോഡിംഗും 7 ക്ലാസ് മുതൽ AI 10 ക്ലാസ്സിൽ റോബോട്ടിക്സും ഉൾപ്പെടുത്തിയ ICT പാഠ്യപദ്ധതിയുടെ തുടർച്ചയായാണ് പദ്ധതി നടപ്പാക്കുന്നത്. KFC നടപ്പാക്കുന്ന CM സംരംഭകത്വ വികസന പദ്ധതിയും ഗുണഭോക്താക്കളുടെ ആദ്യ വായ്പാ വിതരണവും മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. സംരംഭകരെ ശാക്തീകരിക്കുക, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുക, സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് നവീകരിച്ച പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ സംരംഭങ്ങൾക്കും നിലവിലെ സംരംഭങ്ങൾക്കും 6% പലിശ നിരക്കിൽ പരമാവധി 5 കോടി രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വായ്പാ പരിധി 50 കോടിയിൽ നിന്ന് 100 കോടി രൂപയായി സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന അതിർത്തിയിൽ കബനി നദിക്ക് കുറുകെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിന് കർണാടക ഗവൺമെന്റിന്റെ NOC ലഭിച്ചതായി മന്ത്രി PK ബഷീർ അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി മന്ത്രി നേരത്തെ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. കേരളത്തിനും കർണാടകയ്ക്കും ഇടയിൽ വളരെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ഈ അന്തർ സംസ്ഥാന പാലം വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടകയിലെ കുടക് ജില്ലയിലെ ബൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് മഴ തുടരും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വകുപ്പുകളും 24 മണിക്കൂറും ജാഗ്രത പുലർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ക്യാമ്പുകളിൽ 7674 പേർ കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ വരെ വൈകിട്ടത്തെ കണക്കനുസരിച്ച് 2 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 35 പേരാണ് കഴിയുന്നത്. തൃപ്പങ്ങോട്ടൂർ, കോളയാട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ക്യാമ്പുകൾ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും കൂടാതെ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി നൽകി. മുൻ നിശ്ചയിച്ച പ്രകാരം പരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റ് താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ ചേതൻ കുമാർ മീണ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി നൽകി. ക്യാമ്പ് അവസാനിക്കുന്നതുവരെയായിരിക്കും അവധി. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ അംഗണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കളക്ടർ എ നിസാമുദ്ദീനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്ന ദിവസം വരെ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കേരള പോലീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജ് 2 മില്യൺ ഫോളോവേഴ്സ് എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇൻസ്റ്റഗ്രാം പേജാണ് കേരള പോലീസിന്റേത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: ജനങ്ങളുമായുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുക, സുരക്ഷാ സന്ദേശങ്ങൾ അതിവേഗം ജനങ്ങളിലെത്തിക്കുക, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേരള പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചു വരുന്നത്. കാലാനുസൃതമായി മാറുന്ന ആശയവിനിമയം

0: രീതികളെ ഉൾക്കൊണ്ട് പൊതുജനങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞെന്നതാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകം. സാമൂഹ്യ മാധ്യമങ്ങളിലെ കേരള പോലീസ് ശൈലി മറ്റു സർക്കാർ സംവിധാനങ്ങളും പിന്തുടർന്ന് തുടങ്ങിയിട്ടുണ്ട്. ട്രാഫിക് സുരക്ഷ, സൈബർ സുരക്ഷ, വനിതാ ശിശു സംരക്ഷണം, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ദുരന്ത നിവാരണ സന്ദേശങ്ങൾ, നിയമബോധവൽക്കരണം, പൊതുജന സേവന വിവരങ്ങൾ, റിക്രൂട്ട്മെന്റ് അറിയിപ്പുകൾ തുടങ്ങിയ വിഷയങ്ങൾ ലളിതവും ജനകീയവുമായ രീതിയിൽ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് നിരവധി ആരാധകരുണ്ട്. പുതിയ സാമൂഹ്യ മാധ്യമ ട്രെൻഡുകൾ പ്രയോജനപ്പെടുത്തി സന്ദേശങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിലും കേരള പോലീസ് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്.
1: കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികൾ നേരിടാനും ഊർജ ഉപഭോഗം കുറച്ച് സുസ്ഥിര നഗരവികസനം ഉറപ്പാക്കാനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇടപെടണമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കിലയും ഗ്ലോബൽ ബിൽഡിംഗ്സ് പെർഫോമൻസ് നെറ്റ്വർക്ക്സും സംഘടിപ്പിച്ച സംസ്ഥാനതല പരിശീലന പരിപാടിയിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ഷൂട്ടിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന തോക്കുകളുടെ ലൈസൻസ് പുതുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് മന്ത്രി കെ മുരളീധരനൊപ്പം ഷൂട്ടിംഗ് റേഞ്ച് സന്ദർശിച്ച ശേഷമാണ് കായിക വകുപ്പ് ഡയറക്ടർ റിജിലിന് നിർദ്ദേശം നൽകിയത്. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനലിൽ ഇന്ന് ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. കോയമ്പത്തൂരിലാണ് മത്സരം. പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ രൂക്ഷമായ സാഹചര്യത്തിൽ മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സജീവമാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തുണ്ടാകുന്ന അതിതീവ്ര മഴയുടെ ഭാഗമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടത്തിനും പ്രധാന കാരണം നദികളിലും പുഴകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയ മണലാണെന്നും അതിനാൽ മണൽ വാരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. മുൻ ഗവൺമെന്റിന്റെ കാലത്തെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ ആത്മാർത്ഥത കാണിച്ചില്ലെന്നും അതിന്റെ ദുരന്തഫലമാണ് അച്ചൻകോവിൽ, പമ്പ, ചാലിയാർ ഉൾപ്പെടെ സ്ഥലങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കാസർകോട്ട് മൈലാട്ടിയിൽ KSEB നിർമ്മിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിക്കായി ഇറക്കുമതി ചെയ്ത ബാറ്ററി കണ്ടെയ്നറുകൾ ഗുജറാത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പദ്ധതി നിർവഹണ ചുമതല വഹിക്കുന്ന JSW എനർജി ലിമിറ്റഡ് വ്യക്തമാക്കി. മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്ന് KSEB വിശദീകരണം തേടിയതിന് മറുപടിയായാണ് കമ്പനിയുടെ പ്രതികരണം. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തനം നിർത്തിവെക്കാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് കോഴിമാലിന്യ സംസ്കരണ കമ്പനി അടച്ചുപൂട്ടാനെടുത്ത നടപടി സംസ്ഥാന ഗവൺമെന്റിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് MA റസാഖ് MLA പറഞ്ഞു. 5 പഞ്ചായത്തിലെ 4000 കുടുംബങ്ങളാണ് ഫ്രഷ് കട്ടിന്റെ ദുരിതം അനുഭവിച്ചത്. ജീവിക്കുന്നതിന് ജനങ്ങളുടെ അവകാശമാണ് ഗവൺമെന്റ് ഉൾക്കൊണ്ടതെന്നും തീരുമാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് ആർമി പബ്ലിക് സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ സ്ഥാനാരോഹണ ചടങ്ങും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ആർമി പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവിയും ആർമി പബ്ലിക് സ്കൂൾ ചെയർമാനുമായ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. CM സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനൽ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रचा झा. अथ वार्ताः. संसदा 26th सर्वोच्च न्यायालयस्य संशोधन विधेयकम् पारितम् यत् चर्चोत्तरं राज्यसभया तत् पुनः लोकसभायै प्रेषितम्. लोकसभया एतद् विधेयकं गत सोमवासरे एव पारितम्. अनेन विधेयकेन भारतस्य मुख्य न्यायाधीशं विहाय सर्वोच्च न्यायालयस्य न्यायाधीशानां संख्या वर्तमानात् 33 इत्यतः 37 यावत् वर्धयितुं सर्वोच्च न्यायालयाधिनियमः 55-9-100 इत्यस्मिन् संशोधनं भवति.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക്

0: സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ BSc കെമിസ്ട്രി, BA എക്കണോമിക്സ് പ്രോഗ്രാമുകളിൽ SSC ST വിഭാഗത്തിലും BSc മാത്തമെറ്റിക്സിൽ SSC ST ഈഴവ, മുസ്ലിം, EWS, PWD എന്നീ വിഭാഗങ്ങളിലും സീറ്റ് ഒഴിവുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ BSc ജിയോഗ്രഫി കോഴ്സിൽ SC ST, EWS, PWD വിഭാഗങ്ങളിലും BCOMന് SC ST, EWS വിഭാഗങ്ങളിലും സീറ്റ് ഒഴിവുണ്ട്. അർഹരായവർ നാളെ 5 മണിക്കകം ഓഫീസിൽ അപേക്ഷ നൽകണം. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ തുടങ്ങുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7999444 9314. ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തെ 6ാം ക്ലാസ് പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നാളെ വരെ നീട്ടിയിട്ടുണ്ട്. cbse.itms.arsil.gov.in എന്ന വെബ്സൈറ്റിലൂടെ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. പരീക്ഷാ തീയതി നവംബർ 28. ഫോൺ നമ്പർ 0490209265. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്യൂൺ ഓഫീസ് അസിസ്റ്റന്റ് നിയമനത്തിനായി 9 ഓഗസ്റ്റ് തിരുവനന്തപുരത്ത് നടത്താനിരുന്ന OMR പരീക്ഷ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നതിന് പാനൽ തയ്യാറാക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 1ാം ക്ലാസ് മാർക്കോട് കൂടിയ BTech യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് രാവിലെ 10 മണിക്ക് എഴുത്തു പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ഹാജരാക്കണം. മുണ്ടേരി പഞ്ചായത്തിലെ ഹോമിയോ ആയുഷ് PHC താൽക്കാലിക ഫാർമസിസ്റ്റ് ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. അസൽ സർട്ടിഫിക്കറ്റ് സഹിതം മുണ്ടേരി പഞ്ചായത്ത് ഓഫീസിൽ താല്പര്യമുള്ളവർ ഹാജരാകണം. ഇന്ത്യൻ കോഫി ഹൌസുകളിലെ ജനറൽ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 600 ഒഴിവുണ്ട്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പ്രവർത്തിക്കുന്നതുമായ സംഘത്തിന് കീഴിലെ കോഫി ഹൌസുകളിലാണ് ഒഴിവുള്ളത്. പൂരിപ്പിച്ച അപേക്ഷകൾ രജിസ്ട്രേഡ് തപാലിൽ അയക്കണം. വിലാസം പ്രസിഡന്റ് ഇന്ത്യൻ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 42-27 ഹെഡ് ഓഫീസ് വെള്ളിയന്നൂർ തൃശൂർ 6800021. വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും കോഫി ഹൌസുകളുമായോ തൃശൂർ വെളിയന്നൂരുള്ള ഹെഡ് ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487-2-425-275. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വൈകിട്ട് 5 മണി. കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള JFDയിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിന് താൽക്കാലിക അധ്യാപകരെ നിയമിക്കും. കേരള ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യത അനിവാര്യം. അഭിമുഖം ഈ മാസം 11 രാവിലെ 10 മണിക്ക്. ഫോൺ നമ്പർ 6238-615648. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ പരിസ്ഥിതി ശാസ്ത്ര പഠന വകുപ്പിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപക ഒഴിവുണ്ട്. പരിസ്ഥിതി ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദത്തിനൊപ്പം UGC നെറ്റ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ആണ് യോഗ്യത. അഭിമുഖം ഈ മാസം 11-10:30 മാങ്ങാട്ടുപറമ്പ് പഠന വകുപ്പിൽ നടക്കും. ഫോൺ നമ്പർ 9946349800. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ഇനി നാട്ടുവിശേഷം. ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ചില സാങ്കേതിക കാരണത്താൽ കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂളിൽ നിന്ന് മാറ്റി പാണപ്പുഴ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ മാസം 8 രാവിലെ 9 മുതലാണ് മത്സരം നടക്കുക. കലാ, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, പരിസ്ഥിതി സംരക്ഷണം, IT, കൃഷി, മാലിന്യ സംസ്കരണം, ജീവകാരുണ്യ പ്രവർത്തനം, ക്രാഫ്റ്റ് ശില്പനിർമ്മാണം, അസാമാന്യ ധൈര്യത്തിലൂടെ നടത്തിയ പ്രവർത്തനം എന്നീ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന 6 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. കുട്ടികളെ 6 മുതൽ 11 വയസ്സ്, 12 മുതൽ 18 വയസ്സ് എന്നീ 2 വിഭാഗങ്ങളിലായി തിരിച്ച് ഓരോ വിഭാഗങ്ങളിലെയും ഓരോ കുട്ടിക്ക് പുരസ്കാരവും 25,000 രൂപ വീതവുമാണ് നൽകുക. ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ പ്രത്യേക വിഭാഗമായി പുരസ്കാരത്തിന് പരിഗണിക്കും. ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, പ്രശസ്തി പത്രങ്ങൾ, പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ടെങ്കിൽ അതിന്റെ പകർപ്പ്, പ്രകടനങ്ങൾ ഉൾക്കൊള്ളുന്ന CD, പത്രക്കുറിപ്പുകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്താം.

0: സുരേഷ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ 2 എന്ന വിലാസത്തിൽ ലഭിക്കണം. അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 10 ആണ്. അപേക്ഷാ ഫോമിനും വിവരങ്ങൾക്കും www.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 9847779554. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അപകട സാധ്യതയുള്ളതിനാൽ കണ്ണവം ഉന്നതിയിലെ അറക്കൽ വെള്ളച്ചാട്ടം ഉള്ള പ്രദേശത്തേക്ക് സന്ദർശകരെ നിരോധിച്ചിരിക്കുന്നതായി പാട്യം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. തളാപ്പ് സംഗീത മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 9 രാവിലെ 10 മണിക്ക് സംഗീത കലാക്ഷേത്രം ഹാളിൽ നിങ്ങൾക്കും പാടാം ഗാനാലാപനം നടത്തും. എസ് ജാനകി പാടിയ വിവിധ ഭാഷകളിലെ ഗാനങ്ങൾ പാടാൻ 50 പേർക്ക് അവസരം ലഭിക്കും. ഫോൺ നമ്പർ 9656620809. മുണ്ടയാട് മേഖലാ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഉൽപാദന കാലാവധി കഴിയാറായ ഗ്രാമശ്രീ മുട്ടക്കോഴികൾ വിതരണത്തിന് തയ്യാറായതായി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. നാളെയും മറ്റന്നാളുമാണ് വിൽപ്പന. ഇന്ന് രാവിലെ 10 മണി മുതൽ ബുക്ക് ചെയ്യാം. ഫോൺ നമ്പർ 04972721168. തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പെയിൻ ആൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ ക്യാമ്പ് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോട്ടയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആരതി ഉദ്ഘാടനം ചെയ്യും. അരോളി വടേശ്വരം മഹാശിവക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഈ മാസം 8 രാവിലെ 10 മണി മുതൽ രാമായണം ക്യൂസ് നടത്തും. LP UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ 2 വിഭാഗമായാണ് മത്സരം. ഫോൺ നമ്പർ 9744578703. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972762400.
5: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
6: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
7: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
8: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
9: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
10: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
9: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
10: ഫോൺ 9496420880 8111933600. CM വിസ്താര,
9: CM വിസ്താര നെല്ലൂന്നി.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര. ജയ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് ജയ് ജവാനിൽ തില്ലങ്കേരിയിലെ റിട്ടയേർഡ് സുബേദാർ ശ്രീ വി സി ശിവദാസൻ തന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ദീപാവലി ആഘോഷമുണ്ട്, ഇപ്പോൾ രണ്ട് മൂന്ന് പിന്നെ കോമ്പറ്റീഷൻസ് ഡെമോൺസ്ട്രേഷൻ കൊടുക്കണോ, ഇതെല്ലാം ചെയ്യണോ, ഒന്നും റെജിമെൻറ്റിൽ ഒരു നമ്മളുടെ വേട്ടയിൽ എല്ലാ വേട്ടയിലും നല്ല ഇതായിട്ട് നടന്നിട്ടുണ്ട്, നമ്മളതിൽ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അന്ന് ദീപാവലി ആയിട്ട് ലീവ് വന്നു, അപ്പോൾ ലീവായാലും നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവരെ വിളിച്ച് പണിയെടുപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അന്ന് ഓൺലൈൻ ഷോവിനെ പറഞ്ഞു, ബി സി ബാറ്ററി കമാൻഡർ എടുത്ത് വിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പിന്നെ ഇന്ന് പണിയെടുപ്പിക്കട്ടെ, ഇവിടെ ഒന്നും പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ആമിനേഷൻ ബങ്കറിൻ്റെ ഡെമോൺസ്ട്രേഷൻ കൊടുക്കണം, ഡിവിഷന് പിന്നെ സി എം ഇ ഇൻസ്പെക്ഷൻ ഉണ്ട്, അതിനൊന്നും ചെയ്തിട്ടില്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പണിയെടുപ്പിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ പോയി, ഓഫീസിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞ് പിന്നെ ഓരോ സെക്ഷനിലും ചെന്നു. അപ്പോൾ ഡ്രൈവർ സെക്ഷനിൽ ചെല്ലുന്ന സമയത്ത് പിന്നെ ഒരു നാഗരാജനുണ്ട്, നല്ല ഹാർഡ് വർക്കറാണ്, അവനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നാഗരാജൻ എവിടെയെന്ന് ചോദിച്ചു, അവന് വയറ്റുന്നു പോകുന്നു, അവൻ വയറ്റുന്നു പോകും ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നെല്ലാം കൂടി ഞാൻ പറഞ്ഞു, ഇന്ന് മതിയാക്കി കളി, നമുക്ക് നാളെ തൊട്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുക, ഇന്ന് വിട്ടേക്ക്, എല്ലാവരെയും വിട്ടേക്ക് എന്ന് പറഞ്ഞ് എല്ലാവരെയും വിട്ടു. അവിടുന്ന് നേരെ ഗവർണർ സെക്ഷനിലേക്ക് വന്ന്, അവിടെ വന്ന് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഡി തോമസ് ഉണ്ട്, തമിഴനാണ്, നല്ല ഹാർഡ് വർക്കറും നല്ല ഇതും ആയിട്ടുള്ള ആളാണ്. അങ്ങനെ അയാളോട് അയാളെ കാണുന്നില്ല. ഞാൻ ചോദിച്ചോ, തോമസ് എവിടെ? അപ്പോൾ എന്ത് വർക്കുണ്ടെങ്കിലും തോമസിനെ ഞാൻ എടുക്കില്ല, ഒരു സെക്ഷനിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ നോക്കുമ്പം അവരും വയറ്റെന്ന് പോകുന്നു, അങ്ങനെ ഇരുന്ന് ടി എ സെക്ഷനിൽ ചെന്നു. ടി എ സെക്ഷനിൽ ചെല്ലുന്ന സമയത്ത് അവിടെ പ്രഭാകരനാണ്, പ്രഭാകരൻ പിന്നെ നല്ലൊരു ഒബീഡിയൻ്റ് എൻ സി ഒ ആണ്. അങ്ങനെ അയാൾ അയാളെ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അവർ തന്നെ അവരെ ഇഷ്ടത്തിന് എല്ലാവരെയും വിട്ടു കഴിഞ്ഞു. ഒ പി ആർ സെക്ഷനിൽ പണിയൊന്നും നടന്നിട്ടില്ല, അവിടെ അവരെയും വിട്ടു. അങ്ങനെ ഞാൻ ലാസ്റ്റ് കൊക്കോസിൽ ചെന്നു. കൊക്കോസിൽ ചെന്ന് എനിക്ക് തോന്നി ഫുഡ് പോയ്സൺ തന്നെയാണെന്ന്. അവിടുന്ന് കുക്ക് ഒരു ഗോവിന്ദനാണ്, അവനെ പിടിച്ച് നാല് പറഞ്ഞു, എന്താ നീ ചെയ്തത്? അപ്പോൾ പിറ്റേ അതിൻ്റെ മുന്നിലേത്തെ ദിവസം ഭക്ഷണം പിന്നെ ഈ ഇറച്ചിയെല്ലുള്ള ദിവസമാണ്, നീ എന്തെങ്കിലും ഇത് ചെയ്തിനോ, പിന്നെ ഇവർ വേഗം വേഗം വേണ്ടിയിട്ട് പനസാര ഇടും, അങ്ങനെയെല്ലുള്ള സംഗതികൾ ചെയ്യും, അങ്ങനെ വല്ലതും ചെയ്തോ എന്താണ് നീ കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അവിടുന്ന് ഞാൻ നേരെ മെസ്സിൽ വന്ന്, മെസ്സിന്ന് ഞാൻ ഭക്ഷണവും കഴിച്ച് പോയി, ലൈനിൽ പോയി കിടന്നിട്ടേ ഉള്ളൂ. യൂണിഫോം അഴിച്ചിട്ട് വൈറ്റ് ഡ്രസ്സും എടുത്തിട്ടിട്ട് അവിടെ കിടന്നു. അപ്പോഴത്തേക്കാണ് ഓൺലൈൻ ഷോ വന്നിട്ട് പറയുന്നത്, നമ്മുടെ ബാറ്ററിയിൽ 10-20 ആളുകൾക്ക് വയറ്റുന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേപടി ഞാൻ അവിടെ നിന്ന് ഓടി ഓടി വന്ന് സുബദാർ അഡ്ജുഡൻ്റ് ഒരു രാഘവൻ, അയാളെ വിളിച്ചു, അയാളെയും വിളിച്ചു പോയി പിന്നെ ഓഫീസിൽ ചെന്ന് ലൈനിൽ ചെന്ന് ഈ വയറ്റുന്ന് പോകുന്നവരെ മുഴുവൻ ഒരു റൂമിലേക്കാക്കി, ബാക്കി ഒന്നും ഇല്ലാത്തവരെ വേറൊരു റൂമിലേക്ക് മാറ്റി മാറ്റി അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്തു. ഒരു വണ്ടി കൊണ്ടുവന്ന് സ്റ്റാൻഡ് ബൈ അവിടെ നിർത്തി, നിർത്തിയിട്ട് 10-35 ആളാകുമ്പോൾ എനിക്ക് ഒരാളാ രണ്ടാളാണെങ്കിൽ ജെ സി ഒന്നുള്ള നിലയിൽ എനിക്ക് എനിക്ക് അയക്കാൻ കഴിയും, ഇത് 10-35 ആളാകുമ്പോൾ എനിക്ക് എം എച്ച് ലേക്ക് അയക്കാനും പറ്റില്ല. ഞാൻ അതുപോലെ തന്നെ എന്ത് ചെയ്തു, അപ്പോഴത്തേക്ക് സുബദാർ മേജർ വന്നു. സുബദാർ മേജർ പറഞ്ഞു, ഇതുപോലെ പിന്നെ സി ഒന് വിവരം കൊടുക്കണമെന്ന് പറഞ്ഞു. സി ഒന് വിവരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹൈ ലെവലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു, എന്നാൽ നമ്മളെ ബാറ്ററി കമാൻഡർക്കും റിപ്പോർട്ട് ചെയ്തേക്ക് എന്ന് പറഞ്ഞു, നമ്മളെ എൻ സി ഒനെ ഞാൻ വിട്ടു അതേ വണ്ടിയിൽ. അങ്ങനെ അവരും വന്നു, സി ഒ പറഞ്ഞു, എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ട് പിന്നെ പിറ്റേത്തെ ദിവസം കാലത്ത് എന്തോ ഒരു നല്ല കാലം ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ പോകുന്നവരുടെ എല്ലാം പേരും ടൈമും ഇവരെ എം എച്ച് ലേക്ക് അയക്കുന്ന ടൈമും ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കൂസിൽ നിന്ന് ആരൊക്കെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു അവർക്ക് മുഴുവനും ഉണ്ട് ഇത്, ഈ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇല്ലാണ്ടുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ആ കുക്കോസ് സീൽ ചെയ്യണമെന്ന് പറഞ്ഞു, അത് ഡീവ് എന്നാണ് എനിക്ക് വരുന്നത്. അങ്ങനെ കുക്കോസ് സീൽ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടുന്ന മെസ്സേജ്, കുക്കോസ് വളരെ ക്ലീനാക്കണോ എന്നാണ് എന്നോട് പറയുന്നത്. ആളില്ല, ഞാൻ കുറച്ചാളുകളെ വെച്ചിട്ട് എങ്ങനെയല്ലോ കുക്കോസ് കഴുകുകയും പിടിക്കുകയും എല്ലാം ചെയ്തു. പിറ്റേത്തെ ദിവസം രാവിലെ ഡെപ്യൂട്ടി കമാൻഡർ വന്നു, പിന്നെ അയാൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളോട് പറയാൻ പറ്റാത്ത വാക്കുകളാണ്. ഇന്ത്യ

0: ഇന്ത്യയിലുള്ള വാക്കാണ്. അപ്പം അത് കഴിഞ്ഞ് ഉടനെ എല്ലാം നോക്കിയിട്ട് കുക്കോസ് ഓപ്പൺ ചെയ്യാൻ ആരാ പറഞ്ഞത്, സീൽ ചെയ്യാൻ പറഞ്ഞത്, എന്തുകൊണ്ട് തുറന്നു? ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ് ഓർഡർ കിട്ടിയത്, ഞാൻ അതുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ തന്നെ അവർ പിന്നെ ആർമി ആക്ട് 83 ഇതിൻ്റെ അനുസരിച്ചിട്ട് കോട്ട് ഓഫ് എൻക്വയറി വെച്ചു. കോട്ട് ഓഫ് എൻക്വയറി വെച്ചത് ഒരു ബ്രിഗേഡിയർ മൈനിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി അതിലൊരു പണിഷ്മെൻറ്റ് കിട്ടി. പണിഷ്മെൻറ്റ് കിട്ടിയ പിന്നെ അവർ പിന്നെ ആർമി ആക്ട് 83 പ്രകാരം 3 വർഷത്തേക്കുള്ള റെപ്രിമെൻറ്റ്. അതുകൊണ്ടാണ് എനിക്ക് സുബേദാറിൻ്റെ മേലെ പോകാൻ പറ്റാണ്ടായിപ്പോയത്. റെപ്രിമെൻറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ACR ഡൗൺ ആയിപ്പോയി. അപ്പോൾ ACR ഡൗൺ ആവാൻ പാടില്ല, ഒരേ ലെവലിൽ പോകണം. അത് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ കോർട്ട് ഓഫ് എൻക്വയറി കഴിഞ്ഞു. കോർട്ട് ഓഫ് എൻക്വയറി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ CEO-നും കിട്ടി പണിഷ്മെൻറ്റ്, പിന്നെ നമ്മളെ സുബേദാർ മേജർക്ക് കിട്ടി, എനിക്ക് കിട്ടി, പിന്നെ കുക്കിന് കിട്ടി, എല്ലാവർക്കും പണിഷ്മെൻറ്റ് കിട്ടി. പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ബ്രിഗേഡിയറെ മുമ്പിൽ ആണ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ബെൽറ്റ് അഴിക്കണം, അത് പിന്നെ സുബേദാർ മേജറാണ് അഴിക്കുന്നത്. സുബേദാർ മേജർ അഴിക്കുന്നില്ല എന്നോട് പറഞ്ഞു, നിങ്ങൾ ബെൽറ്റ് അഴിച്ചിട്ട് വരികയാണ്. അങ്ങനെ ഞാൻ ബെൽറ്റ് അഴിച്ച് സുബേദാർ മേജറെ കൈ കൊടുത്തു. ബ്രിഗേഡിയർ മൈനീൻ്റെ മുമ്പിൽ പോയി, മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ മൈനി അങ്ങനെ ഈ ബ്രിഗേഡിയർ വന്നിട്ട് അങ്ങ് ഡൗണിലൊരു ഒരു കുഴിയിലിരിക്കുന്ന പോലെയാണ് തോന്നുന്നു. എന്തോ ഒരു ബെറയോ എന്തല്ലോ എന്നോട് പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞല്ലോ, ഒരു വാക്ക് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഒരു പണിഷ്മെൻറ്റും ഒന്നും വാങ്ങാത്ത ഒരു വേഡ് ഇതില്ലാത്ത ഒരാളാണ്, ഇതുവരെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളതിൽ നിന്ന് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആർമി ആക്ട് 83 പ്രകാരം 3 വർഷത്തെ സിവിയർ റിപ്രമെൻ്റ് എന്ന് പറഞ്ഞു. ഞാൻ പുറത്തു വന്നു. പുറത്തു വന്ന് അപ്പോഴത്തേക്ക് എന്നെ കാണാൻ വേണ്ടി മുഴുവൻ നമ്മളെ ബാറ്ററിയിലുള്ള അവർ ലീവിൻ്റെ റിപ്പോർട്ട് അത് ഇത് ആയിട്ട് കംപ്ലയിൻറ്റും കൊണ്ട്. ഞാൻ പറഞ്ഞു ഒരു സംഭവവും ഇല്ല, ഞാൻ പോകാമെന്നും പറഞ്ഞു ഞാൻ പാട് റൂമിൽ പോയി. ആർക്കും ലീവും ഇല്ല, ഒരു സംഗതിയില്ല, ഞാൻ പോകാമെന്ന്. അങ്ങനെ പോകാൻ പാടില്ല. പക്ഷേ അപ്പോഴത്തേക്ക് ബാറ്ററി കമാൻഡർ കാണാൻ വീട്ടിൽ വരുന്നു, നമ്മൾ റൂമിലേക്ക് വരുന്നു. വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളിതിനകത്ത് എന്താ തെറ്റ് ചെയ്തു? ഒന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഞാൻ എല്ലാ സഹായവും ചെയ്യാം, നമുക്ക് കേസ് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കേസിനില്ല എന്ന്, കേസ് കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. കാരണം നമ്മളുടെ സബോർഡിനേറ്റ് ഒരുത്തം മരിച്ചു, അവനെ ഇന്ന് ആര് നോക്കുന്നുണ്ട്, അവരുടെ ഗതി എന്താണ്, അവരെ കുടുംബത്തിൻ്റെ ഗതി എന്താണെന്ന് ഞാൻ അറിയില്ല. അപ്പോൾ ഒരുപക്ഷേ എനിക്ക് കിട്ടിയ പണിഷ്മെൻറ്റ് ചെറിയ പണിഷ്മെൻറ്റാണ്. ഒരുപക്ഷേ ഞാൻ കേസിന് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ തിന്നേണ്ട പെൻഷൻ പോലും എനിക്ക് കിട്ടാത്തൊരു സാഹചര്യം വരും, അതുകൊണ്ട് ഞാൻ കേസിനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും അങ്ങോട്ട് തീർന്നു. അങ്ങനെ ഒരുപാട് സീനിയർ JCO ആയപ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ട്. ജവാൻസിലോ NCOയിലോ എനിക്ക് അങ്ങനെ കഷ്ടമുണ്ടായിട്ടില്ല. സീനിയർ JCO ആയതിനു ശേഷം ഒരുപാട്, കാരണം ഭയങ്കര ബോധറേജുള്ള ഡ്യൂട്ടിയാണ്. ഒരുപാട് പിന്നെ 100-135 ആളുകളുടെ കൺട്രോൾ ചെയ്യേണ്ട, അവരുടെ വെൽഫെയർ നോക്കുക, അവരുടെ ഇത് ചെയ്യുക, എല്ലാം കുറേ വിഷമമുള്ളൊരു ഇത്. എന്തോ വിഷമമായിട്ടാണ് തോന്നിയത്.
1: പട്ടാള ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ യുദ്ധമുഖത്തെ സംഭവങ്ങളാണ് ഓർക്കുന്നതും പറയുന്നതും ഒക്കെ. പക്ഷേ ഇപ്പൊ പറഞ്ഞത് തീർത്തും സാധാരണക്കാരൻ അറിയാത്ത പട്ടാള ജീവിതത്തിനുള്ളിലത്തെ ചില സംഭവങ്ങളാണ്. ആ സമയത്ത് ഒരു മേലുദ്യോഗസ്ഥന്റെ ചുമതല വഹിക്കുകയായിരുന്നു. പ്രവർത്തനങ്ങളെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും വേണം. അപ്പോൾ ഇത്തരം പെട്ടെന്നുണ്ടാവുന്ന സഡൻ സിറ്റുവേഷനിലൊക്കെ, യുദ്ധമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെയുള്ള സന്ദർഭമായിക്കോട്ടെ, യുക്തിക്കനുസരിച്ച് പെരുമാറുക എന്നുള്ളത് ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണല്ലോ. അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും സംഭവങ്ങൾ?
0: അങ്ങനെയുള്ള ഒന്നുമില്ല, അത് തന്നെ ഉണ്ടാകും. എപ്പോഴും പെട്ടെന്നായിരിക്കും. അപ്പോൾ അതിനകത്ത് കൂടുതൽ സീനിയർ JCOനാണ് കടമ വരുന്നത്. ഇപ്പം എന്തെങ്കിലും ഇന്നേതിക്കലേക്ക് ആളുകൾ അയക്കണം. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ വിജയവാഡ ഫ്ലഡ് വന്നു, അപ്പോൾ അവിടത്തേക്ക് ആളുകൾ പോകണമായിരുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് നമ്മളടുത്ത് ആളുണ്ടായി എന്ന് വരില്ല, എന്നാലും നമ്മൾ ആളെ ഉണ്ടാക്കിയേ മതിയാവും. കാരണം പകുതി ആളുകൾ ലീവിൽ പോയിട്ടുണ്ടാവും, പകുതി ആളുകൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും, പകുതി ആൾ JOC ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ വളരെ ചുരുക്കം ആളുകളെ കൊണ്ട് ഡ്യൂട്ടി കംപ്ലീറ്റും ചെയ്യിക്കണം, നമ്മൾ ഇതും ചെയ്യണം, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തെല്ലാം വേഗം തന്നെ കംപ്ലീറ്റ് ബാറ്ററിയെ സജ്ജമാക്കി ആളുകളെ ഡീറ്റെയിൽ ചെയ്ത് അയക്കേണ്ട ഒരു കടമ. അങ്ങനെയുള്ളൂ.
1: യുദ്ധം കൂടാതെ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഫ്ലഡ്, ഈ നാച്ചുറൽ ഡിസാസ്റ്റർ വരുന്ന സമയത്തുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഏതൊക്കെ സന്ദർഭങ്ങളാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്?
0: അങ്ങനെയുള്ള ഒന്ന് വിജയവാഡ മാത്രമേ ഉള്ളൂ. വിജയവാഡ അവിടുത്തെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും പിന്നെ ഈ അവിടെയുള്ള സിവിലിയൻസ് മുഴുവനും ചത്തൊടുങ്ങിയിട്ട്

0: അങ്ങനെ കിടക്കുവാണ്. അവരുടെ ബോഡി എടുക്കുക, കൊണ്ടുവരിക, അങ്ങനെ. പിന്നെ അതിൻ്റെ നടുവിൽ സിവിലിയൻസ് തന്നെ കാതിൽ കഴുത്തിൽ എല്ലാം മുറിച്ച് എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഇതെല്ലാം കാണാൻ കഴിയുമായിരുന്നു.
1: അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു പ്രവർത്തനങ്ങൾ അല്ലേ. അപ്പോൾ ഒരു പട്ടാള ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കണോ അവിടെയൊക്കെ അങ്ങ് ഉണ്ടായിട്ടുണ്ട്?
0: എല്ലാം എത്തിയിട്ടുണ്ട്. അവസാനം ഞാൻ രജോറിയിലാണ് പോയത്. അവസാനം പിന്നെ ഇവിടെ ലീവ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കനക്ക് രജോറിയിലേക്ക് പോസ്റ്റിംഗ് വന്നിനായിരുന്നു. രജോറിയിൽ പോയതിന് ശേഷം ഞാൻ വിചാരിച്ചത് ഇനി ഏതായാലും ബാക്കിയാവില്ല, കാരണം അത്രയും ഐസ് വീഴുന്ന സ്ഥലമാണ്. ഏത് സമയവും വന്നിട്ട് പാകിസ്ഥാൻ്റെ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, പിന്നെ വന്നിട്ട് ഹെലികോപ്റ്റർ എം എച്ചിൻ്റെ മുറ്റത്ത് തന്നെ ഹെലികോപ്റ്റർ വെച്ചിട്ടിരിക്കുന്നൊരു ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ എനിക്ക് ആഗ്രഹമില്ലാത്ത ഒരു എൻ സി സിയിലേക്ക് എനിക്കൊരു പോസ്റ്റിംഗ് കിട്ടിയത്, എസ് കെയുമായിട്ട്. പിന്നെ അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു, പോകുന്നില്ല എനിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പോയേ മതിയാവും, നിങ്ങളെ പേര് വന്നതാണ്, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോലാറിൽ കെ ജി എഫിലാണ് വന്നത്. കെ ജി എഫിൽ എൻ സി സിയിൽ വന്നു, അവിടെ എസ് കെയുമായിട്ട് ഡ്യൂട്ടിയും ചെയ്തു, എസ് കെയുമായിട്ടും ചെയ്തു, കോളേജുകളിൽ ക്ലാസ് എടുക്കാനും പോയി. അങ്ങനെ ഒരു രണ്ടര വർഷം അവിടെ സർവീസ് ചെയ്തു. രണ്ടര വർഷത്തെ സർവീസും ചെയ്ത് അവിടെ നിന്ന് റിട്ടയർഡായിട്ട് വന്നു. പിന്നെ ഓണററി സുബേദാർ മേജർ കിട്ടിയിരിക്കുന്നു. അത് പിന്നെ ഞാൻ എവിടെയോ പുറത്തും ഞാൻ കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിനാൻഷ്യൽ ഒരു ഇതുമില്ല, കാരണം വെറും പിന്നെ തമിഴ്നാട്ടിൽ പറയും, കാട്ടുപാടിയിൽ ബോർഡ് എഴുതി വെക്കാൻ മാത്രം ഓണററി സുബേദാർ മേജർ എന്നും പറഞ്ഞിട്ട് വീടിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് വെക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒരു റെക്കോർഡിക്കലും കാണിച്ചിട്ടില്ല. അത് ഞാൻ വന്നിട്ട് ഒരു 9 മാസം റിട്ടയർഡായിട്ട് വന്ന് 9 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ പിന്നെ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ വെങ്കട്ടറാണ് അയാളുടെ ഒരു കമാൻഡർ ലെറ്റർ, അയാളത് വന്നു ഇങ്ങനെ സുബേദാർ മേജർ ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് പിന്നെ വലിയൊരു പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല.
1: അപ്പോൾ ഈ ഒരു പട്ടാള ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവങ്ങളെല്ലാം ഞങ്ങളുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെച്ചാൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.
2: റിട്ടയേർഡ് സുബേദാറായ തില്ലങ്കേരിയിലെ ശ്രീ വി സി ശിവദാസിൻ്റെ സൈനിക സേവനകാലത്തെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് രേഖകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. അതേസമയം നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളം. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ത്യയെ ഉള്ളടക്ക നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് രാജ്യത്തുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ സഹമേധാവി ടെഡ് സരാൻഡോസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മാധ്യമ വിനോദ മേഖലയിലെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസ്, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലൂടെ പുതിയ തലമുറയിലെ സർഗാത്മക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമിടുന്നതായും പ്രഖ്യാപിച്ചു. യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ. എല്ലാ രൂപത്തിലുമുള്ള മാനുവൽ സ്കാവഞ്ചിംഗ് രീതികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളികളിൽ ഒന്നായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഫ്രിക്ക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസന പങ്കാളിത്തം, വ്യാപാരത്തിനും നിക്ഷേപത്തിനുമുള്ള തുറന്ന വിപണികൾ, ആഫ്രിക്കയുടെ വികസനത്തിനായുള്ള ഡിജിറ്റൽ വിപ്ലവം എന്നിവയിലൂടെ ആഫ്രിക്കയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഇന്ത്യ നൽകുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു.
3: Bilateral trade stands at US dollars 93 billion last year. Similarly, India has emerged as one of the top investors in Africa with cumulative investments exceeding US dollars 80 billion. And these are spread across a varied set of sectors from telecom, energy, pharmaceuticals, infrastructure, agriculture and digital services.
2: കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് ആലപ്പുഴയിൽ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കോട്ടയം താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കേരളത്തിൽ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പുഴി വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ രക്ഷാപ്രവർത്തനത്തിനിടെ അസാധാരണ ധീരതയും നിസ്വാർത്ഥ സേവനവും കാഴ്ചവച്ച 12 ഖനി തൊഴിലാളികൾക്ക് സർവോത്തം ജീവൻ രക്ഷാ പദക് നൽകി ആദരിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് അവാർഡുകൾ സമ്മാനിച്ചത്. വലിയ വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു സിൽക്യാര തുരങ്കത്തിൽ നടന്നതെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലെയുള്ള ഉപരോധം യുഎസ് പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. കടലിടുക്കിന്മേൽ തങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണം വേണമെന്ന നിബന്ധനയിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. ഉള്ളടക്കം ആർക്കൊക്കെ ലഭിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് മെറ്റയായതിനാൽ കമ്പനിയെ വെറും ഇടനിലക്കാരായി കണക്കാക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അത്തരം ഉള്ളടക്കങ്ങളിൽ ഖേദിക്കുന്നതായി മെറ്റ അറിയിച്ചു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 August 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ഈ ദിനത്തിൽ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത പ്രവർത്തക സമിതി യോഗം താഷ്കെന്റിൽ ചേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അടിസ്ഥാനമാക്കിയുള്ള 6-ാമത് യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ദിനേശ് കുമാറും ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയ സൈനിക സഹകരണ വിഭാഗം മേധാവിയും അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. ഓണാവധിക്ക് കോട്ടയത്ത് നിന്ന് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ പ്രത്യേക ട്രെയിനുകൾ ഈ മാസം 12 മുതൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടുന്ന വിധത്തിലാണ് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ. August 25 വൈകിട്ട് 4:30 ഹുബ്ബള്ളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിനാണ് തിരുവോണനാളിൽ മടക്കയാത്ര നടത്തുക. ചെർലപ്പള്ളിയിൽ നിന്ന് കട്ട്പാടി വഴി കൊല്ലത്തേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ശനിയാഴ്ചകളിലും നടത്തുന്ന ഓണം പ്രത്യേക ട്രെയിൻ സർവീസ് September 5 ലഭ്യമാകും. തിരുവനന്തപുരം മംഗലൂരു സ്പെഷ്യൽ ട്രെയിൻ ബുധനാഴ്ചകളിലും തിരിച്ചുള്ള ട്രെയിൻ വ്യാഴാഴ്ചകളിലും September 3 സർവീസ് നടത്തും.
1: തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഡിവിഷൻ എ വിഭാഗത്തിൽ ഒഡീഷ, പഞ്ചാബ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ ടീമുകൾ സെമി ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന സെമി ഫൈനലുകളിൽ ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സമഗ്രമായ പരിചരണ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യമിട്ട് റിപ്പോർട്ട് പുറത്തിറക്കിയ നീതി ആയോഗ്. സമഗ്രമായ പരിചരണ ആവാസ വ്യവസ്ഥ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും അനിവാര്യമാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. വൈദ്യചികിത്സയേക്കാൾ പരിചരണത്തിലാണ് കൂടുതൽ ഫലപ്രാപ്തിയെന്ന് ചടങ്ങിൽ സംസാരിച്ച വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് പരിക്കേറ്റു. പട്രോളിംഗ് സംഘം കണ്ടെത്തിയ ലാൻഡ് മൈൻ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ സൈനികരെ ചികിത്സയ്ക്കായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ക്യൂബയിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അമേരിക്ക. ക്യൂബയിലേക്ക് കൂടുതൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായി പ്രസിഡന്റ് മിഗുൽ ഡയസ് കാനൽ ആരോപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

അതിൽ നിന്നും പിങ്ക് നിറമുള്ള വലിയ ബലൂൺ പോലെ നീണ്ട ഡുള്ള എന്ന പേരുള്ള ഒരു അവയവം പുറത്തേക്കിട്ട് നീട്ടി വീർപ്പിച്ച് കാണിച്ച് ഗുളുകുളു ശബ്ദമുണ്ടാക്കുകയാണ് ചെയ്യുക. പെണ്ണൊട്ടകത്തിന് ഈ പ്രകടനം ഇഷ്ടപ്പെട്ടാൽ ഇണചേരാം. ഒട്ടകത്തിന്റെ നെഞ്ചുഭാഗത്ത് പെഡസ്ട്രാൾ എന്ന് പേരുള്ള കട്ടിയുള്ള ഒരു പാഡ് പോലുള്ള ഒരു ഭാഗമുണ്ട്. ഒട്ടകം നിലത്തിരിക്കുമ്പോൾ നേരിട്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ ശരീരം മുഴുവനായിട്ടും തൊടാതിരിക്കാൻ ഈ പാഡ് സഹായിക്കും. ഒരു സ്റ്റൂളിൽ ശരീരം അല്പം പൊക്കി വെച്ചതുപോലെ ഉണ്ടാകും. ഒട്ടകങ്ങൾക്ക് അവയുടെ ശരീരോഷ്മാവിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ പോലും പ്രശ്നമല്ല. ചൂടുകൂടി ബ്രെയിനിലെ നാഡീകോശങ്ങൾ നശിക്കാതെ സംരക്ഷിക്കാൻ മൂക്കിലൂടെയുള്ള ശ്വാസപ്രവാഹം വഴി ആ ഭാഗം തണുപ്പിച്ച് അതുപയോഗിച്ച് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തണുപ്പിക്കാൻ പറ്റും വിധത്തിലുള്ള സെലക്റ്റീവ് ബ്രെയിൻ കൂളിംഗ് സംവിധാനം ഒട്ടകങ്ങൾക്കുണ്ട്. വെള്ളം കുടിക്കാതെ ദിവസങ്ങളായി നിർജ്ജലീകരണം വന്ന് രക്തം കൊഴുത്ത അവസ്ഥയിലായാലും ഒട്ടകത്തിന്റെ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ ഒഴുകാനാകാതെ കട്ടകെട്ടില്ല. നമ്മുടെ ചുവന്ന രക്താണുക്കളെ പോലെ വൃത്താകൃതിയിലുള്ളതല്ല ഇവയുടെ രക്താണുക്കൾ. ദീർഘവൃത്ത രൂപത്തിലായതിനാൽ തടസ്സമില്ലാതെ അവർക്ക് ഒഴുകാനാവും. വെള്ളം കിട്ടിയാൽ ഒരൊറ്റ നിൽപ്പിൽ 100 ലിറ്റർ വരെ വെള്ളം ഇവർ കുടിക്കും. ആ വെള്ളം മുഴുവനും പിന്നെ വയറ്റിലല്ല സൂക്ഷിക്കുന്നത്, രക്തത്തിലാണ്. അങ്ങനെ രക്തം വളരെ നേർത്താൽ ഓസ്മോട്ടിക് പ്രഷർ മൂലം ഈ ചുവന്ന രക്താണുക്കൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. രക്തകോശങ്ങളുടെ പ്രത്യേക രൂപം മൂലം അതും സംഭവിക്കുന്നില്ല. മാനവ ചരിത്രത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ ഒട്ടകങ്ങളുടെ ഇണക്കൽ മുതൽ പിന്നീട് 100 ആണ്ടുകൾ മനുഷ്യരുടെ മരുഭൂമിയിലൂടെയുള്ള ദീർഘ സഞ്ചാരങ്ങൾക്ക് സഹായിയായ കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച കച്ചവടങ്ങളുടെ ഭാരം ചുമപ്പുകാരായ വളരെ തീഷ്ണു പ്രകൃതിയിൽ മനുഷ്യരെ ജീവിക്കാൻ പ്രാപ്തരാക്കിയ മനുഷ്യർ മെരുക്കിയ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉപകാരികളായ ഒട്ടകങ്ങളുടെ അതിശയ ജീവിതത്തിലേക്ക് സ്വാഗതം. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ശൈലി പ്രയോഗമാണല്ലോ. തിളക്കുന്ന വെയിൽ ചൂടിൽ പുറത്തു നിൽക്കുന്ന ഒരു ഒട്ടകത്തോട് ദയ തോന്നി അതിന്റെ തല കൂടാരത്തിനുള്ളിലെ തണലിലേക്ക് കയറ്റാൻ അനുവദിച്ച് അവസാനം മൊത്തമായി ഒട്ടകം അകത്ത് കയറി സ്വന്തം കൂടാരത്തിന് പുറത്തായി പോയ ഒരു അറബിയുടെ ഗുണപാഠകഥ. പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമോ ദയമൂലമുള്ളത് എന്നോ ഒക്കെ തോന്നുന്ന വിധത്തിലുള്ള ഒരു ചെറിയ ഉപകാരം, ഒരു ചെറിയ സഹായം നമ്മൾ ഒരാൾക്ക് ചെയ്താൽ പിന്നീട് അവർ ക്രമേണ നിങ്ങളുടെ ബാധ്യതയും ഉപദ്രവവുമായി മാറുന്നതിനെ സൂചിപ്പിക്കാനുള്ള ഒരു മെറ്റഫർ. ആ അവസ്ഥ നമുക്കുണ്ടാവരുത് എന്നതാണ് ഈ ശൈലിയുടെ ഉദ്ദേശം. ചിലർക്ക് ഉപകാരം ചെയ്യാൻ പോയി നമ്മൾ അവസാനം പെരുവഴിയിലാകാതെ നോക്കണമെന്ന്. സത്യത്തിൽ ഒട്ടകം മനഃപൂർവ്വം നമ്മളെ പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു ദുഷ്ട മൃഗമാണോ? ഒട്ടകത്തിന് ഒരു കൂടാരത്തിന്റെ തണലിന്റെ ആവശ്യമൊന്നുമില്ല. തീവയിൽ കൊണ്ടാലും വാടാതെ വിധത്തിൽ കുരുത്തവയാണവ. ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ പലതരം അനുകൂലനങ്ങളോടെ പരിണമിച്ചുണ്ടായവരാണ് ഒട്ടകങ്ങൾ. വെള്ളം കിട്ടാൻ വളരെ പ്രയാസമുള്ള മരുഭൂമിയിൽ വളരെ ദിവസങ്ങൾ വെള്ളം കുടിക്കാതെ ഒട്ടകത്തിന് ജീവിക്കാൻ പറ്റും. അതുപോലെ ഒന്നിച്ച് ധാരാളം വെള്ളം കുടിച്ച് സൂക്ഷിച്ചു വെക്കാനും പറ്റും. എന്തായാലും ഒട്ടകം എന്ന് കേൾക്കുമ്പോൾ അതിന്റെ മുതുകിലെ ഈ പൂഞ്ഞയാണ് ആദ്യം ഓർമ്മ വരിക. ആ പൂഞ്ഞയിലാണ് വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് എന്നൊക്കെയായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത്. സ്കൂളിൽ പഠിപ്പിച്ചതൊന്നുമല്ല, എങ്ങനെയോ കിട്ടിയ ഒരറിവ്. ഒറ്റപ്പൂഞ്ഞ മാത്രമുള്ള ഒട്ടകങ്ങളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം. എന്നാൽ രണ്ട് പൂഞ്ഞയുള്ള ശൈത്യകാലത്ത് ദേഹത്ത് ധാരാളം രോമങ്ങളുള്ള വലിപ്പം കൂടിയ ഒട്ടകങ്ങളും ഭൂമിയിലുണ്ട്. ഉഷ്ണമരുഭൂമികളിലെ കൊടും ചൂടിൽ അതിജീവിക്കാൻ പറ്റുന്ന ഒറ്റപ്പൂഞ്ഞയുള്ള അറേബ്യൻ ഒട്ടകങ്ങൾ, ഡ്രൊമഡറി ഒട്ടകങ്ങൾ, കെമിലസ് ഡ്രൊമഡാരിയസ് എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. കിഴക്കനേഷ്യയിൽ, മംഗോളിയയിലും ചൈനയിലുമൊക്കെ കൊടും ശൈത്യപ്രദേശങ്ങളിൽ കാണുന്നവയാണ് രണ്ടാമത്തെ ഇനം രണ്ട് പൂഞ്ഞകളുള്ള ഇനം. ബാക്ടീരിയൻ ഒട്ടകം എന്നാണ് അവയെ വിളിക്കുക, കെമിലിയസ് ബാക്ടീരിയാനസ്. ഭൂമിയിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ രണ്ടിനം ഒട്ടകങ്ങളും വന്യജീവികളല്ല. മുൻപുണ്ടായിരുന്ന കാട്ടൊട്ടകങ്ങളെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പലയിടങ്ങളിലായി മനുഷ്യർ മെരുക്കിയുണ്ടാക്കിയ, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒട്ടകങ്ങളുടെ തുടർച്ചക്കാരാണ് ഇവരൊക്കെ. ഇവയെ ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിച്ചിരുന്ന മെരുക്കിയ ആ കാട്ടൊട്ടകങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വംശനാശം വന്ന് ഇല്ലാതായി കഴിഞ്ഞു. എങ്കിലും ഇരട്ടപ്പൂഞ്ഞകളുള്ള കാട്ടൊട്ടകങ്ങളിൽ കുറച്ചെണ്ണം ഇപ്പോഴും ഭൂമിയിൽ ബാക്കിയുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ചൈനയിലും മംഗോളിയയിലും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് അവ ഇപ്പോഴുള്ളത്. അതാണ് എൻഡമിക് ആയിട്ടുള്ള വൈൽഡ് ബാക്ടീരിയൻ ഒട്ടകങ്ങൾ, കാമിലസ് ഫെറസ് എന്ന് ശാസ്ത്രനാമം കൊടുത്തിട്ടുള്ള ഒട്ടകങ്ങൾ. അതിനി ആകെ 900 മാത്രമേ ഭൂമിയിൽ ബാക്കിയുള്ളൂ. ഈ രണ്ടു തരം ഒട്ടകങ്ങളുടെയും മുതുക് ദൂരെ നിന്ന് നോക്കിയാൽ അറേബ്യൻ ഒട്ടകത്തിന്റെ മുകൾ ഭാഗം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ഡി തിരിച്ചു വെച്ചതുപോലെയും ബാക്ടീരിയൻ ഒട്ടകത്തിന്റെ മുതുക് ബി എന്ന അക്ഷരം തിരിച്ചു വെച്ചതുപോലെയുമാണ് തോന്നുക. ഒട്ടകത്തിന്റെ പൂഞ്ഞയിലാണ് വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് എന്നെ പോലെ പലരും കരുതിയിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ആ പൂഞ്ഞയിൽ വെള്ളമല്ല ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, കൊഴുപ്പാണ് എന്ന്. ആ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പിനെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ച് വെള്ളത്തിന്റെ ആവശ്യം നിറവേറ്റാൻ ഒട്ടകത്തിന് പറ്റും എന്ന്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് പകരം പരമാവധി കൊഴുപ്പ് ഈ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് കുന്നുകൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പൂഞ്ഞയുണ്ടാകുന്നത്. നേരെ മുകളിൽ നിന്ന് കുത്തനെ വെയിൽ കൊള്ളുമ്പോൾ കൊടും ചൂട് ആന്തരിക അവയവങ്ങളെ അധികം ചൂടാക്കാതെ സഹായിക്കാൻ ഈ പൂഞ്ഞ സഹായിക്കും. ഒരുതരം മറ കൊണ്ട് മൂടിയതുപോലെയാണിത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ കൊഴുപ്പിന്റെ അളവ് കുറവായതിനാൽ തന്നെ ആ ഭാഗങ്ങളിലൂടെ ചൂട് പുറത്തേക്ക് കൈമാറ്റം ചെയ്ത് ശരീരത്തെ തണുപ്പിക്കാനും എളുപ്പമാണ്. വെള്ളവും ഭക്ഷണവും ആവശ്യത്തിന് കിട്ടാത്തപ്പോൾ ഈ പൂഞ്ഞ ചുരുങ്ങും.
വീണ്ടും ഭക്ഷണവും വെള്ളവും ധാരാളം കിട്ടി.

പൂഞ്ഞ പഴയ വലിപ്പത്തിലേക്ക് തന്നെ തിരിച്ചു വളരും. ഈ പൂഞ്ഞയിലെ കൊഴുപ്പ് ആവശ്യ സമയങ്ങളിൽ മെറ്റബോളിസം നടന്ന് ഊർജ്ജവും കാർബൺ ഡയോക്സൈഡുമായി മാറുമ്പോൾ കൂടെ തന്നെ ജലവും ഉണ്ടാകും. 1 കിലോ കൊഴുപ്പ് അലിയുമ്പോൾ 1.07 ലിറ്റർ വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് തന്റെ പൂഞ്ഞയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒട്ടകം ശരീരത്തിനാവശ്യമായ വെള്ളത്തിന്റെ ഒരു പങ്ക് ആന്തരികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ മെറ്റബോളിക് വാട്ടർ എന്നാണ് വിളിക്കുക. വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിലും ഒട്ടകത്തിന് വലിയ പ്രശ്നമില്ലാത്തത് അതുകൊണ്ടാണ്. ഇതും കൂടാതെ ഒട്ടകങ്ങൾക്ക് ശരീരത്തിലെ ജലനഷ്ടം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പല ശാരീരിക പ്രത്യേകതകളും ഉണ്ട്. നമുക്ക് വിയർക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിനാണല്ലോ. തെർമൽ റെഗുലേഷൻ. പുറത്തെ ചൂട് കൂടിയാലോ, നമ്മൾ കൂടുതൽ കായികാധ്വാനം കൊണ്ട് മസിലുകൾ പ്രവർത്തിപ്പിച്ച് ഉള്ളിലെ ഊഷ്മാവ് കൂട്ടിയാലോ, പനിയോ മറ്റ് ശാരീരിക അസുഖങ്ങളോ വന്ന് നമ്മുടെ ഉള്ളിലെ സ്വാഭാവിക ശാരീരിക ഊഷ്മാവ് സാധാരണയിൽ നിന്നും അധികമാകുന്ന അവസ്ഥയിലുമൊക്കെയാണല്ലോ നമ്മൾ വിയർത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ തൊലിക്കടിയിലുള്ള സ്വേദഗ്രന്ഥികൾ, വിയർപ്പ് ഗ്രന്ഥികൾ പുറത്തേക്ക് വിയർപ്പിനെ വിടും. അത് ബാഷ്പീകരിക്കാൻ ആവശ്യമായിട്ടുള്ള താപം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എടുക്കും. അങ്ങനെ ശരീരത്തിന്റെ ചൂട് കുറയുകയും ചെയ്യും. അതിനിടയിൽ ഇതുകൂടി പറയാം, വിയർത്താൽ ഉടനെ ടവൽ ഉപയോഗിച്ചിട്ട് ആ വിയർപ്പ് മുഴുവൻ തുടച്ചു കളയുന്നത് ശരീരത്തിന് ഇരട്ടിപ്പണി കൊടുക്കലാണ്. അതായത് ശരീരത്തിന്റെ വിയർത്ത ആവശ്യം നടക്കാതെ പോകുന്നു. അതുകൊണ്ട് വിയർത്തൽ തുടച്ചു കളയുകയല്ല വേണ്ടത്, അത് ആറാൻ അനുവദിക്കുകയാണ്. ഒട്ടകത്തിന് വിയർപ്പ് വളരെ കുറവാണ്, അതായത് വിയർക്കേണ്ട ആവശ്യവും കുറവാണ്. കാരണം നമ്മുടെ ആന്തരിക ഊഷ്മാവിൻ്റെതുപോലെ വളരെ കുറഞ്ഞ റേഞ്ച് അല്ല ഒട്ടകത്തിനുള്ളത്. നമ്മളൊക്കെ ഉഷ്ണരക്ത ജീവികളാണല്ലോ. സാധാരണഗതിയിൽ നമ്മുടെ ശരീര ഊഷ്മാവ് 97 ഡിഗ്രി ഫാരൻഹീറ്റിനും 99 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലായിരിക്കും. അതായത് 36.1 ഡിഗ്രി സെൽഷ്യസിനും 37.2 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. 1 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസം മാത്രമാണ് നമ്മുടെ ഫ്ലെക്സിബിൾ റേഞ്ച്, അതായത് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം. ആ റേഞ്ച് എപ്പോഴും അതുപോലെ നിലനിർത്താൻ നമ്മുടെ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ശരീരത്തിന്റെ ഊഷ്മാവ് അല്ലെങ്കിൽ പുറത്തെ ഊഷ്മാവ് കൂടിയാൽ വിയർപ്പിച്ച് ശരീരത്തെ തണുപ്പിക്കാൻ ശ്രമിക്കും. ഇനി തണുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ശരീരത്തെ വിറപ്പിച്ച് ചൂടാക്കാനും ശ്രമിക്കും. ഈ റേഞ്ചിലും വലിയ തോതിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് അത് വലിയ പ്രശ്നമാണ്. 100.4 ഡിഗ്രി ഫാരൻഹീറ്റിന് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നമ്മുടെ ശരീര ഊഷ്മാവെങ്കിൽ അതിനെ പനി എന്ന് നമ്മൾ വിളിക്കും. ശരീര ആന്തരിക ഊഷ്മാവ് പിന്നെയും കൂടിയാൽ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം വരെ താറുമാറാകും. അതായത് 2 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് വളരെ സമയം കൂടി നിൽക്കുന്നത് വളരെ അപകടകരമാണ്. എന്നാൽ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 94 ഡിഗ്രി ഫാരൻഹീറ്റിനും 107 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലാണ് അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച്. 34.5 ഡിഗ്രി സെൽഷ്യസിനും 41.7 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ. അതായത് 7 ഡിഗ്രി സെൽഷ്യസിലധികം പോലും വ്യത്യാസം ഒട്ടകത്തിന് വലിയ പ്രശ്നമുണ്ടാക്കില്ല. 1 സെൽഷ്യസിലധികം വ്യത്യാസം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് പനിയാകുമ്പോഴാണ് 7 ഡിഗ്രി വ്യത്യാസം ഇവർക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന്. അതിനാൽ തന്നെ ഒരു ചെറിയ ചൂട് വ്യത്യാസമൊന്നും ഒരു ചൂടല്ല ഒട്ടകത്തിന്. ഒട്ടകത്തിന്റെ ഈ ശാരീരിക ഊഷ്മാവിലുള്ള ഈ വലിയ ചാഞ്ചാട്ടം ഏറ്റവും കുറവ് ചൂട് പുലർച്ചെയാവുന്നതോടുകൂടിയിട്ടാവും. പതുക്കെ പതുക്കെ പുറത്തെ ചൂടിനനുസരിച്ച് ഇതിന്റെ ആന്തരിക ഊഷ്മാവും കൂടിക്കൊണ്ടേയിരിക്കും. ഉച്ചയാകുന്നതോടുകൂടി പരമാവധി ചൂട് ഇതിന്റെ ഉള്ളിലും ആവും. അതിനാൽ തന്നെ പുറത്തെ ചൂട് ഇതിനെ ബാധിക്കുന്നേയില്ല. വിയർക്കേണ്ട ആവശ്യം വരുന്നില്ല. വിയർത്ത് ഉള്ളിലെ വെള്ളം നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദാഹവും വരുന്നില്ല. നമുക്ക് നമ്മുടെ ശരീര ഊഷ്മാവ് വല്ലാതെ കൂടി കടുത്ത പനിയായാൽ, തലച്ചോറിലെ ചൂടും കൂടി കൂടുതൽ സമയം അങ്ങനെ തന്നെ കഴിഞ്ഞാൽ തലച്ചോറിലെ നാഡീകോശങ്ങളെ കേടുവരുത്തും. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതിനാലാണ് കടുത്ത പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഗുളികകൾ കഴിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പനി വന്നു കഴിഞ്ഞാൽ പനി കൂടാതെ ചൂട് കൂടാതെ നോക്കാൻ വേണ്ടി വേഗത്തിൽ തന്നെ പനി മരുന്നുകൾ, ആന്റിപയററ്റിക് ആയിട്ടുള്ള മരുന്നുകൾ, പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകൾ മരുന്നുകളൊക്കെ നമ്മൾ നൽകുന്നത്. അങ്ങനെ ചൂട് കുറക്കുന്നത്, നെറ്റിയിലും മറ്റും നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുന്നതും ഈ തലയിലുള്ള ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറിയ കുട്ടികളിൽ, ഇൻഫൻസിലൊക്കെ ഈ ചൂട് വല്ലാതെ കൂടിയാൽ വെട്ടൽ, സന്നി പോലെയുള്ള അപസ്മാര സമാനമായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ഈ അമിത ചൂട് മൂലം നാഡീകോശങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ മൂലമാണത്. ഫെബ്രൈൽ ഫിറ്റ്സ് എന്നൊക്കെയാണ് അതിന് വിളിക്കുക. എന്നാൽ ഇങ്ങനെ 7 ഡിഗ്രി വരെ ചൂട് കൂടിയിട്ടും ഒട്ടകത്തിന്റെ തലച്ചോറിലെ നാഡീകോശങ്ങൾ പൊള്ളി നശിച്ചു പോകാത്തതിനും ഒരു കാരണമുണ്ട്. ഒട്ടകത്തിന്റെ ശരീരത്തിന്റെ ചൂട് തലയിലെത്തില്ല. ഒട്ടകത്തിന്റെ മൂക്കിന്റെ ഉൾഭാഗത്തെ ഒരു പ്രത്യേകതയാണ് അതിന് സഹായിക്കുന്നത്. ഒട്ടകത്തിന്റെ മൂക്കിന്റെ ഉൾഭാഗത്തുള്ള അരികുകൾ പ്രത്യേകതയുള്ള കുഞ്ഞ അസ്ഥികൾ കൊണ്ട് രൂപാന്തരപ്പെട്ടുണ്ടായതാണ്. അടരുകൾ പോലെ മടക്കുകളായിട്ടാണ് ഉണ്ടാവുക. പലതരത്തിൽ തിരിഞ്ഞു മറിഞ്ഞുള്ള ലാബ്രിന്തുകൾ പോലെയുള്ള ചുളുക്കുകൾ അവിടമൊക്കെ നനഞ്ഞ ശ്ലേഷ്മ സ്തരം കൊണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാകും. ഈ പ്രത്യേക രൂപാന്തരണത്തിന് നാസൽ ടെർമിനേറ്റ്സ് എന്നാണ് പേര്. നമ്മുടെയൊക്കെ മൂക്കിനുള്ളിലുള്ള ശ്ലേഷ്മ സ്തരത്തിന്, മ്യൂക്കസ് മെംബ്രെയിന് 160 ചതുരശ്ര സെന്റിമീറ്റർ മാത്രമാണ് വിസ്തീർണം. എന്നാൽ ഒട്ടകത്തിന്റെ മൂക്കിനുള്ളിലുള്ള ശ്ലേഷ്മ സ്തരത്തിന്റെ വിസ്തീർണം 1000 ചതുരശ്ര സെന്റിമീറ്ററിലും അധികമാണ്. അതായത് അത്രയധികം പ്രതല വിസ്തീർണം ഉണ്ടാവും ആ ഭാഗത്തിന് മൊത്തമായിട്ട്. പുറത്തെ ചൂടുള്ള വായു ഒട്ടകം

അകത്തേക്ക് വലിക്കുമ്പോൾ മൂക്കിനുള്ളിലെ നനവാർന്ന ആ ഭാഗത്തും കൂടി കടന്നു പോകുമ്പോൾ പുറത്തു നിന്നും വലിച്ചകത്താക്കുന്ന വായുവിലെ ചൂട് അവിടുത്തെ ജലാംശത്തെ ബാഷ്പീകരിക്കും. അങ്ങനെ ബാഷ്പീകരിക്കുമ്പോൾ മൂക്കിനുള്ളിലെ ഭാഗം തണുക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ വിയർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്നത് പോലെ ബാഷ്പീകരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചൂട് ഉള്ളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗം തണുക്കും. ഇനി മൂക്കിനുള്ളിലെ ശ്ലേഷ്മ സ്ഥലങ്ങളോട് ചേർന്ന് തന്നെ ധാരാളം രക്തക്കുഴലുകൾ വലകൾ പോലെ വെയിനുകൾ കടന്നു പോകുന്നുണ്ട്. ഈ ശ്ലേഷ്മ സ്ഥലത്തിന് ലഭിച്ച തണുപ്പ് അതിനടിയിലൂടെ കടന്നു പോകുന്ന വെയിനുകളിലെ രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതായത് ഈ നാസൽ ടർബിനേറ്റ്സ് അതിനുള്ളിലുള്ള രക്തക്കുഴലുകളിലെ രക്തത്തെ തണുപ്പിക്കും. തണുത്ത രക്തമായിട്ടുള്ള ഈ വെയിനുകൾ തലച്ചോറിൻ്റെ അടിഭാഗത്തിലുള്ള കരട്ടറെറ്റെ അല്ലെങ്കിൽ കവർണസ് സൈനസിനെ ചുറ്റിയാണ് കടന്നു പോകുക. പ്രീറ്റി മിറബിലെ എന്നൊക്കെ ആ ഭാഗത്തിന് പറയും. അപ്പോൾ ശരീരത്തിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന ധമനിയിലെ ആർട്ടറിയിലെ രക്തക്കുഴലുകളും ആ സൈനസിനെ ചുറ്റിയായിരിക്കും കടന്നു പോകുക. ഈ വെയിനുകളും ആർട്ടറികളും ഒക്കെ അടുത്തടുത്തുകൂടിയാണ് പോകുന്നത്. അപ്പോൾ മൂക്കിൽ നിന്ന് വന്ന തണുത്ത രക്തമുള്ള വെയിനുകളിലെ രക്തം ചൂടുള്ള രക്തവുമായിട്ട് തലച്ചോറിലേക്ക് പോകുന്ന ആർട്ടറികളെ തണുപ്പിക്കും. അങ്ങനെ ആ തണുത്ത രക്തമാണ് തലച്ചോറിലേക്ക് പോവുക. ഇതാണ് സെലക്റ്റീവ് ബ്രെയിൻ കൂളിംഗ് മെക്കാനിസം. അതായത് ശരീരം ചൂടായാലും തലച്ചോർ ചൂടാകാതെ നോക്കുന്ന എയർ കൂളിംഗ് സംവിധാനം. ഇനി ഈ മൂക്കിലെ നാസൽ ടർബിനേറ്റ്സ് ഡീഹ്യൂമിഡിഫയർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ജലനഷ്ടം അങ്ങനെയും അത് കുറക്കുന്നുണ്ട്. നമ്മളൊക്കെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈർപ്പം കൂടി അതോടൊപ്പം വരുന്നത് നമുക്കറിയാമല്ലോ. അതിനാലാണല്ലോ നമ്മൾ തണുത്ത ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഊതിയാൽ അതിൽ നീരാവി പറ്റിയതുപോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒട്ടകം പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലെ ജലാംശത്തെയും വെറുതെ കളയാതെ അതിനെ വലിച്ചെടുക്കാനും ഈ മൂക്കിലെ സംവിധാനം സഹായിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ തണുത്ത് കിടക്കുന്ന ഈ ശ്ലേഷ്മ സ്ഥലത്തിലൂടെ ഈർപ്പം നിറഞ്ഞ ശ്വാസകോശത്തിനുള്ളിൽ നിന്നുള്ള ചൂടുള്ള ഈർപ്പമുള്ള നിശ്വാസവായു കടന്നു പോകുമ്പോൾ അതിലെ ജലകണികകൾ തണുത്ത് ഘനീഭവിക്കും. അത് ഒട്ടകം തിരികെ വലിച്ചെടുക്കും. അതായത് ഒട്ടകം ഒട്ടും വെള്ളം കളയില്ല. അത് ശ്വാസത്തിൽ ഈർപ്പമായാൽ പോലും ശേഖരിച്ചു വെക്കും. ഇനി ചൂട് വല്ലാതെ കൂടിയാൽ, ഗതി കേട്ടാൽ ഒട്ടകവും ചെറുതായിട്ടൊന്ന് വിയർക്കും. അതിനും പ്രത്യേകതകളുണ്ട്. വിയർപ്പ് ആവിയാകുന്നത് രോമങ്ങളുടെ അടിയിൽ വെച്ചാണ്, തൊലിയിൽ വെച്ച് തന്നെയായിരിക്കും. ഒട്ടകത്തിൻ്റെ രോമങ്ങൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ രോമത്തിലേക്ക് നനവ് പടർത്തി നഷ്ടമാക്കുകയില്ല. അതായത് രോമം നനയില്ല. കൂടാതെ ഈ തടിച്ച രോമാവരണം ചൂടിനെ ഉള്ളിലേക്ക് കടത്താതെ വിധത്തിൽ ഇൻസുലേഷൻ സ്വഭാവമുള്ളതും കൂടിയാണ്. അതായത് പുറത്തെ രോമത്തിൻ്റെ ചൂട് ഉള്ളിൽ തൊലിയിലെത്തില്ല. നമ്മൾ ഇന്നീ കാണുന്ന ഒട്ടകങ്ങളുടെയൊക്കെ വളരെ വളരെ പഴയ പൂർവികർ പരിണമിച്ചുണ്ടായത് 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിലാണ് എന്നാണ് കണക്കാക്കുന്നത്. പ്രോട്ടൈലോപ്പസ് എന്ന് പേരിട്ടിരിക്കുന്ന ആ പൂർവികന് ഒരു മുയലിൻ്റെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിൽ ജീവിച്ചിരുന്ന ആ ജീവി പിന്നെ പിന്നെ പുൽമേടുകളിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അനുകൂലനങ്ങളോടെ മാറ്റം സംഭവിച്ചു, പരിണമിച്ചു. 35 ദശലക്ഷം വർഷം മുമ്പ് ആടിൻ്റെയൊക്കെ വലിപ്പമുള്ള പ്രോയിബോത്തീറിയം എന്ന് വിളിക്കുന്ന ഒരു ജീവിയായിട്ട് മാറി. പിന്നെ പലതരത്തിലുള്ള ജീവവർഗങ്ങളായിട്ട് അത് മാറിയിട്ടുണ്ട്. പ്രോകാമലസ് എന്നൊക്കെ വിളിക്കുന്ന പലതരത്തിലുള്ള രൂപത്തിലുള്ള ജീവികളെ ഒട്ടകത്തിൻ്റെ പരിണാമ ദശകളിൽ നമുക്ക് കാണാം. 6-7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കും പാരകാമലസ് എന്ന് പേര് വിളിച്ചിരുന്ന ആ ജീവികൾ വടക്കേ അമേരിക്കയിൽ നിന്നും ബെറിഞ്ചിയ, അന്ന് അത് കടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ പരസ്പരം ബന്ധിച്ചിരിക്കുകയായിരുന്നു, ഇന്ന് നമ്മൾ ബെറിൻ കടലിടുക്ക് എന്നൊക്കെ വിളിക്കുന്ന ആ ഭാഗം, അതിലൂടെ കടന്ന് യൂറേഷ്യയിലേക്കും പിന്നെ ആഫ്രിക്കയിലേക്കും ഒക്കെ എത്തി. പൂഞ്ഞയും നീണ്ട കാലുകളും ഒക്കെയുള്ള ഒട്ടകരൂപികളായിട്ടുള്ള കാമിലസ് എന്ന വിഭാഗമായിട്ട് മാറി. 11 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കും കാമിലിഡുകൾ എന്ന് വിളിക്കുന്നവ രണ്ടായി പിരിഞ്ഞ് ഒരു വിഭാഗം ഓൾഡ് വേൾഡിൽ കാമിലിനി വിഭാഗമായും മറ്റേ ഒരു വിഭാഗം ന്യൂ വേൾഡിൽ ലാമിനി വിഭാഗവുമായിട്ട് വേർപിരിഞ്ഞത്. സൗത്ത് അമേരിക്കയിലെ ലാമകളും അൽപാക്കാസുകളും ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. എത്രയോ തരം ജീവികളിലൂടെ പലതരം അനുകൂലനങ്ങളിലൂടെ പലതരം പ്രദേശങ്ങളിൽ ജീവിച്ചും കുറ്റിയേറ്റും ചിലത് അതിജീവിച്ചും ഒക്കെയാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടകങ്ങളുടെ പൂർവികർ ബാക്കിയായത്. നമ്മൾ ഇന്ന് കാണുന്ന ഇരട്ടപ്പൂഞ്ഞിയുള്ള ബാക്ടീരിയൻ ഒട്ടകങ്ങൾ 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയിലായിരിക്കും പരിണമിച്ചുണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്ടീരിയൻ ഒട്ടകങ്ങളിൽ നിന്നാണ് ഡ്രൊമഡാറി ഒട്ടകങ്ങളും ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അറേബ്യൻ പെനിസുലയിൽ എവിടെയോ BC 3000-2000 ഇടയിൽ എപ്പോഴോ ആയിരിക്കും മനുഷ്യർ ആദ്യമായിട്ട് ഒറ്റപ്പൂഞ്ഞയുള്ള ഒട്ടകങ്ങളെ മെരുക്കി കൂടെ കൂട്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീടാവും മധ്യേഷ്യയിൽ എവിടെയോ ഇരട്ടപ്പൂഞ്ഞകളുള്ള ബാക്ടീരിയൻ ഒട്ടകങ്ങളെ മനുഷ്യർ മെരുക്കിയത്. ദീർഘകാലത്തെ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയാണ് ഒട്ടും മെരുങ്ങാത്ത കാട്ടു ഒട്ടക സ്പീഷീസുകളിൽ നിന്നും ഇപ്പോൾ കാണുന്ന വിധത്തിലുള്ള രൂപവും സ്വഭാവവും ഇണക്കവും മെരുക്കവും അനുസരണയും ഭാരം വഹിക്കാനുള്ള കഴിവും ഒക്കെയുള്ള വളർത്തൊട്ടകങ്ങളെ നമ്മൾ ഉണ്ടാക്കിയത്. പാലിനും ഇറച്ചിക്കും വേണ്ടിയാണ് ഒട്ടകങ്ങളെ ആദ്യം മനുഷ്യർ ഇണക്കിയതെങ്കിലും പിന്നീട് മനുഷ്യ ചരിത്രം തന്നെ ഒട്ടകങ്ങൾ മാറ്റി. ഒട്ടകത്തെ കൊണ്ട് ലഭിച്ച

അത്രയും ഉപകാരങ്ങൾ വേറൊരു വളർത്തുമൃഗത്തെ കൊണ്ടും മനുഷ്യന് ലഭിച്ചിട്ടില്ല. ചൈന മുതൽ മധ്യപൂർവേഷ്യ വരെ നീണ്ട സിൽക്ക് റോഡിൽ ആയിരക്കണക്കിന് വർഷം ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയ കച്ചവട സംഘങ്ങൾ മുഴുവനായും ആശ്രയിച്ചത് ഈ ഒട്ടകങ്ങളെയാണ്. മരുഭൂമിയിലൂടെ പല സംസ്കാരങ്ങൾ പരസ്പരം കണ്ടുമുട്ടി കൈമാറ്റം നടത്തിയത് ഈ ഒട്ടകപ്പുറത്താണ്. മരുഭൂമിയിലെ പല നഗരങ്ങളും ഉണ്ടായത് ഒട്ടകങ്ങളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. യുദ്ധങ്ങളിൽ പല രാജ്യങ്ങളും കുതിരകളെപ്പോലെ തന്നെ ഒട്ടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒട്ടകങ്ങളെ കുതിരകൾക്ക് ഭയമായിരുന്നു. ഡ്രൊമഡേറി ഒട്ടകങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന് ഇപ്പോഴും രണ്ട് പൂഞ്ഞയുണ്ട്. അതുപോലെ മുതിർന്ന ഡ്രൊമഡേറി ഒട്ടകങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ഒരു വെസ്റ്റീജിയൽ പൂഞ്ഞയുടെ അവശിഷ്ടം കാണാനും പറ്റും. അതായത് ഇരട്ടപ്പൂഞ്ഞകളുള്ള ബാക്ടീരിയൻ ഒട്ടകങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഡ്രൊമഡേറി ഒട്ടകങ്ങളും ഉണ്ടായത്. നിലവിൽ നമ്മൾ ഭൂമിയിൽ എവിടെയും കാണുന്ന ഈ രണ്ടിനം ഒട്ടകങ്ങളും പൂർണ്ണമായും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒട്ടകങ്ങളിൽ നിന്നും ഉണ്ടായവയാണ്. വന്യതയിലുള്ള ഡ്രൊമഡേറി ഒട്ടകങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വംശനാശം വന്ന് കുറ്റിയേറ്റുപോയി. എന്നാൽ വൈൽഡ് ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ഇപ്പോഴും 900 എണ്ണം മാത്രം ഭൂമിയിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലോ, അവയും വംശനാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസം വരെയൊക്കെ വെള്ളം കിട്ടിയില്ലെങ്കിലും ഒട്ടകം ചത്തുപോകില്ല. നിർജ്ജലീകരണം വഴി ശരീരഭാരത്തിന്റെ 30% കുറഞ്ഞാലും ഒട്ടകത്തിന് പ്രശ്നമില്ല. വെള്ളം കിട്ടിയാൽ ഒറ്റയടിക്ക് 100 ലിറ്റർ വരെ അത് അകത്താക്കുകയും ചെയ്യും. എന്തായാലും വെള്ളം പൂഞ്ഞയിലല്ല സംഭരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴറിയാം. ശരിക്കും ഒട്ടകം വെള്ളം ശേഖരിക്കുന്നത് അതിൻ്റെ രക്തത്തിലാണ്. വെള്ളം കുടിക്കാനില്ലാതെ നിർജ്ജലീകരണം വന്ന് രക്തത്തിലെ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞ് കൊഴുത്ത രൂപത്തിലായാലും, അതുപോലെ തന്നെ കൂടുതൽ വെള്ളം കുടിച്ച് രക്തം വളരെ നേർത്തതായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതിൻ്റെ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ അതിജീവിക്കും. അത് അതിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത മൂലമാണ്. ഒട്ടകത്തിൻ്റെ ചുവന്ന രക്താണുക്കൾ വൃത്താകൃതിയിലുള്ളവയല്ല, ദീർഘവൃത്ത രൂപത്തിൽ അണ്ഡാകൃതിയിലാണുള്ളത്. അതിനാൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ ചുവന്ന രക്താണുക്കൾക്ക് ഇത്തരം രൂപമായതിനാൽ ചെരിഞ്ഞ് രക്ത കാപ്പിലറികൾക്കുള്ളിലൂടെ ഒഴുകാനാവും, ഓക്സിജൻ എത്തിക്കാനാവും. അതുപോലെ ധാരാളം വെള്ളം കുടിച്ച് രക്തത്തിലെ ജലാംശം വളരെയധികം കൂടിയാൽ ഓസ്മോട്ടിക് മർദ്ദം മൂലം ചുവന്ന രക്താണുക്കൾ പൊട്ടിത്തകരുന്നത് ഈ രൂപത്തിൻ്റെ പ്രത്യേകത മൂലം സംഭവിക്കുന്നില്ല. ശരീരത്തിൻ്റെ ജലാംശത്തിൻ്റെ 25% കുറഞ്ഞാലും ഒട്ടകം നടക്കും. എന്നാൽ മറ്റു സസ്തനികളിൽ പലതിനും 12 മുതൽ 14% വരെ ജലാംശം നഷ്ടപ്പെട്ടാൽ തന്നെ അവയുടെ രക്തചംക്രമണ വ്യവസ്ഥയൊക്കെ താറുമാറാകും, ഹൃദയം നിലക്കും. മരുഭൂമിയിലെ മണലിലൂടെ നടക്കുമ്പോൾ താഴെയിൽ നിന്നുള്ള റേഡിയേഷൻ അതിൻ്റെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ, കുറക്കാൻ കട്ടിയുള്ള ഇൻസുലേഷൻ പോലെയുള്ള തൊലിയാണ് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഉള്ളത്. നീണ്ട കാലുകളായതിനാൽ തന്നെ അടിഭാഗത്തു നിന്നുള്ള ചൂട് ദേഹത്ത് തട്ടുന്നതിനുള്ള ദൂരവും കൂടും. ഒട്ടകം ചുട്ടുപൊള്ളുന്ന മണലിലാണല്ലോ ഇരിക്കേണ്ടതും വിശ്രമിക്കേണ്ടതുമൊക്കെ. രാത്രിയായാലും മണലിലെ ചൂട് കുറയാൻ പിന്നെയും സമയമെടുക്കും. അപ്പോൾ ശരീരത്തിൻ്റെ നെഞ്ചുഭാഗവുമൊക്കെ മണലിൽ നേരിട്ട് മുട്ടാതിരിക്കാനുള്ള ഒരു സംവിധാനവും ഒട്ടകത്തിനുണ്ട്. നെഞ്ചുഭാഗത്ത് പെഡസ്റ്റാൾ എന്നു പേരുള്ള കട്ടിപ്പാഡ് പോലുള്ള ഒരു ഭാഗമുണ്ട്, തഴമ്പ് പോലെ. ഒട്ടകം നിലത്തിരിക്കുമ്പോൾ നെഞ്ചും മുൻഭാഗവുമൊക്കെ പൊള്ളുന്ന മണലിൽ തൊടാതെ ഇത്തിരി ഉയർത്തി നിർത്താൻ ഈ പാഡ് സഹായിക്കും. ഒരു സ്റ്റൂളിൽ ശരീരം ഉയർത്തി വെച്ചതുപോലെ ഉണ്ടാവും. അതിനടിയിലൂടെ കാറ്റ് കടന്നു പോകാൻ ഒഴിവും ഉണ്ടാവും. അതിനാൽ ഇത്തിരി ആശ്വാസവും കിട്ടും. ഒട്ടകത്തിൻ്റെ വൃക്കകളും കുടലുമൊക്കെ പരമാവധി ജലം പുനരാഗിരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. കിഡ്നിയിലെ കോർട്ടെക്സ് മെഡുല അനുപാതം 1:4 എന്ന വിധത്തിലാണ്. അതായത് പശുവിൻ്റെയൊക്കെ മെഡുലാഭാഗത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇരട്ടി. പ്രതികൂല സാഹചര്യങ്ങളിൽ വെള്ളം കിട്ടാനില്ലാതാകുമ്പോൾ ഒട്ടക കിഡ്നി അരിച്ചരിച്ച് കൊഴുത്ത സിറപ്പ് പോലെ ഇത്തിരി മൂത്രം മാത്രമേ നിർമ്മിക്കൂ. അതുപോലെ മലമായി പുറത്തു പോകുന്നതിനു മുമ്പ് വൻകുടലിൽ വെച്ച് പരമാവധി വെള്ളം തിരിച്ച് വലിച്ചെടുക്കും. അതിനാൽ ഒട്ടക ചാണകവും ഒട്ടും നനവില്ലാത്ത വിധത്തിൽ ഉണങ്ങിയാണ് ഉണ്ടാവുക. അത് നേരിട്ട് തന്നെ മരുഭൂമിയിലെ സഞ്ചാരികൾക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ കത്തിക്കാൻ നമ്മൾ ചാണക വരളികളൊക്കെ കത്തിച്ച് പാചകം ചെയ്യാറുണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ. അതുപോലെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉണങ്ങിയതായിരിക്കും. പൗരാണിക ഇറാനിയൻ സംസ്കാരം പൂവിട്ട ബാക്ടീരിയൻ പ്രദേശത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ബാക്ടീരിയൻ ഒട്ടകങ്ങൾക്ക് ആ പേര് ലഭിച്ചത്. 20 ലക്ഷത്തോളം ബാക്ടീരിയൻ ഒട്ടകങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ ബാക്കിയുള്ളത്. ഉയർന്ന മഞ്ഞുമലകളുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളവയായതിനാൽ ഇവരെ സിൽക്ക് റൂട്ടിൽ കച്ചവടക്കാർ ചരക്ക് കൊണ്ടുപോകാനുള്ള കാരവനുകളായിട്ട് വളരെ കാലം ഉപയോഗിച്ചിരുന്നു. ആ ഭൂപ്രദേശത്തെ ഏറ്റവും വലിപ്പമുള്ള സസ്തനി മൃഗം ഇതാണ്. ആൺ ബാക്ടീരിയൻ ഒട്ടകങ്ങൾക്ക് 600 കിലോഗ്രാമിലധികം ഭാരമുണ്ടാകും. പെണ്ണിനങ്ങൾക്ക് 450 കിലോഗ്രാമോളവും. ആൺ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ചിലപ്പോൾ 1000 കിലോഗ്രാം വരെ ഭാരം വെക്കുന്ന വിധത്തിൽ തടിച്ചു കൊഴുക്കും. എന്നാൽ അറേബ്യൻ ഒട്ടകങ്ങളായിട്ടുള്ള ഡ്രൊമഡേറി ഒട്ടകങ്ങൾക്ക് ഇത്രയും വലിപ്പമുണ്ടാകില്ല, പക്ഷെ ഉയരമുണ്ടാകും. ബാക്ടീരിയൻ ഒട്ടകങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അവയുടെ തൊണ്ടയിലും കഴുത്തിലുമൊക്കെ നീളൻ സടരോമങ്ങൾ ഉണ്ടാവും. 25 സെന്റിമീറ്റർ ഒക്കെ നീളമുണ്ടാവും ആ കട്ടി രോമങ്ങൾക്ക്. കൊടും തണുപ്പിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ് ഈ സടരോമങ്ങളൊക്കെ. മഞ്ഞുകാലം കഴിഞ്ഞ് ചൂട് ആരംഭിച്ചാൽ ഉടനെ തന്നെ വളരെ വേഗത്തിൽ ഇവ ഈ രോമങ്ങളൊക്കെ പൊഴിച്ചു കളയുകയും ചെയ്യും. 1 മാസം വരെയൊക്കെ വെള്ളം കുടിക്കാതെ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ ജീവിക്കും. ഗോപി മരുഭൂമിയിൽ ഒരിക്കലും ചിലപ്പോൾ വെള്ളം

0: ദ്രാവകാവസ്ഥയിൽ ലഭിക്കണമെന്ന് പോലുമില്ല. അതിനാൽ ബാക്ടീരിയൻ ഒട്ടകങ്ങൾ അക്ഷരാർത്ഥത്തിൽ വെള്ളം തിന്നുകയാണ് ചെയ്യുക. അതായത് മഞ്ഞ് തിന്നു. വെള്ളം കിട്ടിയാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 200 ലിറ്റർ വരെയൊക്കെ വെള്ളം ഉള്ളിലാക്കാൻ കഴിയുന്നവരാണിവർ. പക്ഷേ മഞ്ഞ് കുറേശ്ശെ മാത്രമേ ഇവർ കഴിക്കൂ. അല്ലെങ്കിൽ ഈ തണുത്ത മഞ്ഞൊക്കെയും ഒന്നിച്ച് വയറ്റിലെത്തിയാൽ കഥ കഴിയും. ഒട്ടകങ്ങൾ സസ്യാഹാരികളാണെന്ന് നമുക്കറിയാമല്ലോ. എന്ത് കടുപ്പമുള്ള മുള്ളുകളും സസ്യഭാഗങ്ങളും ഒക്കെ അവരുടെ വായിലിട്ട് ഒതുക്കി ഉള്ളിലാക്കും. ചില സമയങ്ങളിൽ പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ജീർണിച്ച ശവശരീരങ്ങൾ ഇവർ ഭക്ഷണമാക്കാറുണ്ട്. അതിൻ്റെ എല്ലും തൊലിയും ഒക്കെ അവർ കഴിക്കും. ഇനി പട്ടിണി കഠിനമായാൽ കിട്ടിയത് എന്തും തിന്നും. കയറും ചെരുപ്പും വേണ്ടി വന്നാൽ ടെന്റ് വരെ തിന്നു കളയും. ഒട്ടകങ്ങൾ പശുക്കളെ പോലെ അയവെട്ടുന്ന റുമിനൻസ് വിഭാഗത്തിൽപ്പെട്ട ജീവികളല്ലെങ്കിലും ഇവർക്ക് 3 അറകളുടെ ആമാശ്യമുണ്ട്. മരുഭൂമിയിൽ വീശിയടിക്കുന്ന മണൽക്കാറ്റിൽ പൊടിയും മണ്ണും മണലും ഒക്കെ ഇവയുടെ മൂക്കിലും കണ്ണിലും ഒക്കെ കയറിയാൽ ഒട്ടകത്തിന് പ്രശ്നമാണല്ലോ. അതിനും പരിഹാരം ഒട്ടകത്തിനുണ്ട്. നീണ്ട കൺപീലികൾ ഉള്ളതിനാൽ കണ്ണിൽ മണൽ കയറുന്നത് തടയും. കൂടാതെ ഈ കൺപീലികൾ വെട്ടിത്തിളങ്ങുന്ന മണലിലെ തിളക്കം, സൂര്യത്തിളക്കം കണ്ണിലടിക്കാതെ സഹായിക്കുകയും ചെയ്യും. ഇനി മണൽ കണ്ണിൽ കയറിയാലും അതിനൊരു 3rd കൺപോളയുണ്ട്. അതുകൊണ്ട് തുടച്ച് അത് കളയാനും ഒട്ടകത്തിന് പറ്റും. ഇനി നമ്മുടേതുപോലെ അല്ല ഒട്ടകത്തിൻ്റെ മൂക്ക്. അത് അതിൻ്റെ ഇഷ്ടത്തിന് അടക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ചെവിയിലും മണൽ കയറാതിരിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ നീളൻ രോമങ്ങളുണ്ട്. മരുഭൂമിയിലുള്ള സസ്യങ്ങളും പലതര അനുകൂലനങ്ങളോടെ പരിണമിച്ചുണ്ടായതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ കള്ളിമുൾ ചെടികളൊക്കെ മരുഭൂമികളിൽ കാണുന്നത്. ഒരുവിധം മേഞ്ഞു തിന്നുന്ന മൃഗങ്ങൾക്കൊന്നും അത് കടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവ ബാക്കിയായത്. എന്നാൽ ആ കൂർത്ത് മൂർച്ചയുള്ള കള്ളിമുള്ളുകൾ പോലും ചവക്കാൻ പറ്റുന്ന വിധത്തിൽ ഉറപ്പുള്ള കട്ടിത്തുകൽ പോലുള്ള ഒരു ഭാഗം ആണ് ഇവയുടെ വായ്ക്കുള്ളിലുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കി പതുക്കെ ഒതുക്കി അവ ഏത് മുള്ളും ഉള്ളിലാക്കും. ഉപ്പൂറ്റിയുടെ പ്രത്യേക രൂപവും ഒട്ടകത്തിന്റെ നിൽപ്പിന്റെ ഒരു പൊസിഷനും കാലുകൾ ഇങ്ങനെ അകത്തി വെച്ചുള്ള നടത്തവും ഒക്കെ കൊണ്ട് മണലിൽ പൂണ്ടുപോകാതെ ഒട്ടകത്തിന് വേഗത്തിൽ നടക്കാൻ പറ്റും. ഇരട്ട കുളമ്പൊക്കെ ഉണ്ടെങ്കിലും കാലിൽ അതിനടിയിൽ വീതിയുള്ള കട്ടിയുള്ള ഒരു പാഡുണ്ട്, ഒരു ഷോക്ക് അബ്സോർബിംഗ് പാഡ്. അതാണ് എത്രയോ ദൂരം മണലിലൂടെ ഇങ്ങനെ നടക്കാൻ ഒട്ടകത്തെ സഹായിക്കുന്നത്. അറേബ്യൻ ഒട്ടകങ്ങൾ, ഡ്രൊമാഡേറിയൻ ഒട്ടകങ്ങൾ, അവർക്ക് ആ പേര് കിട്ടിയത് ഓട്ടക്കാർ, ഓടുന്നവർ എന്ന അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഒട്ടകങ്ങൾ നമ്മൾ കാണും പോലെയല്ല, അത് നല്ല ഓട്ടക്കാരാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ അവർക്ക് നന്നായി ഓടാൻ പറ്റും. അതുകൊണ്ട് തന്നെ അറേബ്യയിലൊക്കെ കുതിരയോട്ട മത്സരങ്ങൾ പോലെ തന്നെ പ്രധാനമുള്ളതാണ് ഒട്ടക ഓട്ട മത്സരങ്ങളും. ഈ കാലിലെ മസിലുകൾ പ്രവർത്തിക്കുന്നത് മാത്രമല്ലാതെ നല്ല ഉറപ്പുള്ള ടെൻഡനുകൾ വലിഞ്ഞു മുറുകി റബ്ബർ ബാൻഡ് പോലെ ഊർജം സൂക്ഷിച്ചു വെച്ച് അതുപയോഗിച്ച് താനെ നീക്കാൻ പറ്റും അവർക്ക്. അതുകൊണ്ട് തന്നെ ദീർഘദൂര നടത്തത്തിൽ കാലിലെ മസിലുകൾക്ക് വലിയ ക്ഷീണമില്ലാതെ ഈ ടെൻഡനുകൾ സഹായിക്കും. അൺഡ്രൊമഡറി ഒട്ടകങ്ങൾ ഇണചേരൽ കാലത്ത് പെൺ ഒട്ടകങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവയുടെ വായിൽ നിന്നും പിങ്ക് നിറത്തിലുള്ള ഒരു നീളൻ ബലൂൺ പോലെയുള്ള ഒരു സഞ്ചി പുറത്തേക്ക് അരികുകളിലൂടെ ഞാഴ്ത്തിയിടും. എന്നിട്ട് അത് വീർപ്പിക്കും. ഡുള്ള എന്നാണ് ആ പിങ്ക് നിറത്തിലുള്ള അവയവത്തിന്റെ പേര്. ഇങ്ങനെ ഒരു അവയവം ഉള്ള കാര്യം അറിയാതെ പെട്ടെന്ന് അത് ഒട്ടകത്തിന്റെ നാവാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. ഈ സഞ്ചി പുറത്തേക്ക് നീട്ടി വീർപ്പിക്കൽ മാത്രമല്ല, ഗുളുകുള ശബ്ദവും അവർ ഉണ്ടാക്കും. ഇതൊക്കെ നോക്കിയാണ് പെണ്ണൊട്ടകം ഇണചേരാനുള്ള ആണിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഒരുവിധം സസ്തനികളൊക്കെയും നിൽക്കുന്ന പൊസിഷനിലാണല്ലോ ഇണചേരുക. എന്നാൽ ഒട്ടകങ്ങൾ ഇണചേരുക ഇരിക്കുന്ന പൊസിഷനിലാണ്. ഇൻഡ്യൂസ്ഡ് ഓവുലേഷൻ ആണ് പെണ്ണൊട്ടകങ്ങളിൽ നടക്കുക. അതായത് സ്വാഭാവികമായിട്ടുള്ള അണ്ടവിസർജനം നടക്കില്ല. ഇണം ചേർന്നു കഴിഞ്ഞതിന്റെ ശേഷം ബീജത്തോടൊപ്പമുള്ള ഹോർമോണുകളാണ് അണ്ടവിസർജനത്തിന് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഓവുലേഷൻ നടക്കുന്നത്. അതിനുശേഷം അണ്ടവുമായി ബീജം കൂട്ടിച്ചേർന്ന് സിക്താണ്ടം ഉണ്ടാകും. ഗർഭകാലം 13 മുതൽ 15 മാസം വരെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടാവുക. ഒട്ടകപ്പാൽ വളരെ പോഷകം നിറഞ്ഞതാണ്. 15 ലിറ്റർ വരെയൊക്കെ പാൽ ഒരു ദിവസം ഒരൊട്ടകത്തിൽ നിന്നും കിട്ടും. ഇത് പശുവിൻ്റെ പാലിലും വേഗത്തിൽ മനുഷ്യർക്ക് ദഹിക്കും. അലർജി വളരെ കുറവുള്ളതിനാൽ തന്നെ ഈ പാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പല മനുഷ്യരും മരുഭൂമിയിൽ അതിജീവിച്ചത് ഈ ഒട്ടകപ്പാൽ കുടിച്ച് മാത്രമാണ്. ഒട്ടകത്തോൽ, ഒട്ടക രോമം ഉപയോഗിച്ചുള്ള ഉടുപ്പുകൾ, ഒട്ടക മാംസം ഒക്കെയും മരുഭൂമിയിലെ മനുഷ്യർക്ക് അത്യാവശ്യമായിരുന്നു. ബെഡോയിൻസ് പോലെയുള്ള നൊമാഡിക്കായിട്ടുള്ള അറേബ്യൻ ഗോത്രങ്ങൾ ഒട്ടകങ്ങളെയാണ് ഇപ്പോഴും പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത്. ഭൂമിയിലെ പല ഭൂഖണ്ഡങ്ങളിലും ഒട്ടകങ്ങൾ എത്തിയിട്ടും ആസ്ട്രേലിയയിൽ ഒട്ടകങ്ങൾ എത്തുന്നത് വളരെ വൈകിയാണ്. 1840 പോർട്ട് അഡിലേഡിലാണ് ഇന്ത്യയിൽ നിന്ന് ഹാരി എന്നുപേരുള്ള ഒരു ഒട്ടകം ആദ്യമായിട്ട് ആസ്ട്രേലിയയിൽ കാലുകുത്തുന്നത്. ബ്രിട്ടീഷ് പര്യവേഷകനായ ജോൺസ് ഐൻസ്വർത്ത് ഹൊറോക്ക് ആണ് 1846 ആദ്യമായിട്ട് ഈ ഒട്ടകത്തെ ഒരു പര്യവേഷണത്തിന് വേണ്ടിയിട്ട് കൂടെ കൂട്ടുന്നത്. വളരെ ദുർഘടമായിട്ടുള്ള കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെയുള്ള ആസ്ട്രേലിയയുടെ വടക്ക് പടിഞ്ഞാറൻ ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ കുതിരകളെ കൊണ്ട് മാത്രം പറ്റില്ല എന്നതിനാലാണ് സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെയായിട്ട് ഒട്ടകങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അതിനെ നിയന്ത്രിക്കാൻ അഫ്ഗാനികളെയും കൂടെ കൂട്ടുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം യാത്രക്കിടയിൽ തോക്കിൽ തിര നിറക്കുന്നതിനിടയിൽ അടുത്തുള്ള ഒട്ടകം കുനിയുമ്പോൾ അബദ്ധത്തിൽ കൈതട്ടി വെടിപൊട്ടി അയാളുടെ ഒരു കൈയിലെ വിരലുകളും താടിയെല്ലും തകർന്നു. യാത്ര ഉപേക്ഷിച്ച് ഹറോക്കിന്റെ വസതിയിലേക്ക് സംഘം തിരിച്ചു വന്നു. പരുക്ക് പഴുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് 28 വയസ്സേ പ്രായമായിട്ടുള്ളൂ. മരിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഒട്ടകത്തെ വെടിവെച്ച് കൊല്ലാൻ അദ്ദേഹം നിർദ്ദേശം കൊടുത്തിരുന്നു. പിന്നീട് 1860 വേറൊരു പരിവേഷകൻ 24 ഒട്ടകങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ തുടർച്ചയായിട്ട് പലരും കപ്പലുകളിൽ ഇന്ത്യയിൽ നിന്നും ധാരാളം ഒട്ടകങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നു. പല കാലങ്ങളിലായി ആസ്ട്രേലിയയിലേക്ക് 20,000 ഒട്ടകങ്ങളെയാണ് കപ്പലുകളിൽ കൊണ്ടുപോയത്. അവയെ നിയന്ത്രിക്കാനും മേയ്ക്കാനും പരിശീലിപ്പിക്കാനുമായി ധാരാളം അഫ്ഗാനികളെയും കൂടെ കൊണ്ടുപോയി. ആസ്ട്രേലിയയിലെ യൂറോപ്യൻ കുടിയേറ്റത്തെ സഹായിക്കാൻ മരുഭൂമിയിലൂടെ ചരക്കുകൾ, വെള്ളം, മറ്റു സാധനങ്ങൾ ഒക്കെ കടത്താനായിട്ട് സഹായിച്ചത് ഒട്ടകങ്ങളാണ്. റെയിൽവേ നിർമ്മാണം, ടെലഗ്രാഫ് ലൈനുകൾ സ്ഥാപിക്കൽ, പോലീസ് പാട്രോളുകൾ, സ്വർണ്ണഖനികളിൽ പണിയെടുക്കാൻ ഒക്കെ ഒട്ടകങ്ങളെ ഉപയോഗിച്ചു.
1: മരുഭൂമിയുടെ കഠിന സാഹചര്യങ്ങളോട് പൊരുതി ജീവിക്കാൻ പ്രകൃതി ഒരുക്കിയ അത്ഭുത സൃഷ്ടിയാണ് ഒട്ടകം. ഓരോ ജീവിക്കും ഈ ഭൂമിയിൽ അതിൻ്റെതായ സ്ഥാനവും പ്രാധാന്യവുമുണ്ടെന്ന വലിയ പാഠമാണ് ഒട്ടകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒട്ടകത്തിൻ്റെ ഈ കൗതുകലോകം നമ്മളിലേക്ക് പങ്കുവെച്ച വിജയകുമാർ ബ്ലാത്തൂറിന് ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു അറിവുണർത്തുന്ന വിഷയവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മധുരഗീതങ്ങൾ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇത് മധുരഗീതങ്ങളുടെ സമയം. കഴിഞ്ഞ ഏതാനും വ്യാഴാഴ്ചകളിൽ മലയാള സിനിമയിലെ ഹാസ്യരംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങളുമായിട്ടായിരുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇന്നും അതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ മലയാളികൾ ഇപ്പോൾ ഏറ്റവും അധികം കുറ്റം പറയുന്നത് മഴയായിരിക്കും അല്ലേ? ഓഹ്, എന്തൊരു മഴ! നശിച്ച മഴ! ഈ ദുരിതമൊന്ന് പെയ്ത്ത് നിർത്തിയിരുന്നെങ്കിൽ അങ്ങനെ എന്തെല്ലാം പ്രാക്കുകൾ! എന്നാൽ ഒരു മഴക്കാലം ഇല്ലാതായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതോടെ തീരുമല്ല. കുടിക്കാൻ വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ട്, പാടങ്ങൾ ഉണങ്ങിക്കരിഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പെയ്തിട്ടും ആവശ്യത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജലസംഭരണികളിൽ ഇല്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരു അരമണിക്കൂർ പോലും കറണ്ട് കെട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ നമ്മൾ? അപ്പോൾ തീരെ കറണ്ടില്ലെങ്കിലോ? ഇതിനെല്ലാം മഴ വേണ്ടേ? വേണം. പിന്നെ ഈ കുറ്റം പറച്ചിലൊന്ന് നിർത്തിക്കൂടെ? പാവം മഴ! ഇതുപോലെ നമ്മുടെ പല വീടുകളിലും കുറ്റം പറച്ചിലുകൾ കേട്ട് ഹൃദയം തകർന്നിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും. പകലന്തിയോളം പണിയെടുത്ത് കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുമ്പോഴും കുറ്റങ്ങൾ മാത്രം കേൾക്കേണ്ടി വരുന്നവർ. അവരുടെ നന്മകൾ ആരും കാണില്ല. പക്ഷേ അങ്ങനെയുള്ളവർ ആ കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴാണ് പിന്നീട് അവരുടെ വില മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാ മഴയുടെ കാര്യവും. നമുക്ക് മുന്നിലേക്ക് പെയ്തിറങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ വല്ലാതങ്ങ് കുറ്റം പറയും. പിന്നെ വേനൽക്കാലത്ത് വെള്ളം പറ്റുമ്പോൾ, ആവശ്യത്തിന് കരണ്ട് കിട്ടാതാവുമ്പോൾ, കൃഷി നശിക്കുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് പെയ്തിരുന്നെങ്കിൽ, മഴമേഘങ്ങളെ അനുഗ്രഹിക്കൂ, ഇങ്ങനെ വിലപിക്കുന്നവരുമാണ് മനുഷ്യർ. നമ്മളേതായാലും കുറ്റപ്പെടുത്തുന്നവരുടെ ഗണത്തിൽ പെടണ്ട. മഴയോടൊരപേക്ഷയുള്ളൂ, ഇത്തിരി മയത്തിലൊക്കെ ആവാം അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പാടേണ്ടി വരും.

ഈ ഗാനം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. രചന സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്, ആലാപനം വിദ്യാധരൻ മാസ്റ്റർ. ആദ്യഗാനം ആസ്വദിച്ചുവെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഴ ഇപ്പോഴും തൻ്റെ പ്രതാപം തെളിയിക്കാൻ വീരശൂര പരാക്രമിയെപ്പോലെ തേരേറി വരുന്നുണ്ടല്ലേ. മഴമേഘങ്ങൾ കലിതുള്ളി ആർത്ത് വരുമ്പോൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ് പ്രകൃതിയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികതയെ വകഞ്ഞുമാറ്റി കൃത്രിമമായ ലോകം പണിയാനുള്ള മനുഷ്യന്റെ വ്യാമോഹത്തിൽ ഭൂമിക്ക് തൊലിപ്പുറത്തേറ്റ പോറൽ പോലും ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം മനുഷ്യനെന്ന ഒരൊറ്റ ജീവിവർഗത്തിന്റെ ആർത്തിയും അഹങ്കാരവുമാണെന്ന് പറയാതിരിക്കാനാവുമോ? എന്തിനു വേണ്ടിയാണ് ഈ മത്സരം? പ്രകൃതിശക്തിയോട് ഏറ്റുമുട്ടി ജയിക്കാനാവുമോ മനുഷ്യന്? ഒരിക്കലുമില്ല. മനസ്സിനെ ഉയരങ്ങളിലേക്ക് സഞ്ചരിപ്പിച്ച് അകക്കണ്ണുകൊണ്ട് തിരിച്ച് ഭൂമിയിലെ തന്റെ സ്ഥാനമൊന്ന് കാണുക. അപ്പോൾ തീരും നമ്മുടെ അഹങ്കാരം. താനില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിനൊന്നും സംഭവിക്കില്ലെന്ന സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ യഥാർത്ഥ നമ്മളാവും. അപ്പോൾ നന്മ ചെയ്യാനും നല്ലത് കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള ഈ അസുലഭ മുഹൂർത്തത്തെ ആവോളം ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോന്നും. ഇപ്പോൾ നമുക്ക് മധുരഗീതങ്ങൾ ആസ്വദിക്കാനുള്ള സമയമാണ്. കേൾക്കാം അടുത്ത ഗാനം. ഊട്ടിപ്പട്ടണം ഊട്ടിപ്പട്ടണം എന്ന് തുടങ്ങുന്ന ഈ ഗാനം കിലുക്കം എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. ബിച്ചു തിരുമല രചന നിർവഹിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ, എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഈ ഗാനമാവട്ടെ മധുരഗീതത്തിൽ അടുത്തത്. പ്രകൃതിയുടെ സുന്ദരാരാമത്തിലേക്ക്, ഊട്ടിയിലേക്ക്.

0: ஆடா எங்க கட்டள சிங்க கட்டள சும்மா இருடா ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக்ல பெருவன் ஜாக்பாட் பிறகிந்த பட்டணம் சொந்தமாக்கி போட்டி கட்டுவண்டா நோட்டு கிட்டுகள் தூக்கி கட்டிய போரின் காரில் நாடு நெட்டிட்டு சீரிப்பாயனல்ல
1: മഴമേഘങ്ങൾ പെയ്തിറങ്ങട്ടെ, അതിനപ്പുറം ഒരു തെളിഞ്ഞ ആകാശം നമുക്കായി കാത്തിരിപ്പുണ്ട്. എന്തിനിങ്ങനെ വിഷാദം വില കൊടുത്ത് വാങ്ങണം? നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്ന ഒന്നും ഇവിടെയില്ല, പോകുമ്പോൾ കൊണ്ടുപോകാനായി ഒന്നും ശേഖരിച്ചു വെച്ചിട്ട് കാര്യവുമില്ല. ചെയ്യാനുള്ളത് ഒന്നേയുള്ളൂ, ഓരോ നിമിഷവും ആസ്വദിക്കുക. പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പോലും നോക്കി പുഞ്ചിരിക്കുക. തൻ്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതെന്ന ചിന്ത വിഷാദത്തിലേക്ക് വഴി തുറക്കും. സന്തോഷം തിരിച്ചറിയാനും ആസ്വദിക്കുവാനുമുള്ള മനസ്സിൻ്റെ സ്വാഭാവിക കഴിവിനെ പോലും സമ്മർദ്ദത്താൽ മൂടാൻ ഇടകൊടുക്കാതിരിക്കുക. വൈകാരികമായ തളർച്ചയിലേക്ക് കാലിടറാതിരിക്കാൻ സമാധാനത്തിൻ്റെ സങ്കേതത്തിലേക്ക് ചേക്കേറാം, സംഗീതം ആസ്വദിക്കാം. പ്രകൃതി മഴയുടെ താളാസ്വാദനത്തിൽ ലയിക്കുമ്പോൾ നമ്മളിവിടെ ഗാനാസ്വാദനത്തിലേക്ക്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നിൻകിനാക്കളെല്ലാം എന്ന് തുടങ്ങുന്ന ഈ വരികൾ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ, പാടിയവർ എം ജി ശ്രീകുമാറും സംഘവും. കേൾക്കാം അടുത്ത ഗാനം.

0: നമ്മൾ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിലേക്കുള്ള നെട്ടോട്ടത്തിലാണല്ലേ. കടമകളും ബാധ്യതകളും സാമ്പത്തിക പ്രയാസങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്നവരും അസ്വസ്ഥമായ കുടുംബ ചുറ്റുപാടുകളും രോഗങ്ങളും അലട്ടുന്നവരും ഇത്തിരി ആശ്വാസം തേടി അലയുന്ന വീഥികൾ നമുക്കരികിലുണ്ട്. അകല പ്രതീക്ഷയുടെ പുലരി തേടുമ്പോഴും കൂരിരുട്ടിൽ ഏകാഗിയായി പോയവരുടെ നിശ്വാസത്തിന്റെ ചൂട് അത് പലപ്പോഴും നമ്മൾ അടുത്തറിഞ്ഞിട്ടുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്താളുകൾ അടച്ചുവെക്കും പോലെ മതിയാക്കാൻ തോന്നുന്ന ജീവിത സാഹചര്യങ്ങൾ, എന്നാൽ അപ്പോഴൊക്കെയും നാം ഓർക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, അതിനപ്പുറം എന്താ? ഇവിടം ഉപേക്ഷിച്ച് പകരം മറ്റൊരിടത്തേക്ക് സ്വസ്ഥതയുടെ തീരമുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് കണ്ണു തുറക്കാൻ, സാഹചര്യങ്ങൾ അനുകൂലമാക്കി മാറ്റാൻ, പടവെട്ടാനുള്ള കരുത്താർജിച്ചല്ലേ മതിയാവൂ? നമുക്കായി നാളുകൾ കാത്തിരിപ്പുണ്ട്. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പുതുപുലരി. ആ ഓർമ്മകളെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് സൗഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ? സൗഭാഗ്യം വാതിൽ തുറക്കുമെന്ന് തുടങ്ങുന്ന ഈ ഗാനം പട്ടണപ്രവേശം എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. യൂസഫ് അലിയുടെ വരികൾ, ശ്യാം സംഗീതം, കൊച്ചിൻ ഇബ്രാഹിം, സതീഷ് ബാബു എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്.
1: നിന്നാട്ടെ

0: എൻ്റെ അമ്മോ, നല്ല മഴ പെയ്തതിന് ശേഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ റേഡിയോ സ്റ്റേഷനിലേക്ക് വരുന്നത്. വരുമ്പോൾ ചില കാഴ്ചകൾ കണ്ട് ഞെട്ടിപ്പോയി. നമ്മൾ ശുചിത്വ ബോധത്തിൽ ഏറ്റവും മുന്നിലാണല്ലോ. വേസ്റ്റ് നിർമ്മാർജ്ജനത്തിൽ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമുക്കുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വളരെ പണിപ്പെട്ട് ദിവസവും ഒരുപാട് ജോലിക്കാരിയൊക്കെ വെച്ച് ഒട്ടേറെ പണം ചെലവഴിച്ച് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ നാട് പ്രകൃതി രമണീയമാണ്, നമ്മൾ മനോഹരമായി പരിപാലിക്കുന്നവരാണ്, നമ്മളാരും അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയാത്തവരാണ്, മാന്യന്മാരാണ്. എന്നാൽ ഒരു പെരുമഴ ബാക്കി വെക്കുന്നത് എന്താണെന്നറിയോ? മലയാളികളിൽ പലരുടെയും മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കപടമുഖങ്ങളുടെ നേർക്കാഴ്ചയാണ്. പലയിടങ്ങളിലായി അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് കൂനം മുതൽ കാട്ടിത്തരുന്നു ആ നേർചിത്രം. നമ്മൾ ആരെയാണ് പറ്റിക്കുന്നത്? ആരും കാണാതെ വലിച്ചെറിഞ്ഞു കേമന്മാരായി ഊറ്റം കൊണ്ട് നടക്കുമ്പോഴും നമ്മൾക്ക് മാത്രമായി ഇവിടെ ഒരു ലോകം സാധ്യമല്ലെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് പലർക്കും ഇല്ലാതായി പോകുന്നു. മാലിന്യം പേറുന്ന മനസ്സുകളെ ശുചിയാക്കാൻ പ്രിയപ്പെട്ടവരെ, നമുക്കും ഒന്നിച്ച് പരിശ്രമിക്കാം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ മൊത്തം ഗുലുമാലാവും. ഇപ്പോൾ വലിയ സമ്പന്നരൊക്കെ ആയ ആളുകളൊക്കെ പിന്നെ ദരിദ്രവാസി ആയേക്കും. അപ്പുറം ഇപ്പുറം നോക്കി എൻ്റെ അയൽവാസി ഒരു ദരിദ്രവാസി എന്ന് പറയേണ്ടി വരും. കേൾക്കാം അടുത്ത ഗാനം. ചുനക്കര രാമൻകുട്ടി രചിച്ച്, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനമാണ് അയൽവാസി ഒരു ദരിദ്രവാസി എന്ന ചിത്രത്തിൽ നിന്ന്. കേട്ടോളൂ.
1: ഗുരുമാലേ, ഗുരുമാലേ, ഗുരുമാലേ, ഗുരുമാലേ, ഗുരുമാലേ, ഗുരുമാലേ, ഗുരുമാലേ, ഗുരുമാലേ.

അല്ല, ഇത്തിരി സമാധാനത്തോടെയും സന്തോഷത്തോടെയും പാട്ട് കേൾക്കാൻ റേഡിയോ തുറന്നവര് എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്, പ്രകോപിപ്പിക്കുന്നത് എന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. നമ്മളിൽ ചിലരൊക്കെ പറയാറുണ്ട്, ആരെയും ആശ്രയിക്കാതെയാ ഞാൻ ജീവിക്കുന്നതെന്ന്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രകൃതിയിൽ സൗജന്യമായി ജീവിക്കുന്നവരാണ്. ശ്വസിക്കുന്ന വായുവിന് അത്യാവശ്യഘട്ടത്തിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന വില എത്രയാ? അത് വെച്ച് ഒരായുസ് മുഴുവൻ ശ്വസിച്ച ഓക്സിജന്റെ വില പ്രകൃതി ഈടാക്കിയാൽ ആർക്കാ കൊടുക്കാൻ കഴിയുക? ഉപയോഗിച്ച വെള്ളത്തിൻ്റെ കണക്കനുസരിച്ച് വില കൊടുക്കാൻ കഴിയുന്ന ആരുണ്ട്?

അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം സൗകര്യങ്ങൾ ഈ പ്രകൃതി നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നു. ഒന്നും തിരിച്ചു തരണമെന്ന് പറയുന്നില്ല. അപ്പോൾ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് വരും തലമുറയ്ക്ക് കൂടിയുള്ളതാണ്. ഇവിടെ ഇനിയും എത്രയെത്ര തലമുറകൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്വർഗം നരകമാക്കി മാറ്റാൻ ആരെയും അനുവദിക്കരുത്. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ല മനസ്സ് വേണം. നമുക്കതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. പാണ്ഡിപ്പട എന്ന ചിത്രത്തിൽ നിന്ന് നാദൃഷ രചിച്ച് സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന് അഫ്സൽ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ.

0: 5073 9444 4483 05.
1: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനെ.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ഇ എൻ ടി പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം എസ് എം ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. എസ് എം ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് എസ് എം ഹോസ്പിറ്റൽ.
4: മധുര ഗീതങ്ങൾ.
2: റേഡിയോ മലബാറിൽ മധുരഗീതങ്ങൾ തുടരുകയാണ്. പാട്ടുകൾക്കിടയിൽ നമ്മൾ മഴയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മഴമേഘങ്ങൾ ആകാശത്ത് ഇരുട്ട് പരത്തുമ്പോഴേക്കും വലയൊരുക്കുന്ന ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ. നീരുറവകൾ ഉണരുമ്പോൾ ആ കൂട്ടരും ഉണരും. തോടുകളും നീർച്ചാലുകളും നിറഞ്ഞൊഴുകുമ്പോൾ കുറുകെ വലവിരിച്ച് കാത്തിരിക്കുന്നവർ, പുത്തൻ വഴികളിൽ സവാരിക്കിറങ്ങി ആർ തുലസിച്ചെത്തുന്നവരെ സൂത്രത്തിൽ വലക്കുള്ളിലാക്കി പിന്നെ പാത്രങ്ങളിൽ നിശബ്ദരാക്കുന്നവർ, അങ്ങനെ വലവിരിച്ചവരൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ മിണ്ടാതെ കേൾക്കുകയായിരിക്കും എന്നെനിക്കറിയാം. എന്നാലും ആ മീനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ കൂടി ഒന്ന് ഓർക്കാമായിരുന്നു. കടുകരച്ച് കൊഴുപ്പിച്ചതും മുളകിട്ട് വരട്ടിയതും പൊരിച്ചെടുത്തതും ഒക്കെയായ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചു ഇത്തവണ നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് മീൻ പിടിച്ചതെന്ന്. ആരും ആരും പറയുന്നില്ല. പലരോടും ചോദിച്ചു, ഒരു മറുപടിയില്ല. മിണ്ടണ്ട, കണ്ടവരാരും മിണ്ടണ്ട. സിനിമ വാചാലം, രചന കൈതപ്പുറം, സംഗീതം ജോൺസൺ, ആലാപനം കൃഷ്ണചന്ദ്രൻ, സി ഒ ആൻ്റോ ബാബു.
5: മിണ്ടണ്ട മിണ്ടണ്ട, കണ്ടവരാരും മിണ്ടണ്ട.

തകർത്തു പെയ്ത മഴ തെല്ലൊന്ന് ശമിച്ചപ്പോ ഇത്തിരി ആശ്വാസത്തിലാണല്ലേ. പക്ഷെ നമ്മൾ മഴയെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ മഴയിൽ ഏറെ സന്തോഷിക്കുകയും ഊറിച്ചിരിക്കുകയും ചെയ്യുന്ന ചിലരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എൻ്റെ വീട്ടിലുമുണ്ട് അങ്ങനെ ഒരാൾ. കലക്ടറോട് അവർക്കിപ്പോൾ വലിയ സ്നേഹമാണ്. വൈകുന്നേരം ആവുമ്പോൾ കലക്ടർ എന്താ ഒന്നും പറയാത്തതെന്ന് ആകാംക്ഷയോടെ തിരയുന്ന ആ കൂട്ടർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റാരുമല്ല, വിദ്യാർത്ഥികളാണ്. കൂട്ടത്തിൽ ചില ടീച്ചേഴ്സൊക്കെ ഉണ്ടെന്നാണ് അടക്കി പിടിച്ച സംസാരം. ഏതായാലും ഞാനങ്ങനെ പറയുന്നില്ല. എന്തായാലും മഴ കനക്കുമ്പോൾ അവധി ആസ്വദിക്കുന്നവർക്കായി നമുക്ക് ഒരു നല്ല പാട്ട് കേൾപ്പിക്കാം അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സമയങ്ങളിൽ ആരും സവാരി പോകാമെന്നൊന്നും ധരിച്ചേക്കരുത്, അത് അപകടമാണ്. മഴ കുറച്ചുകൂടി ഒന്ന് ശമിച്ച് കാലാവസ്ഥ നമുക്ക് അനുകൂലമായതിനു ശേഷം മാത്രമേ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യേണ്ടതുള്ളൂ. പരമാവധി സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് നമുക്ക് പാട്ട് ആസ്വദിക്കാം.

നമ്മുടെ മഴയുടെ അവസ്ഥ ഇപ്പം എങ്ങനെയുണ്ട്? തകർത്ത് പെയ്യുന്നുണ്ടോ? ശമിച്ചോ? ഇന്ന് പെയ്തില്ലേ? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ആരെയും നേരിട്ട് കാണാത്തതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളൊക്കെ നാടിൻ്റെ പല ഭാഗത്തായതുകൊണ്ടും ഓരോരുത്തർക്കും ഓരോ പ്രതികരണമാണ് ഉണ്ടാവുക എന്നറിയാം. എന്തായാലും പ്രകൃതിക്ക് ചെയ്യാനുള്ളത് പ്രകൃതി ചെയ്യും. കൂടിപ്പോയി കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് നമുക്ക് ഫൈനടിക്കാനൊന്നും പറ്റില്ലല്ലോ. കിട്ടുന്നത് വാങ്ങുക, ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഉപേക്ഷിക്കുക. പണ്ടുകാലത്ത് മഴവെള്ളം ഒറ്റയടിക്ക് ഉപേക്ഷിക്കാതിരിക്കാൻ നമ്മുടെ പൂർവികർ മുൻകൂറായി ചെയ്തിരുന്ന പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കതൊക്കെ അന്യമായിപ്പോയി. പറമ്പുകളൊക്കെയും തട്ടുതിരിച്ച് കർക്കടകക്കൊത്ത് എന്ന പേരിൽ കിളച്ച് കൂനകളാക്കി ആ കൂനകൾക്കിടയിൽ ജലം സംഭരിച്ചു വെക്കുന്നവരായിരുന്നു അവരൊക്കെ. അന്നൊക്കെ മഴ കഴിഞ്ഞാലും കുറേ നാളുകൾ തോടുകളൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? ഒറ്റയടിക്ക് നിറഞ്ഞു കവിഞ്ഞ് എല്ലാം തച്ചുടക്കാനുള്ള വ്യഗ്രതയോടെ പരക്കം പായുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ ആവേശമൊക്കെ പെട്ടെന്നങ്ങ് തണുത്ത് തോടുകളൊക്കെ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പ്രവേശിക്കും. പണ്ടങ്ങനെ ആയിരുന്നില്ല. കാരണം എന്താ? പറമ്പുകളിൽ കുടിച്ചിറങ്ങുന്ന വെള്ളം ഉറവകളായി കുറേയൊക്കെ ദിവസങ്ങളോളം പുറത്തേക്ക് വരും. അവയെ സ്വീകരിച്ച് സുരക്ഷിതമായി പുഴയിലേക്ക് കൈമാറുന്ന തോടുകൾ, പുഴകൾ കടലിലേക്കും ആ മഴവെള്ളത്തെ തിരിച്ചെത്തിക്കും. ഇന്നത്തെ പോലെ വലിയ പ്രയാസങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ഉപകാരവുമായിരുന്നു അതൊക്കെ. ഇന്ന് കാലം മാറി, നമുക്കെല്ലാത്തിനും വേഗം കൂടി. ജീവിതം കുത്തിയൊഴുക്കാണെന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യർ പ്രകൃതിയെയും അതിനെ നിർബന്ധിക്കാൻ നിരന്തരം ശ്രമിക്കുക. അപ്പം പിന്നെ അനുഭവിച്ചല്ലേ പറ്റൂ. ചടുലമാണെല്ലാം. നമുക്ക് അങ്ങനെ ഒരു പാട്ട് കേൾക്കാം. ഒന്നാമൻ എന്ന സിനിമയിൽ നിന്ന് ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് MG ശ്രീകുമാർ ആലപിച്ച ഈ ഗാനമൊന്ന് കേട്ടുനോക്കും.

നേരത്തെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ നാട്ടിൽ നന്നായി മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചതുപോലെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? ഇപ്പോഴും പുറത്ത് നന്നായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം അതുപോലെ അകത്ത് കയറിയാലോ? സ്റ്റേഷൻ്റെ അകത്തല്ല, ചില മനുഷ്യരുടെ ഉള്ളിലേക്ക്. ജോലിക്കൊന്നും പോവാതെ രാവിലെ തന്നെ വെള്ളം നിറച്ചേക്കാമെന്നുള്ള ധാരണയോടുകൂടി കുപ്പിയും ഗ്ലാസ്സൊക്കെ എടുക്കുന്നവരെ കുറിച്ച് അറിയാലോ. എന്നാൽ അവരോട് ചോദിച്ചാലോ? അയ്യോ, ഞാനോ? ഞാൻ അത്തരക്കാരനെയല്ല എന്നങ്ങ് പറഞ്ഞേക്കും. അങ്ങനെ ഒരാളോട് വെറുതെ ചോദിച്ചതാ ഫിറ്റാണോ എന്ന്. അയാൾ ഉടനെ പറഞ്ഞു, ഫിറ്റല്ല, അമ്മച്ചിയാണ് ഞാൻ ഫിറ്റല്ല. നടക്കുമ്പോൾ കാല് നിലത്തുറക്കുന്നില്ല, എന്നിട്ടും ഫിറ്റല്ല എന്ന് പാടി നടക്കുക പുള്ളി. ലോകം മുഴുവൻ അയാളെ നോക്കി ഫിറ്റാണെന്ന് പറഞ്ഞാലും പുള്ളി സമ്മതിക്കുകയില്ല. ഞാൻ പറയുന്നു അയാൾ ഫിറ്റാണെന്ന്, പക്ഷെ അയാൾ സമ്മതിച്ചിരണ്ടേ? പൊതുവേ ഫിറ്റായവർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവരുണ്ടാക്കുന്ന പൊല്ലാപ്പുകളൊന്നും തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുകയില്ല, ഒട്ട് സമ്മതിച്ചു തരികയില്ല. ഇനി ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കാം. ഹലോ, നിങ്ങൾ ഫിറ്റാണോ?

ഒരു സന്ദേശം കൂടി എന്ന സിനിമയ്ക്ക് വേണ്ടി ആർ കെ ദാമോദരൻ എഴുതി ശ്യാം സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇന്നത്തെ മധുരഗീതങ്ങളുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുകയാണ്. മഴയായിരുന്നു ഇന്ന് പാട്ടുകൾക്കിടയിലെ നമ്മുടെ പ്രധാന വിഷയം. ഓരോ മഴക്കാലവും കൂടുതൽ കൂടുതൽ സങ്കീർണതകൾ നമുക്ക് മുന്നിലേക്ക് മഴത്തുള്ളികളായി എത്തുമ്പോൾ നമ്മൾ ഒട്ടേറെ കാര്യങ്ങളിൽ, ശൈലികളിൽ, ശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രകൃതിയെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൂടാ. നമ്മുടെ ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് ഭൂപ്രകൃതിയെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇനിയും ഇതൊക്കെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെ നോക്കി മണ്ടച്ചാരെന്ന് വിളിച്ചു പരിഹസിക്കാൻ ചിലർ വരും. അതിനിട കൊടുക്കണോ?

0: സിനിമ സിന്ദൂരച്ചെപ്പ്, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ മാഷ്, ആലാപനം പി മാധുരി, പി സുശീല ദേവി. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ മധുരഗീതങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. ഇനിയും പുതിയ ഗാനങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വ്യാഴാഴ്ച വീണ്ടും ഒത്തുചേരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം.
1: മധുരഗീതങ്ങൾ.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
5: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ടൈമിംഗും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
5: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
6: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ റിലേ ചെയ്യുന്നു, ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കളുടെ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ, 2 മണിക്ക് അതിഥി ഭാഷാഗാനങ്ങൾ, വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ, തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 രാമകഥാഗാനലയം, 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് ചലച്ചിത്ര താരം ജോമോൾ അഭിനയിച്ച ചിത്രങ്ങളിലെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള താരസ്വരത്തിന്റെ 2-ാം ഭാഗം കേൾക്കാം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ കടകൾക്ക് 10,000 രൂപ വീതം സഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭകർ ഉൾപ്പെടെയുള്ള ദുരിതബാധിതർക്കായി പ്രത്യേക വായ്പാ പദ്ധതിയും നടപ്പാക്കും. ബാങ്കുകളുമായി സഹകരിച്ച് 12,00,000 രൂപ വരെ വായ്പ ലഭ്യമാക്കും. ഈ വായ്പയ്ക്ക് 25% പരമാവധി 3,00,000 രൂപയോ മാർജിൻ മണിയായി സർക്കാർ ബാങ്കിൽ നൽകും. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് താൽക്കാലികമായി നീക്കിയ സംഭവത്തിൽ മെറ്റ മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റയുടെ ഗ്ലോബൽ അഫയേഴ്സ് തലവൻ ജോയൽ കപ്ലാൻ ഇന്നലെ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ്

മാപ്പ് പറഞ്ഞതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഈ വർഷം ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോകുമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. രാജ്യത്തെ രക്ഷിക്കുന്നതിനും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിനും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് തിരിച്ചുപോകാൻ തീരുമാനിച്ചതെന്ന് ഹസീന വ്യക്തമാക്കി. ഈ വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ നിന്ന് മുൻഗണന റേഷൻ കാർഡുകാരുടെ വിവരങ്ങൾ കണ്ടെത്തി കേന്ദ്രം കേരളത്തിന് കൈമാറി. 300,000-ന് മേൽ വാർഷിക വരുമാനമുണ്ടെന്ന് കണ്ടെത്തിയ 86,000 പേർ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താകും. ഇവർ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കും. കുടുംബത്തിൽ ആരെങ്കിലും ആദായ നികുതി ഒടുക്കുന്നവരാണെങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് വ്യവസ്ഥ. പ്രതിഷേധ സമരങ്ങളെ നേരിടുമ്പോൾ നിയമപാലകർ സംയമനം പാലിക്കണമെന്ന് സുപ്രീംകോടതി. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചിലർ പ്രതിഷേധത്തിൽ കടന്നുകൂടി കല്ലേറ് നടത്തിയാൽ പോലും യുവാക്കളെ കേൾക്കാനും ശാന്തരാക്കാനും നിയമപാലകർ ശ്രമിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ പറഞ്ഞു. ശബരിമലയിൽ മണ്ഡലകാലത്ത് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേട് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ പറഞ്ഞു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള JEE മാതൃകാ പരീക്ഷയിൽ നീറ്റും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി 2 ഘട്ടങ്ങളിലായി നടത്തുന്നതാണ് പരിഗണിക്കുന്നത്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ സർക്കാർ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാൻ കേന്ദ്ര നീക്കം. ഇതിനായി വർഷകാല സമ്മേളനത്തിന്റെ തുടർച്ചയായി 16 മുതൽ 18 വരെയോ 17 മാത്രമായോ സമ്മേളനം വിളിച്ചു ചേർത്തേക്കുമെന്ന സൂചനയുമുണ്ട്. വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുന്നതിന് മാനദണ്ഡങ്ങളോ സവിശേഷതകളോ രൂപവൽക്കരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പൊതുസുരക്ഷ കണക്കിലെടുത്ത് വാഹനങ്ങളുടെ വേഗപരിധി നിശ്ചയിക്കാനുള്ള അധികാരം മാത്രമാണ് സംസ്ഥാനങ്ങൾക്കുള്ളതെന്നും കേന്ദ്രം വ്യക്തമാക്കി. രാജ്യസഭയിൽ CPM അംഗം V. ശിവദാസന്റെ ചോദ്യത്തിന് കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരിയാണ് രേഖാമൂലം മറുപടി നൽകിയത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് അംഗങ്ങളെ സ്ഥലം മാറ്റി DGP ഉത്തരവിറക്കി. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. തുടർച്ചയായ 8-ാം ദിവസവും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിന്ന് വിട്ടുനിന്നു. അദ്ദേഹത്തിന്റെ മറുപടി ആവശ്യപ്പെട്ടും അയോധ്യ സംഭാവന കൊള്ളയെ എതിർത്തും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ബുധനാഴ്ചയും ലോക്സഭ പൂർണ്ണമായി സ്തംഭിച്ചു. സൗജന്യ യാത്രയ്ക്കായി പ്രിയദർശിനി ബസിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നെന്ന രീതിയിൽ മന്ത്രി CP ജോൺ നടത്തിയ പരാമർശം വിവാദമായതിനു പിന്നാലെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. തന്റെ പരാമർശത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ഡിജിറ്റൽ വെർച്വൽ രേഖകളും കോടതിയിൽ തെളിവായി അനുവദിക്കുന്നതും ഏത് ധനകാര്യ സ്ഥാപനത്തെയും ഉപാധികളോടെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്നതുമായ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ ലോക്സഭ പാസാക്കി. സംസ്ഥാനത്തെ പ്രളയ സാധ്യത ശാശ്വതമായി കുറയ്ക്കാൻ സമഗ്ര ദുരന്ത നിവാരണ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡാമുകളുടെ പ്രവർത്തനം കൂടുതൽ ശാസ്ത്രീയമാക്കാൻ AI അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമം തുടരുമെന്ന് തമിഴ്നാട്ടിലെ TVK സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപനം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും സംസ്ഥാനം ഇതേ കാര്യം പറഞ്ഞിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. തമിഴ്നാട്ടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. August 15 ഇന്ത്യാ ദിനമായി ആചരിക്കാൻ US സംസ്ഥാനമായ മാസച്യൂസെറ്റ്സ് തീരുമാനിച്ചു. ഗവർണർ മൗറ ഹീലിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ബാങ്കുകൾ മുഖേന നടപ്പാക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് നിരുത്സാഹപ്പെടുത്തണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇത് LIC അടക്കമുള്ള ഇൻഷുറൻസ് കമ്പനികളെ ബാധിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MBയുടെ നേതൃത്വത്തിലുള്ള LIC ഏജന്റ്സ് ഫെഡറേഷന്റെ നിവേദക സംഘവുമായി നടത്തിയ ചർച്ചയിൽ മന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിലെ നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് അതിന്റെ സഭാകക്ഷിയുടെ ഭൂരിപക്ഷത്തിന്റെ താൽപ്പര്യത്തെക്കാൾ മുകളിൽ നിൽക്കുകയെന്ന് സുപ്രീംകോടതി പറഞ്ഞു. യുവാക്കളുമായി കൂടുതൽ ഇടപെടാനും സംവദിക്കാനും BJP MPമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾക്ക് പ്രാധാന്യം നൽകി MPമാരുടെ പ്രാദേശിക വികസന പദ്ധതി നടപ്പാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ E20 പെട്രോൾ നയവുമായി ബന്ധപ്പെടുത്തി ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ പ്രചരിക്കുന്ന അപകീർത്തികരവും വ്യാജവുമായ പോസ്റ്ററുകൾ നീക്കാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളായ മെറ്റ, X, Google

0: എന്നിവയോട് ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ വിവാഹിതരാകുന്ന യുവതികൾക്ക് ഒരു പവന്റെ സ്വർണനാണയവും പട്ടുസാരിയും സർക്കാരിന്റെ സമ്മാനമായി ലഭിക്കും. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ഒരു ഗ്രാമിന്റെ സ്വർണമോതിരം ലഭിക്കും. ബുധനാഴ്ച ജോസഫ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിലാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ജനപ്രിയ വാഗ്ദാനങ്ങൾക്ക് പണം വകയിരുത്തിയത്. മഹാരാഷ്ട്രയിൽ കൃത്രിമ പനീർ നിരോധിച്ചു. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. നിയമലംഘകർക്ക് 6 മാസം തടവും 1 ലക്ഷം രൂപ പിഴയും ചുമത്തും. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന് ഔദ്യോഗിക ബഹുമതിയോടെ വിട നൽകി. രാജേഷിന്റെ പേരിൽ പഞ്ചായത്ത് ലൈഫ് മിഷൻ വഴി കിട്ടിയ വീടിന്റെ പണി പൂർത്തിയാക്കാൻ സർക്കാർ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. രാജേഷിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ റെഗുലർ ക്ലാസും ആശുപത്രികളിൽ ക്ലിനിക്കൽ പോസ്റ്റിംഗും നടത്തുന്ന കോളേജുകൾക്ക് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിന്റെ മുന്നറിയിപ്പ്. ദുരന്ത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ പ്രഖ്യാപിക്കുന്ന അവധികൾ കർശനമായി പാലിക്കണം. ഇത് ലംഘിക്കുന്ന കോളേജുകൾക്കെതിരെ നഴ്സിംഗ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പ്രകാരം നടപടിയെടുക്കുമെന്നും കൗൺസിൽ വ്യക്തമാക്കി. പോയിന്റ് ഓഫ് കോൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അനുകൂല നടപടി ആവശ്യപ്പെട്ട് കിയാൽ പ്രതിനിധികൾ കേന്ദ്ര വ്യോമയാന മന്ത്രിയെ സന്ദർശിച്ചു. കിയാൽ MDC ദിനേശ് കുമാർ, ചീഫ് ഓപ്പറേഷൻ ഓഫീസർ VK അശ്വിനികുമാർ എന്നിവരാണ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സി സദാനന്ദൻ MP ഒപ്പമുണ്ടായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി, കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ, പശ്ചാത്തല വികസനത്തിന് കൂടുതൽ പദ്ധതികൾ എന്നിവ വേണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഈ മാസം 15 രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ 18 പ്ലാറ്റൂണുകൾ അണിനിരക്കും. സംസ്ഥാനത്ത് 2 തവണകളിലായി ഇന്നലെ സ്വർണവിലയിൽ പവന് 2080 രൂപയുടെ വർധന. പവന് 1,07,680 രൂപയിലായിരുന്നു ദിനാന്ത്യത്തിൽ വ്യാപാരം. ഗ്രാമിന് 260 രൂപ കൂടി 13,460 രൂപയുമായി. രാജ്യത്ത് പ്ലാസ്റ്റിക് കറൻസി അടുത്ത സാമ്പത്തിക വർഷം ആദ്യത്തോടെ വിപണിയിലിറക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 10-20 രൂപയുടെ പോളിമർ കറൻസി പരീക്ഷാടിസ്ഥാനത്തിലായിരിക്കും ആദ്യം പുറത്തിറക്കുക. മുൻ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അതിജീവിത മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകി. പരപ്പനങ്ങാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തിയത്. വടകര MDMA കേസിൽ റിമാൻഡിൽ കഴിയുന്ന കീർത്തിനിയെ ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. 2 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം വടകര NDPS കോടതിയെ സമീപിച്ചത്. കണ്ണൂർ ടൗൺ സ്ക്വയറിലെ വാഹന പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനായി നിർമ്മിച്ച കുഴികൾ നികത്തി. മാസങ്ങളായി ഉഴുതുമറിച്ച നിലയിൽ കിടന്ന സ്ഥലത്തെ 20 കുഴികളാണ് കലക്ടർ P വിഷ്ണുരാജിന്റെ ഉത്തരവിനെ തുടർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നികത്തിയത്. കണ്ണൂർ നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ കണ്ണൂർ സിറ്റി, ആയിക്കര, കണ്ണൂർ ആശുപത്രി പരിസരം എന്നിവിടങ്ങളിലാണ് വയോധികൻ ഉൾപ്പെടെയുള്ളവർക്ക് കടിയേറ്റത്. തെരുവുനായകൾക്ക് ഭക്ഷണം നൽകാൻ മാഹി മേഖലയിൽ തീറ്റ കേന്ദ്രങ്ങൾ ഒരുക്കുമെന്ന് മയ്യഴി ഭരണകൂടം അധികൃതർ വ്യക്തമാക്കി. പാനൂർ PRM കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ 20 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് റാഗിംഗ് വിരുദ്ധ വകുപ്പ് കൂടി ചുമത്തി കേസെടുത്തു. SpaceX 2025 വിക്ഷേപിച്ച Falcon 9 റോക്കറ്റിന്റെ ഏകദേശം 4,000 കിലോഗ്രാം ഭാരമുള്ള 2ാം ഘട്ടം ചന്ദ്രനിൽ ഇടിച്ചെന്ന് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ആഘാതത്തിൽ ഏകദേശം 18 മുതൽ 20 മീറ്റർ വ്യാസമുള്ള പുതിയ ഗർത്തം രൂപപ്പെട്ടിരിക്കാമെന്നും വലിയ തോതിൽ ചാന്ദ്രധൂളിക ഉയർന്നിരിക്കാമെന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിലും സമീപ പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച രാത്രി റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു, 44 പേർക്ക് പരിക്കേറ്റു. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമസ് കടലിടുക്ക് തുറക്കാനുള്ള കരാർ പ്രഖ്യാപനം അമേരിക്കൻ സമയം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഉണ്ടായേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പാകിസ്ഥാന് 8 വിക്കറ്റ് ജയം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്.

0: കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക് സ്മാർട്ട്, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: AKG ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: കന്മദം എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്. ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഗാനരചന മധു മുട്ടം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി,

0: ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ അറ്റ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111300, 9496974141.
1: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ഈ ഗാനം. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. ഗാന

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ.

0: ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK ഡോഴ്സ് തലശ്ശേരി റോഡ് മട്ടന്നൂർ.
1: മൂന്നാം പക്കം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും കൂട്ടരും പാടിയതാണ് ഈ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര,

0: എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ. കുലം എന്ന ചിത്രത്തിലെ ഈ ഗാനം ചിത്രപാടിയത് ഗാനരചന വി. മധുസൂദനൻ നായർ. സംഗീതം എം. ജി. രാധാകൃഷ്ണൻ.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447444385.

ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസിനൊപ്പം ചിത്രപാടിയതാണ് ഈ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: സല്ലാപം എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഈ ഗാനം ചിത്രപാടിയതാണ് ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ബേണി ഇഗ്നേഷ്യസ്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസിനൊപ്പം എസ് ജാനകി പാടിയതാണ് ഈ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ചമയം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ച ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900118.

ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് SP വെങ്കിടേഷ്. യേശുദാസിനൊപ്പം സുജാതയാണ് ഈ ഗാനം പാടിയത്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി 3ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി വി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കോട്ടയത്തും പത്തനംതിട്ടയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് കെ എസ് ആർ ടി സിയുടെ എ ഐ പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും സമാന സാഹചര്യമായിരുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സംരംഭകത്വ വികസന പദ്ധതി 3ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ വായ്പാ വിതരണവും ചടങ്ങിൽ നടക്കും. സംരംഭകരെയും സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മേഖലയെയും ശക്തിപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി, കോഴഞ്ചേരി, തിരുവല്ല, കോട്ടയം താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള സ്കൂളുകൾക്കും അവധിയാണ്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 26 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതിക്ക് ആശ്വാസം. മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. മഴ മാറിയെങ്കിലും പടിഞ്ഞാറൻ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ജില്ലയിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ കുമരകം, തിരുവാർപ്പ്, ഐമനം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സ്ഥിതിയാണ്. കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞെങ്കിലും ഇവിടെയുള്ള വീടുകളും കടകളും പരിസരങ്ങളും വൃത്തിയാക്കുന്ന ജോലികളാണ് ബാക്കിയുള്ളത്. ജില്ലയിൽ 150 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9752 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മഴക്കെടുതിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 19.96 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു എന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
0: കനത്ത മഴയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിനായി ദുരിത മേഖലയിലേക്കുള്ള തിരുവനന്തപുരം നഗരസഭയുടെ വാഹനം യാത്ര തിരിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പത്തനംതിട്ട, റാന്നി മേഖലയിലേക്ക് 2 വാഹനങ്ങളാണ് ഇന്ന് യാത്ര തിരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നു. തിരുവല്ല താലൂക്കിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് ഒഴിയുന്നു. എന്നാൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ

0: ജില്ലയിലെ തിരുവല്ല കോഴഞ്ചേരി താലൂക്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ്. ജില്ലയിൽ നിലവിൽ 115 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്.
1: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ മുന്നറിയിപ്പ്. നാളെ രാവിലെ 11:30 വരെ തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ജില്ലയിലെ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പീച്ചി ചെറുകിട വൈദ്യുത നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെ ട്രയൽ റൺ നടത്തും. ഈ സമയം 20 മിനിറ്റോളം പവർ ഹൌസിൽ നിന്നും പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടും. ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുള്ളതിനാൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് നിലയം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. KSRTCയുടെ AI പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെയും ജീവനക്കാരുടെയും സഹകരണത്തോടെ KSRTC മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച KSRTC യൂണിറ്റിനുള്ള അവാർഡ് വിതരണം, 24 മണിക്കൂർ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം, നവീകരിച്ച KSRTC കൊറിയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എന്നിവയും നടന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആറന്മുള വള്ളസദ്യ പുനരാരംഭിച്ചു. മഴയും വെള്ളക്കെട്ടും മൂലമുള്ള ഗതാഗത തടസ്സം നീങ്ങിയതോടെയാണ് വള്ളസദ്യ പുനരാരംഭിക്കുന്നത്. മാറ്റിവച്ച സ്പെഷ്യൽ പാസ് സദ്യകൾ ഈ മാസം 12, 25, 29 തീയതികളിൽ നടക്കുമെന്ന് ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി റെയിൽവേ. ഈ മാസം 12 പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4 ഹുബ്ബള്ളിയിൽ നിന്നും ബംഗളൂരു വഴി കോട്ടയത്തേക്കെത്തുന്ന ട്രെയിൻ കോട്ടയത്തു നിന്നും തിരുവോണ ദിവസം രാത്രി 10 പുറപ്പെടും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ എറണാകുളം കലൂരിൽ നിർവഹിക്കും. മന്ത്രിമാരായ അനൂപ് ജേക്കബ്, റോജി ജോൺ, VE അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ണം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയർ ആയാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 6 ലക്ഷത്തിലധികം AAY കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ 16 സൗജന്യ കിറ്റുകൾ നൽകും. 1000 രൂപയ്ക്ക് 21 അടങ്ങിയ അത്തം ഓണസമ്മാന കിറ്റ്, 1500 രൂപയ്ക്ക് 25 അടങ്ങിയ ഉത്രാടം കിറ്റ്, 2000 രൂപയ്ക്ക് 30 അടങ്ങിയ തിരുവോണം കിറ്റ് എന്നിവയും സപ്ലൈകോ ലഭ്യമാക്കും. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവിന് ബലിതർപ്പണ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന സംവിധാനം നിലവിൽ വന്നു. ഈ വർഷം മുതൽ ആദ്യമായാണ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നത്. ഈ മാസം 12 കർക്കിടകവാവ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ഓൺലൈൻ ബുക്കിംഗ് വന്നതോടെ സ്പെഷ്യൽ പാസുകൾ പൂർണ്ണമായും ഒഴിവാക്കി. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ആധാർ നമ്പറും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ ബുക്കിംഗ് പൂർത്തിയാക്കാം. ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി 11 ബലിമണ്ഡപങ്ങളാണ് ഇത്തവണ ബലിതർപ്പണത്തിനായി തിരുവല്ലത്ത് ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗിനായി സമീപത്തെ ഗ്രൌണ്ടിലും സ്കൂളിലും സൗകര്യം ഏർപ്പെടുത്തും. ജില്ലയിലാകെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 14 ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണം നടക്കുന്നത്. വാവുബലി ചടങ്ങുകൾ നടക്കുന്ന ദിവസവും തലേദിവസം വൈകുന്നേരവും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കർശനമായ നിരീക്ഷണവും പരിശോധനകളും നടത്തും.
1: കർക്കിടകവാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പുരോഗമിക്കുന്നു. വെള്ളപ്പൊക്ക സ്ഥിതി വിലയിരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പോലീസ്, ആലുവ നഗരസഭ തുടങ്ങിയ വകുപ്പുകളുടെയും യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. മഴ വീണ്ടും ശക്തമായാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്താനും തീരുമാനിച്ചു. ഈ മാസം 12 കർക്കിടകവാവ് ബലിതർപ്പണം. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വ്യാജ ലോൺ ആപ്പ്, മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതായി റിപ്പോർട്ട്. ഇതിനെതിരെ കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.

സംഘടിപ്പിച്ചതായി കാനറ ബാങ്ക് ജനറൽ മാനേജറും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനറുമായ സന്തോഷ് വി എസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി 3rd പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു.

ബാധിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് KSRTCയുടെ AI പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ, തുടർന്ന് നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 ആകാശവാണിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 രാമകഥാ ഗാനലയം, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചലച്ചിത്ര താരം ജോമോൾ അഭിനയിച്ച ചിത്രങ്ങളിലെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള താരസ്വരത്തിന്റെ 2 കേൾക്കാം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോകസമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ശ്രമിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെയാണ് സഭ 2 മണിവരെ നിർത്തിവയ്ക്കാൻ സ്പീക്കർ ഓം ബിർള ഉത്തരവിട്ടത്.
1: संसद को चर्चा संवाद के रूप में देखना चाहता है. आप प्रश्नकाल महत्वपूर्ण समय होता है. देश की जनता प्रश्नकाल में आपके प्रश्नों और सरकार के जवाबों को सुनना चाहती है. इसलिए मेरा आप लोगों से आग्रह है कि आप अपनी अपनी सीट पर विराजे. मैं सदन की कार्रवाई को चलाना चाहता हूँ.
0: 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ നടപടികൾ 2:15 വരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. ഇതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ കഴിയും. എല്ലാ രൂപത്തിലുമുള്ള മനുഷ്യ ശുചീകരണ പ്രവൃത്തികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനുമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു രാജ്യം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ സുഷമ സ്വരാജിനെ അനുസ്മരിച്ചു. 2014 മുതൽ 2019 വരെ കേന്ദ്രമന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല സുഷമ സ്വരാജ് വഹിച്ചിരുന്നു. 2019 ഓഗസ്റ്റ് 6 ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. വിദേശകാര്യ മന്ത്രാലയത്തെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ച സുഷമ സ്വരാജിന് 2020 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അസമിലെ പ്രളയക്കെടുതികൾ കേന്ദ്രമന്ത്രി JP നദ്ദ അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അസമിനുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച അസം നാഗാലാന്റ് അതിർത്തിയിലെ ശിവസാഗർ ജില്ലയിലെ മഴക്കെടുതികൾ ശ്രീ JP നദ്ദ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജ്

0: ിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അമേരിക്കയിലെ യുജീനിൽ നടക്കുന്ന ലോക U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ആശിഷ് യാദവ്, ടി ധരണീധരൻ എന്നിവരും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ അമാനത് കംബോജുമാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ വ്യാപാര സുരക്ഷ ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. സംഘർഷങ്ങൾക്കിടയിലും ചരക്ക് കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകുന്നതായി സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും 60 ചരക്ക് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിനു പുറമെ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടന്ന 3972 ഇന്ത്യൻ നാവികരെ വിജയകരമായി നാട്ടിലെത്തിക്കാനും സാധിച്ചതായും സർക്കാർ വ്യക്തമാക്കി. പ്രതിസന്ധിക്കിടയിൽ ഇന്ത്യ നടത്തിയ ശക്തമായ സമുദ്ര സുരക്ഷാ ഇടപെടലുകളുടെ തെളിവാണ് ഈ നടപടികൾ. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ, മഹാരാഷ്ട്ര, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്ത മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ പോലീസ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാറിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ സ്റ്റേഷനിലെ SHOയുടെ ചുമതല DYSPക്ക് തന്നെയായിരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയ റെയിൽവേ ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4:30 ഹുബളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിൻ കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടും. സെപ്റ്റംബർ ആദ്യവാരം വരെ പ്രത്യേക സർവീസുകളും ഉണ്ടാകും. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥിന്റെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെയും സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള നിയമന സമിതിയാണ് ഇതിന് അംഗീകാരം നൽകിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 246 പോയിന്റ് ഉയർന്ന് 78,826-ലും നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 24,649-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 2,120 രൂപ വർദ്ധിച്ച് 1,09,800 രൂപയും ഗ്രാമിന് 13,725 രൂപയുമാണ് ഇന്നത്തെ വില. എയ്ഡൻ ഉൾക്കടലിൽ സൌദിയുടെ എണ്ണക്കപ്പലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിഭാഗം അറിയിച്ചു. വടക്കൻ ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ നടന്ന നീക്കത്തെ തുടർന്ന് കപ്പൽ തിരിച്ചുവിടാൻ നിർബന്ധിതമായി. യമനുമേലുള്ള ഉപരോധം മാറ്റം വരെ സൌദി കപ്പലുകൾ തടയുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. പാക് അധീന കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ബ്രിട്ടനിലെ കശ്മീരി പ്രവാസികൾ ബ്രാഡ്ഫോർഡിൽ പ്രതിഷേധ റാലി നടത്തി. സുരക്ഷാസേനയുടെ കടുത്ത അടിച്ചമർത്തലിലും റെയ്ഡുകളിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതായി റാലിയിൽ പങ്കെടുത്തവർ ആരോപിച്ചു. ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്ലോവാക്യയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ്, ഓസ്ട്രിയയിൽ 41.2 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ സർവ്വകാല റെക്കോർഡ് താപനില രേഖപ്പെടുത്തിക്കൊണ്ട് മധ്യ യൂറോപ്പിൽ കടുത്ത ഉഷ്ണതരംഗം തുടരുന്നു. ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി എന്നിവിടങ്ങളിലും ചൂട് രൂക്ഷമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക സമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച

ക്കെതിരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. സമയം 1 മണിയായി തുടങ്ങിയപ്പോഴേ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, അതൊക്കെ വായിക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാനും പാട്ടുകൾ ആവശ്യപ്പെടാനും ഉള്ള വാട്സ്ആപ്പ് നമ്പർ പറഞ്ഞു തരാം. 9037008960. അപ്പൊ ഈ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, നമുക്ക് വായിക്കാം, പാട്ടുകൾ ആസ്വദിക്കാം. ആദ്യം തന്നെ ഒരു വിഷാണ്, അത് റേഡിയോ മലബാറിന്റെ വകയാണ്. ഇന്ന് നമ്മുടെ നിധി ചന്ദ്രയുടെ പിറന്നാൾ ദിനമാണ്. ചന്ദ്രലേഖ മലശ്ശേരിയുടെ മകളാണ് നിധി. അപ്പോ നിധി മോൾക്ക് 1000 പിറന്നാൾ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യവും എല്ലാം റേഡിയോ മലബാറിന്റെ വക നേരുകയാണ്. ഒപ്പം അതിമനോഹരമായ പാട്ടിലൂടെ ഇന്നത്തെ സന്ദേശ ഗാനങ്ങൾ നമുക്ക് ആരംഭിക്കാം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലേക്ക് അടുത്തതായി കൃഷ്ണേട്ടനാണ് മെസ്സേജ് അയച്ചത് കാഞ്ഞിലേരിയിൽ നിന്നും. മെസ്സേജ് ഇങ്ങനെയാണ്: റേഡിയോ മലബാറിന്റെ പ്രിയ അവതാരകയായ ചന്ദ്രലേഖ മല്ലിശ്ശേരിയുടെ മകളുടെ 17th പിറന്നാളാണിന്ന്. ഈ അവസരത്തിൽ മധുരവാണി ഗ്രൂപ്പിന്റെയും എന്റെയും 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ആശംസാ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിധി ചന്ദ്രയ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണേട്ടനൊപ്പം നിധിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് നെല്ലൂന്നിയിൽ നിന്നും വിജയശേട്ടൻ, തെല്ലങ്കേരിയിൽ നിന്നും ചന്ദ്രബാനുവേട്ടൻ, രാഘപോത്തൂർ തുടങ്ങിയവരെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആശംസകൾ ദേ നിധി ചന്ദ്രയെ അറിയിച്ചിട്ടുണ്ട്. ആശംസയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എല്ലാവിധ സന്തോഷങ്ങളും ജീവിതത്തിൽ വന്നു നിറയട്ടെ എന്ന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പാട്ട് കേൾക്കാം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തര വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
6: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
6: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
7: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. സദേശ ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്

ഇത് പ്രേമവല്ലി ചേച്ചിയാണ്. ശ്രീകണ്ഠപുരത്ത് നിന്നും ഒരു ശബ്ദ സന്ദേശമാണ്. ചേച്ചിയുടെ കൊച്ചുമകൾ ലിഷാനിയുടെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന 9-ാം തീയതി. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ട് കൺമണി പൊന്മണിയെ എന്ന് പാട്ട് വെച്ചുതരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാം. അതിമനോഹരമായിട്ടുള്ള പാട്ടാണ് മുത്തശ്ശി ഇഷാനിക്കുട്ടിക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ളത്. മുത്തശ്ശിയുടെ കൂടെ തന്നെ റേഡിയോ മലബാറും എല്ലാവിധ ആശംസകളും നേരുകയാണ് മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി. കേൾക്കാം അതിമനോഹര ഗാനം ഇഷാനിക്ക് വേണ്ടി, കാര്യം നിസാരം എന്ന സിനിമയിൽ നിന്നും പ്രേമവല്ലി ചേച്ചി ആവശ്യപ്പെട്ടത് പ്രകാരം.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ദേശ ഗാനങ്ങളാണ്. അതിമനോഹരങ്ങളായ സന്ദേശങ്ങളും പാട്ടുകളും നമ്മൾ വായിച്ചു. അടുത്തതായി കരേറ്റിയിൽ നിന്നും നവ്യ അയച്ച ഒരു മെസ്സേജാണ്, വോയിസ് മെസ്സേജാണ്. ആളുടെ ഹസ്ബൻഡ് അമലിന്റെ ബർത്ത്ഡേ ആണ് അത്ര ഇന്ന്. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഉത്തമൻ എന്ന സിനിമയിൽ നിന്നും കേൾപ്പിച്ചു തരുമോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. നവ്യ ആവശ്യപ്പെട്ടത് 17 എന്ന് തുടങ്ങുന്ന

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140.

0: 7225-9000-18.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
6: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. സന്ദേശഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി നാരായണേട്ടനാണ് മെസ്സേജ് അയച്ചത് കൈതേരിയിൽ നിന്നും. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ചുതരും എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ. ചിത്രം അമരം ഇതിലെ പുലരെ പൂന്തോണിയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പാട്ട് ചോദിക്കിയ ഒരു കാരണമുണ്ട്. പൊതുവെ ഒരാഴ്ചയായിട്ട് നല്ല മഴയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മഴക്ക് കൂട്ടായിട്ടൊരു പാട്ട് കേൾക്കണം തോന്നി. അതുകൊണ്ടാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ലൈവിൽ വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടാറില്ല എന്നും കൂടെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. സാരില്ല നാരായണേട്ടാ, വിളിച്ചുകൊണ്ടിരിക്കുമോ, തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് എന്തായാലും ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗാനം കേൾക്കാം.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ സന്ദേശഗാനങ്ങൾ തുടരുന്നു. ഇനി വായിക്കുന്ന സന്ദേശം മാലൂരിൽ നിന്ന് വിജിഷ്ണി അയച്ചിട്ടുള്ളതാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 തീയതി ഞങ്ങളുടെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച ഷഫ്നയുടെ വിവാഹമാണ്. അപ്പോൾ അവൾക്കും പ്രതിശ്രുത വരനും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങള് പ്ലസ് ടു കൂട്ടായ്മയുടെ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ഒരു പാട്ടുകൂടെ കേൾപ്പിച്ചു തരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. ആവശ്യപ്പെട്ടത് ഇഷ്ടം എന്ന സിനിമയിലെ കാണുമ്പോൾ പറയാമോ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഒരിക്കൽ കൂടി രണ്ടുപേർക്കും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും റേഡിയോ മലബാറിന്റെ വകയും രണ്ടുപേർക്കും ഷഫ്നയ്ക്കും ഷഫ്ന വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനും വേണ്ടിയിട്ട് ഞങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ട് മംഗളാശംസകൾ അറിയിക്കുന്നു. പാട്ട് കേൾക്കാം.

0: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
1: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ, മട്ടന്നൂർ. ഇത് സന്ദേശഗാനങ്ങളുടെ നേരമാണ്. അടുത്തതായി മെസ്സേജ് അയച്ചത് മാലൂർ ഇരട്ടിയെങ്കിൽ നിന്നും ആകാശാണ്. പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ റേഡിയോ കേൾക്കാറുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി. ഇപ്പൊ മട്ടന്നൂർ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചിരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചുതരാം. ആകാശ് ആവശ്യപ്പെട്ടത് ഗോവ എന്ന സിനിമയിലെ നിലാവിരൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അത് കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, കേട്ടോളൂ അതിമനോഹരമായിട്ടുള്ള ഗാനം ഗോവ എന്ന സിനിമയിൽ നിന്നും ആകാശ് ആവശ്യപ്പെട്ട പ്രകാരം കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden

0: ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880
1: 8111-933-600.
0: സിഎം വിസ്താര.
1: സിഎം വിസ്താര നെല്ലൂന്നി.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
3: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
3: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
4: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
5: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
6: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
7: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
8: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
9: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
8: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
10: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
11: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലേക്ക് അടുത്തതായി മെസ്സേജ് അയച്ചിട്ടുള്ളത് ജയങ്കർ സലിത ഫോർട്ട് കൊച്ചി. അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് പ്രിയപ്പെട്ട റേഡിയോ മലബാറിന് നല്ലൊരു മഴയുള്ള ഉച്ച നമസ്കാരം ആദ്യം നേർന്നുകൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജയങ്കർ ചേട്ടാ, തിരിച്ചും ഉച്ച നമസ്കാരം. സന്ദേശം തുടരുന്നു: ഞങ്ങളുടെ പൊന്നുമകളായ ശ്രീനന്ദയുടെ 15-ാമത്തെ ജന്മദിനമാണ് ഓഗസ്റ്റ് 7-ാം തീയതി, അതായത് നാളെ. ഞങ്ങളുടെ ശ്രീനന്ദ മോൾക്ക് എല്ലാവിധ ജന്മദിനാശംസകളും നേർന്നുകൊണ്ട് പുണ്യദിനമല്ലേ ഇന്ന് നിൻ ജന്മദിനമല്ലേ എന്ന ഗാനം ഞങ്ങളുടെ ശ്രീനന്ദ മോൾക്ക് ജന്മദിന സമ്മാനമായി കേൾപ്പിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ അച്ഛനും അമ്മയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിച്ചു തരാം. ഒപ്പം ശ്രീനന്ദക്കുട്ടിക്ക് ഞങ്ങളും വിഷസ് അറിയിച്ചു എന്ന് പറയണം. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരു പാട്ട് കൂടെ, അച്ഛനും അമ്മയും ചോദിച്ചിട്ടുള്ള ഈ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മകളുടെയും സംഗീതത്തിന്റെയും മനോഹരമായ ഒരു മണിക്കൂർ നമ്മളിതേ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്ദേശങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അവയെല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ തുടർന്നും ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുക. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ സ്നേഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുക. ഇത് റേഡിയോ മലബാർ 89.6 FM, മലബാറിന്റെ മധുരസ്വരം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലെ ഒരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
1: എവിടെയാ?
0: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ് അമ്മ. അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്.
1: ഗായത്രി, നീ നിനക്ക് നിനക്ക് ഞാനില്ലടോ.
0: സുരേഷ് ഏട്ടാ,
2: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളിലേക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരമ്പം പോലെ ഒരാൾ കയറി
3: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നെല്ലിക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
3: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.

കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് ജയ് ജവാനിൽ തില്ലങ്കേരിയിലെ റിട്ടയേർഡ് സുബേദാർ ശ്രീ വി സി ശിവദാസൻ തന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു.
1: നമസ്കാരം, പേര് പറയാം.
2: പേര് വി സി ശിവദാസൻ.
1: വി സി ശിവദാസൻ ദീർഘകാലം മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു പദവി?
2: സുബേദാർ
1: ആയിട്ടന്നെ. ഏത് വർഷമാണ് ജോയിൻ ചെയ്തത്?
2: ജോയിൻ ചെയ്ത 1963 January 1.
1: ഡേറ്റ് അത്രയോ ഓർക്കുന്നുണ്ട്, എന്താണ് അതിന് കാരണം?
2: കാരണം ഇവിടെ ഒരുപാട് ജോലികളെല്ലാം നോക്കി ആദ്യം വർക്ക്ഷോപ്പിൽ പോയി, അവിടെ ശമ്പളം കിട്ടുന്നില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ 7 മക്കളായിരുന്നു, അച്ഛൻ ഒരു പശുവിനെല്ലാം നോക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മളെ മര്യാദക്ക് പഠിപ്പിക്കാനോ ഭക്ഷണം തരാനോ ഉള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് പല ജോലികളും നോക്കി ഒന്നിനും ശരിയാവുന്നില്ല. അങ്ങനെയാണ് പിന്നെ കോയമ്പത്തൂരേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറപ്പെട്ടത്. അങ്ങനെ കോഴിക്കോട് എത്തി, അവിടെ എൻ്റെ അമ്മയുടെ അനുജത്തി ഉണ്ടായിരുന്നു. അവിടെ പോയി ഒരു 10-14 ദിവസം അവിടെ നിന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, വേണ്ട, ഇളയമ്മ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അപ്പോൾ ഇളയമ്മേനെ കഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ പറഞ്ഞു, ഞാൻ ട്രെയിൻ എത്ര മണിക്ക് കോയമ്പത്തൂരേക്ക് നിന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു പേടി മനസ്സിൽ. റെയിൽവേ സ്റ്റേഷനിലൊന്നും അതുവരെ പോയിട്ടില്ലല്ലോ. തിരിച്ച് ഞാൻ നടന്നു. അങ്ങനെ മാങ്കാവ് അവിടെ എത്തുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ നിക്കറിലിട്ടിട്ട് ഓടുകയും ചാടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചാണോട് മിലിറ്ററിക്കാരൻ, നിങ്ങൾ എന്തിനു വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മിലിറ്ററി ചേരാനോ വന്നു. മിലിറ്ററി ചേരാൻ ഇത്ര സമയത്താണ് വരേണ്ടത്, 8 മണിക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നേരം വൈകി പോയി എന്ന് പറഞ്ഞു. ആ ഏതായാലും നിങ്ങളുടെ അകത്ത് കയറുന്നു. കയറിയെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ കുഞ്ഞിക്കണ്ണൻ തന്നെ ആദ്യം വന്നു, വലിയ നീളമുള്ള ആളാണ്, വന്നിങ്ങി നിന്നു എൻ്റെ തൂക്കവും പിന്നെ നീളവും എല്ലാം നോക്കിയായിട്ട് പറഞ്ഞു, ഓ വളരെ ഫിറ്റാന്ന് എന്നും പറഞ്ഞ് ഇയാളങ്ങ് അകത്ത് പോയി. രണ്ടാമത് വന്ന് കോഴിക്കോടുള്ള ഒരു മേനോൻ, വളരെ കുഞ്ഞു. അയാളിവിടെ ഇങ്ങനെ ചുവപ്പ് ഇത് ഇതെല്ലാം കൂടി കാണുമ്പോഴത്തേക്ക് എനിക്ക് മുട്ടെല്ലാം വറക്കാൻ തുടങ്ങി. അയാൾ വന്ന് വെയിറ്റിംഗ് മെഷീനിൽ നിൽക്കാൻ പറഞ്ഞു, നിന്നു, വെയിറ്റില്ല. പിന്നെ ഹൈറ്റ് നോക്കുമ്പോൾ ഹൈറ്റുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റെല്ലാം വാങ്ങി നോക്കുമ്പോൾ 17.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു, ആ ചെറിയ കുട്ടിയല്ലേ, പോയി നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളെപ്പാട് മെഡിക്കലിലേക്ക് വിട്ടു. അങ്ങനെയാണ് പട്ടാളത്തിലേക്ക് പോയത്. പട്ടാളത്തിലെല്ലാം ജോയിൻ വൈകുന്നേരം ആകുമ്പോൾ തയ്യാറായി, റെഡിയായി. അന്ന് തന്നെ പോകണം പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകില്ല, എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിലെല്ലാം പോകാമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒപ്പിടുന്നു. അത് എന്ത് കളിച്ചിട്ടും അവർ ഒപ്പിടാണ്ട് വിടുന്നില്ല. ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ വിടുന്നില്ല. പിന്നെ നമ്മളെ കൂട്ടി ഭക്ഷണം വാങ്ങിത്തന്നു, എല്ലാം ചെയ്തു. അപ്പോൾ ഇളയച്ചൻ വന്നു, ഇളയമ്മേൻ്റെ, നീ ഒന്നും പറയാണ്ട് വന്നിട്ട്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേര് ബാലനായിരുന്നു. ബാലേട്ടനോട് ഞാൻ എന്താ സംഗതി പറയുക, ഞാൻ പറഞ്ഞു അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഹൈദരാബാദിലേക്കാണ് ട്രെയിനിങ് സെൻറ്ററിൽ. ട്രെയിനിങ് സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് വിചാരിച്ചു വളരെ സുഖമായിരിക്കും. ചെന്ന ഉടനെ ഒരു ചെറിയ ബെഡും മറ്റേ അതും ഇതും മെഷീനും മെഷീനും എല്ലാം തന്നു. ഞാൻ കിടന്നു ഒരാഴ്ച, രാവിലത്തെ കളി മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ കളിക്കുന്ന പോലത്തെ ചെറിയ ചെറിയ കളികൾ, കുട്ടികൾ കളിക്കുന്ന പോലെ. ഞാൻ വിചാരിച്ചു ഇത് തന്നെയായിരിക്കും ലാസ്റ്റ് വരെ. പിന്നെ തുടങ്ങി അങ്ങ് കഷ്ടകാലം. പക്ഷേ കഷ്ടമുണ്ടെങ്കിലും വീടിനെ പറ്റിയൊന്നും ചിന്തിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, അതിനുള്ള സമയങ്ങളൊന്നുമില്ല. അങ്ങനെ സർവീസ് ചെയ്തു ഹൈദരാബാദിൽ. പിന്നെ ഒരു 28 ദിവസത്തെ ലീവിൽ വന്നു. ലീവ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചുപോയി. അന്ന് ഈ 1 വർഷത്തെ ട്രെയിനിങ് ഇല്ല, എമർജൻസി ട്രെയിനിങ് മാത്രമായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ ഗംഭീര ഇതായിട്ട് നടക്കുന്ന സമയമായിരുന്നു. അവിടുന്ന് 6 മാസം കഴിഞ്ഞതിന് ശേഷം എന്നെ നമ്മളെ പോസ്റ്റിംഗ് ചെയ്തു ആസാമിൽ. ബിനാഗുഡി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോസ്റ്റിംഗ് ചെയ്തത്. പോസ്റ്റിംഗ് ചെയ്ത് അവിടെ എത്തിയ ദിവസം തന്നെ ഒരു എക്സസൈസിന് പോകുന്നുണ്ട്. എക്സസൈസിന് പോകുന്ന സമയത്ത് അഡ്ജുഡൻറ്റ് വന്നിട്ട് കംപ്ലീറ്റ് ഈ എക്സസൈസിൻ്റെ ഒരു രൂപരേഖ പറയും. അപ്പോൾ അന്ന് ഇന്ത്യയൊന്നും ശരിക്കും പഠിച്ചിട്ടുമില്ല, എന്നാലും ഇയാൾ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ 2 ദേശക്കാർ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്, നമ്മൾ അവിടെ പോകണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ. പിന്നെ 3 മണിക്ക് തന്നെ ആമിനേഷൻ തന്നു, റൈഫിൾ തന്നു. പിന്നെ 5 മണിക്കെല്ലാം മൂവ് ചെയ്തു. നമ്മൾ വിചാരിച്ചു ഏതായാലും ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത നമ്മൾ യുദ്ധത്തിന് പോയിട്ട് ഏതായാലും കാലിയാവും എന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഇത് പ്രാക്ടീസാണെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഒരു വലിയ കാട് റേഞ്ച് പ്രദേശത്താണ് പോയത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറേ ആൾ ബങ്കർ കുഴിക്കുന്നു, പിന്നെ പിറ്റേത്തെ ദിവസം രാവിലെ ഫയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗൺ പിന്നെ ആർട്ടിലറി ആയിരുന്നു, പിന്നെ ഈ 75 BK-24 ഗൺസ് ആയിരുന്നു നമ്മുടെ അടുത്ത്. അങ്ങനെ അതിൻ്റെ ഫയറിങ് നടക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞു തിരിച്ചു വന്നു. അങ്ങനെയാണ് പിന്നെ IS ഡ്യൂട്ടിക്ക് 65 അങ്ങനെ യുദ്ധത്തിന് പോയി. അത് പിന്നെ വലിയൊരു വിഷമാണ് എനിക്ക് തോന്നിയിട്ടില്ല. 65 നമ്മളൊരു ഡിഫൻസ് എടുത്തിട്ട് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ, റൗണ്ട് ഫയറിങ്ങോ ഇങ്ങോ ഒന്നും നടന്നിട്ടില്ല. 71 യുദ്ധത്തിന് പോയത് ബിനാക്കുടി വെച്ചിട്ടാണ്. ബിനാക്കുടിയിലിരുന്ന് പോകുന്നത് വന്നിട്ട് ഒരു IS ഡ്യൂട്ടിക്കാണ്. ഈ സിവിലിയൻസ് തമ്മിലുള്ള വഴക്ക് ഇവിടെ ബംഗാളിൽ കുന്നിക്കൽ നാരായണൻ അവരുടെ ഇതിനകത്തുള്ള ഒരു മാവോയിസ്റ്റിൻ്റെ അതിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ഭയങ്കര കുഴപ്പം നടക്കുന്നുണ്ട്. അതിന് IS ഡ്യൂട്ടി. IS ഡ്യൂട്ടിക്ക് നമ്മൾ പോയിട്ട് നമ്മൾ അവരെ അടി വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കൊണ്ട് നമുക്ക് ഫയർ ചെയ്യാനോ ഒഴിക്കാനോ അതിനുള്ള അധികാരമൊന്നുമില്ല. പിന്നെ മജിസ്ട്രേറ്റ് നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെ അവിടെ പോയി. അവിടുന്ന് പിന്നെ മുക്തിവാഹിനി എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ യുദ്ധത്തിന് പോകുന്നത്. അന്നും യുദ്ധത്തിനാണ് പോകുന്നതെന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ കൃഷ്ണനഗർ എന്ന്

0: അതിനകത്താണ് പോയത്. കൃഷ്ണനഗറിലൊരു ലിച്ചി ബഗൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ ലിച്ചി ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഗാർഡനിലാണ് നമ്മൾ ക്യാമ്പ്. അങ്ങനെ അവിടുന്ന് ഡെയിലി പോയിട്ട് ഈ മുക്തിവാഹിനി സിവിലിയൻസിൻ്റെ അഡ്രസ്സിൽ സിവിലിയൻസുമായിട്ട് നമ്മൾ പോയി ഫയർ ചെയ്യും. പിന്നെ അപ്പോൾ ആദ്യമെല്ലാം വിചാരിച്ചു പ്രാക്ടീസാണെന്ന്. അപ്പോൾ ഒരു കൈലാസ്നാഥ് ലെഫ്റ്റനൻറ്റ് കേണലുണ്ടായിരുന്നു, അയാൾ ഒ പിയിലാണ് ഉള്ളത്. അപ്പോൾ ഒറിജിനൽ ഫയറാണ് വേണ്ടത്. പക്ഷേ നമ്മളെ ആർട്ടിലറിയിലൊരു സിസ്റ്റം ഉണ്ട്, ഫയറിങ്ങിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ചെക്ക് അസലി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണം. അസലി റൗണ്ട് ലോഡ് ചെയ്യണോ അല്ല വെറുതെ പ്രാക്ടീസിന് മാത്രം. അപ്പോൾ അയാൾ പറഞ്ഞ ചീത്ത കേൾക്കാൻ പറ്റാത്ത ചീത്തയായിരുന്നു. അങ്ങനെ ഫയർ ചെയ്തു, ഫയർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി ഡാക്കയിൽ വരെ എത്തി. പക്ഷേ നമ്മളെ റെജിമെൻറ്റിൽ നടക്കാൻ പറ്റാത്തൊരു സംഗതി, ലാസ്റ്റ് രണ്ട് ദിവസം മുമ്പിൽ എയർ അറ്റാക്ക് വന്നു നമ്മളെ ഗൺസ് ഏരിയയിൽ. പാകിസ്ഥാൻ്റെ മൂന്ന് പ്ലെയിൻ വന്നിരുന്നു. വന്ന് വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഈ അലേർട്ട് ചെയ്യുന്ന LMG ഗണ്ണർ ഉണ്ടാവും, MMGയുടെ, അവർ ഫയർ അലാറം മുഴക്കി ഇങ്ങനെ ചെറിയ ഷോർട്ട് ഷോർട്ട് വിസിൽ. അപ്പോഴത്തേക്ക് എല്ലാവരും ബങ്കറിലേക്ക് പോയി മറിഞ്ഞു. പക്ഷേ അവരുടെ പൈലറ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ബോംബിംഗ് ചെയ്യാത്തത് എന്നാണ്. അത് ആക്ച്വലി ശരിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് പ്ലെയിൻ വന്നപ്പോൾ നമ്മൾ ഭാഷ ഉണ്ടാകേണ്ടത് ആ സമയത്ത്. അപ്പോഴത്തേക്ക് പിന്നെ കലായിക്കുണ്ട എയറോഡ്രോമിൽ നിന്ന് നമ്മളെ മൂന്ന് പ്ലെയിൻ വന്നു, ഈ പ്ലെയിനിനെ കബ്ജ ചെയ്തു. അതെല്ലാം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പാകിസ്ഥാൻ്റെ പ്ലെയിൻ നടുവിലും നമ്മളെ പ്ലെയിൻ ഒന്ന് താഴെയും ഒന്ന് മേലെയും, അതിനെ കൊണ്ടുവന്ന് കലായിക്കുണ്ട ഇറക്കി. അങ്ങനെ പിന്നെ ഒരുപാട് ഡെഡ് ബോഡി ഇൻഫൻട്രീസ് ഒരുപാട് മരിച്ചിരിക്കുന്നു. പിന്നെ മറക്കാൻ കഴിയാത്തത് നമ്മളെ റെജിമെൻറ്റിലിരുന്ന ഒരു ഓപ്പറേറ്റർ മരിച്ചിരുന്നു യുദ്ധത്തിൽ. അത് ഒരു ദിവസം മുഴുവനും പുറത്ത് വരാൻ കഴിയാത്തൊരു സാഹചര്യം. ഒ പിയിലാണ്, അപ്പോൾ മേജർ സൂര്യയാണ് ഒ പി ഓഫീസർ. അപ്പോൾ വൈകുന്നേരം വരെ ഒരു ഗ്ലാസ് വെള്ളം വരെ കുടിച്ചിട്ടില്ല ഇവർ. അങ്ങനെ കുറച്ച് നേരത്തേക്കൊരു ശാന്തം ഫയറിങ്ങിൻ്റെ. ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തു, ഈ ലക്ഷ്മണൻ എന്ന് പറയുന്നവൻ കുറച്ച് ദൂരെ ഒരു പൈപ്പിൽ കൂടി വെള്ളം വരുന്നു. പോയി വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോയി. വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് MMGയുടെ ഫയർ വയറ്റിലേക്ക് വന്നടിച്ച് അവിടെ തന്നെ. അതാണ് ഒരു ഇതായിട്ട് നടന്ന ഒരു സംഭവം. പിന്നെ മാക്സിമം ഞാൻ മേഘാലയയിലാണ് സർവീസ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് സർവീസ് ഇവിടെ NCCയിൽ രണ്ടര വർഷം വന്നു, കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. അതാണ് എൻ്റെ ലൈഫിലുള്ള ഇത്. പിന്നീട് അഞ്ച് വർഷം സെക്കൻഡറബാദ്, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫീൽഡ് സർവീസ് ആയിരുന്നു. ആ സമയത്തൊന്നും വീടിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കില്ല. ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ആ കാലെടുത്ത് വെക്കുമ്പോഴുള്ളൊരു ഭയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഗൺസിലിരുന്നൊരു റൗണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ധൈര്യമായി, പിന്നെ വന്നിട്ടൊന്നുമില്ല, അതിൽ ഒരു ജോളി പോലെയായി. അങ്ങനെ നമ്മൾ ഫയറിങ് ഇത് ചെയ്യും.
1: അപ്പോൾ ചെറിയൊരു കാലത്തെ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് കൊണ്ടാണ് പിന്നീടുള്ള പട്ടാള ജീവിതം മുന്നോട്ടേക്ക്
0: കൊണ്ടുപോയത്.
1: അപ്പോൾ ആ ഒരു ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞുവല്ലോ. ഈ അനുഭവം ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമുക്കെതിരെ വരുന്ന അവസ്ഥയെ പ്രതിരോധിക്കാൻ നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ ട്രെയിനിങ് എങ്ങനെയാണ് അതിലേക്ക് എത്രമാത്രം സഹായിച്ചു? അല്ലെങ്കിൽ
0: അത് ധൈര്യം തന്നെ, ധൈര്യം തന്നെ. വീട്ടിലിരുന്നുള്ള സപ്പോർട്ടുണ്ട്. വീട്ടിലിരുന്ന അച്ഛൻ്റെ എഴുത്ത് വരും, അതിലെല്ലാം വളരെ ഇതായിട്ട് ഇത് തരും. അതിൻ്റെ നടുവിലും ഗോൾഡൻ ടെമ്പിൾ ഓപ്പറേഷനിൽ വന്നിട്ട് അവൻ്റെ കാരണത്താൽ കുറേ കഷ്ടപ്പെട്ടിരിക്കുന്നു.
1: അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയൊന്ന്,
0: നമ്മൾ അവിടെ പോയിട്ടില്ല, പക്ഷേ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇരുന്നു. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഇത് ചെയ്തപ്പോഴത്തേക്ക് നമ്മളെ ബ്രിഗേഡിലിരുന്ന് ഒരു റെജിമെൻറ്റ് 196 റെജിമെൻറ്റ് ഫീൽഡ് റെജിമെൻറ്റ് മുഴുവനും ഓടിപ്പോയി, വിത്ത് ഗൺസ് അടക്കം പോയി. ഒരു റെജിമെൻ്റ് അവർ സർദാറാണ്, കംപ്ലീറ്റ് ഫുൾ സർദാർജി റെജിമെൻ്റാണ്. അവരോട് മുഴുവനും ഓടിപ്പോവാന്ന് പറയുന്ന സമയത്ത് അതൊരു വലിയ ആംസും ആമിനേഷനും എല്ലാം എക്സസൈസ് ഏറിയെന്നാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മളെ നാട്ടിന് തന്നെ ഒരു വിഷമം പിടിച്ചൊരു സംഭവമാണ്. അങ്ങനെ അവരെ ന്യൂ ജൽപായ്ഗുഡി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പിടിച്ചു, അവരെ കംപ്ലീറ്റ് റെജിമെൻ്റ് പിടിച്ചു കൊണ്ടുവന്ന് ഇതാക്കി. അപ്പം അത് ഇന്ദിരാഗാന്ധിൻ്റെ മരണത്തോടു കൂടി ആണ് അത് നടന്നത്. അന്നും ലീവിൽ വരാൻ നിന്ന് ലീവെല്ലാം ക്യാൻസലായി. പിന്നെ സർദാർജി മുഴുവനും സർദാർജിമാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ താടി മടിക്കലും അവരെ മുടി മുഴിക്കലും ഒന്നും പറയേണ്ട, വലിയ വിഷമായിരുന്നു. അങ്ങനെ അത് ഒന്ന് നടന്നിരുന്നു.
1: ഇപ്പോൾ ഗോൾഡൻ ടെമ്പിൾ ഓപ്പറേഷൻ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു, ലീവിന് വരാനിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായില്ല.
0: അതെ, എൻ്റെ പങ്ങളുടെ ഒരു മകനുണ്ടായിരുന്നു ചെറുത്, അത് മരിച്ചു. മരിച്ചിട്ടും നാട്ടിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു തീരാ ദുഃഖം പോലെ ഉണ്ടായിരുന്നു. ബാക്കി അങ്ങനെ ഒരു വീടിനെ പറ്റിയിട്ടുള്ളൊരു ചിന്ത അതൊന്നും ഇല്ല. പിന്നെ കഷ്ടം കാരണം എത്രയോ തവണ ഞാൻ റിട്ടയർമെൻറ്റിന് എഴുതി കൊടുത്തിരിക്കുന്നു. ഹവിൽദാറായതിന് ശേഷം കൊടുത്തു, എൻ്റെ അപ്ലിക്കേഷൻ റിട്ടേൺ ചെയ്തു. ജെ സി ഒ ആയതിന് ശേഷം വന്നിട്ട് എഴുതി കൊടുത്തു. അപ്പോൾ സി ഒ വന്നിട്ട് അത് ജെ സി ഒ ടു സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. അങ്ങനെ

0: തണുപ്പും കൊടും തണുപ്പാണ്. ഞാൻ ജേസിയോ പിന്നെ അഡ്ജുഡൻ്റായിട്ടാണ് പോകുന്നത് സിഒൻ്റെ കൂടെ. അവിടുന്ന് വന്ന ദിവസം ഞാൻ ടെമ്പററി ചാർജാണ് കൊടുത്തത്, പെർമനൻ്റ് ചാർജ് കൊടുത്തിട്ടില്ല സീനിയർ ജേസിയോയുടെ. അപ്പോൾ അന്ന് ദീപാവലി ആഘോഷമുണ്ട്, രണ്ട് മൂന്ന് പിന്നെ കോമ്പിറ്റീഷൻസ് ഡെമോൺസ്ട്രേഷൻ കൊടുക്കണോ, ഇതെല്ലാം ചെയ്യണോ, ഒന്നും റെജിമെൻറ്റിൽ ഒരു നമ്മളുടെ വേട്ടയിൽ എല്ലാ വേട്ടയിലും നല്ല ഇതായിട്ട് നടന്നിട്ടുണ്ട്, നമ്മളതിലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അന്ന് ദീപാവലി ആയിട്ട് ലീവ് വന്നു. അപ്പോൾ ലീവായാലും നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവരെ വിളിച്ച് പണിയെടുപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അന്ന് ഓൺലൈൻ ഷോവിനെ പറഞ്ഞു, ബാറ്ററി കമാൻഡർ എടുത്ത് വിട്ടു ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പിന്നെ ഇന്ന് പണിയെടുപ്പിക്കട്ടെ, ഇവിടെ ഒന്നും പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ആമിനേഷൻ ബങ്കറിൻ്റെ ഡെമോൺസ്ട്രേഷൻ കൊടുക്കണം ഡിവിഷന്, പിന്നെ സി എം ഇ ഇൻസ്പെക്ഷൻ ഉണ്ട്, അതിനൊന്നും ചെയ്തിട്ടില്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ പണിയെടുപ്പിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ പോയി, ഓഫീസിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞ് പിന്നെ ഓരോ സെക്ഷനിലും ചെന്നു. അപ്പോൾ ഡ്രൈവർ സെക്ഷനിൽ ചെല്ലുന്ന സമയത്ത് പിന്നെ ഒരു നാഗരാജനുണ്ട്, നല്ല ഹാർഡ് വർക്കറാണ്, അവനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നാഗരാജൻ എവിടെയെന്ന് ചോദിച്ചു, അവന് വയറ്റുന്നു പോകുന്നു, അവൻ വയറ്റിന്ന് പോകും ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നെല്ലാം കൂടി ഞാൻ പറഞ്ഞു ഇന്ന് മതിയാക്കിക്കളെ, നമുക്ക് നാളെ തൊട്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാം, ഇന്ന് വിട്ടേക്ക് എല്ലാവരെയും വിട്ടേക്ക് എന്ന് പറഞ്ഞു എല്ലാവരെയും വിട്ടു.
1: റിട്ടയേർഡ് സുബേദാറായ തില്ലങ്കേരിയിലെ ശ്രീ വി സി ശിവദാസിൻ്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ തുടർഭാഗം അടുത്ത ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ കേൾക്കാം. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.
2: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇപ്പോൾ അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അധ്യാത്മരാമായണ പാരായണത്തിൽ സുന്ദരകാണ്ഡത്തിലെ ലങ്കാദഹനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നത് കുഞ്ഞികൃഷ്ണൻ പരിയാരം. രാത്രി 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങളാണ്. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. ജോമോൾ അഭിനയിച്ച ചലച്ചിത്രങ്ങളിലെ ശബ്ദശകലങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടി. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതി ഗീതങ്ങൾ. നാളെ രാവിലെ 5:15 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ പണ്ടത്തെ മേശാന്തി എന്ന കവിതയാണ് ആലപിക്കുന്നത് ലക്ഷ്മി. തുടർന്ന് ചരിത്രപഥവും വചനാമൃതവും. 6:20 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അധ്യാത്മരാമായണ പാരായണത്തിൽ യുദ്ധകാണ്ഡത്തിലെ രാവണാദികളുടെ ആലോചന എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് പ്രേമരാജൻ കീഴല്ലൂർ. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകളും തൊഴിലറിയിപ്പുകളും നാട്ടുവിശേഷവും കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം, അവതരിപ്പിക്കുന്നത് ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 8:00 മധുരഗീതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബൈജു സുന്ദരൻ മട്ടന്നൂർ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 കായികം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന

മലയാളത്തിൽ വാർത്തകൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ. റേഡിയോ മലബാറിന്റെ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409028896. രണ്ടു മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 5:30 ഗാന്ധിലയം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകമാണ്. ഇതിൽ നന്ദാത്മജൻ കൊതേരി എഴുതിയ കവിത അമ്മതൻ മടിത്തട്ടിൽ, ആലപിക്കുന്നത് രാജീവൻ പാറക്കണ്ടി. പ്രജീഷ് കെ നമ്പ്യാർ എഴുതിയ ഗാനം കലിതുള്ളി പെരുമഴ. ആലാപനം ആദിശ്രീ സുരേഷ്. നജീബ് ഖാനിനോട് എഴുതിയ കഥ കൂർഖ. അവതരണം ഉഷാ പ്രദീപ് വിളമന. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങളും 8:30 റേഡിയോ എയ്റ്റ് സ്കൂളും. 9 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് സ്മൃതി ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
4: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
5: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
4: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
5: മറ്റൊരു നമ്പർ 8301993542.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
6: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
7: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഹ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ഏകത്രിംശദധിക സപ്തശതോത്തര ത്രയോവിംശതി സഹസ്ര കോടി രൂപ്യകാണാം രാഷ്ട്രീയ പരിപത്ര ജൈവോർജ്ജ യോജനയൈ സ്വീകൃതിഹി പ്രദത്ത. ആർത്ഥിക വിഷയക മന്ത്രിമണ്ഡല സമിത്യാ ഗുവാഹാട്ടി നഗരസ്യ ബേഹാരാചര്യാലിതഃ തേജപുരം യാവത് ചതുഷ്പഥീയ മാർഗ നിർമ്മാണായ പ്രഖ്യാപിതം അനുമോദനം. സംസദാ ദ്വാവിംശത്രയോവിംശ വിത്തീയ വർഷയോഃ അതിരിക്ത വ്യയാർത്ഥം ചതുഃപഞ്ചാശത് സഹസ്ര കോടി രൂപ്യകാണാം വിനിയോഗ വിധേയകം പാരിതം. മുംബൈ ഉച്ചന്യായാലയേന യൗനോത്പീഡന പ്രകരണെ തഹൽക്കാ സംസ്ഥായാഃ പൂർവ സമ്പാദകായ തരുണ തേജപാലായ ദശവർഷാത്മകഃ കഠോര കാരാവാസ ദണ്ഡഃ ശ്രാവിതഃ. അപി ച കുന്തക ക്ഷേപകൌ ആശിഷ യാദവഃ ടി ധരണീധരണഃ അപി ച ചക്രക്ഷേപക ക്രീഡികാ അമാനത കംബോജഃ വിശ്വ അത്ലറ്റിക്സ് അണ്ടർ 20 ക്രീഡാസ്പർധായാഃ അന്തിമ ചക്രം പ്രാവിശത്. അഥ വാർത്താഃ വിശദീകൃത്യ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന അദ്യ ഗോബരധന ജൈവോർജ യോജന ഏകത്രിംശദധിക സപ്തശതോത്തര ത്രയോവിംശതി സഹസ്ര കോടി രൂപ്യകാണാം വ്യയേന പാരിത. യേന സാർദ്ധലക്ഷം നവവൃത്യവസരാഃ ഭവിഷ്യന്തി സഹൈവ കൃഷി ഗോമയാദി അപശിഷ്ടേഭ്യഃ സ്വച്ഛേന്ധനം നിർമാസ്യതേ. ഏഷാ യോജന അഗ്രിമം ദശവർഷം യാവത് സേത്സ്യതി. അനേന സഹൈവ അസമേ പ്രായഃ അഷ്ടസഹസ്ര കോടി രൂപ്യകാണാം വ്യയേന പഞ്ചത്രിംശദധികൈകശത കിലോമീറ്റർ ദീർഘസ്യ ചതുഷ്പഥ രാജമാർഗസ്യ നിർമ്മാണായ അപി സ്വീകൃതിഹി പ്രദത്താ. സംസദാ അദ്യ ഷഡ്വിംശത്യുത്തര ദ്വിസഹസ്രതമ വർഷസ്യ വിനിയോഗ വിധേയകം പാരിതം. രാജ്യസഭയാ വിചാരണാനന്തരം ഏതത് വിധേയകം ലോക്സഭയൈ പ്രത്യർപ്പിതം. ലോക്സഭയാ ഏതത് പൂർവമേവ പാരിതം ആസീത്. അസ്മിൻ വിധേയകേ ദ്വാവിംശതിതഃ ത്രയോവിംശതിഃ വിത്തീയ

0: ദിനാങ്കാദാരബ്ധായാം അസ്യാം പവിത്രയാത്രായാം പ്രതിദിനം സഹസ്രശഃ ഭക്താഃ ബഹുസ്തരീയ സുരക്ഷാവ്യൂഹേ അമർനാഥ ഗുഹാം പ്രതി ഗച്ഛന്തി. അസ്യാഃ യാത്രായാഃ പ്രാരംഭാത് അദ്യാവധി സപ്തതി സഹസ്രാധിക ചതുർലക്ഷ ശ്രദ്ധാലുഭിഃ പവിത്ര ഗുഹാധാംനി ദർശനം വിഹിതം. സർവകാരേണ തീർത്ഥയാത്രിണാം സൗവിധ്യായ സുരക്ഷായൈ ച ഉത്തമാഃ പ്രബന്ധാഃ വിഹിതാഃ. സഞ്ചാര സൂചനാ പ്രൌദ്യോഗികീ വിഷയക സംസദീയ സ്ഥായി സമിത്യാഃ അധ്യക്ഷഃ ഭാരതീയ ജനതാ പാർട്ടീതി ദലസ്യ വരിഷ്ഠ സാംസദ് നിശികാന്ത ദുബെ ഇത്യസൗ മേട്ടാ സംസ്ഥായാഃ മുഖ്യ കാര്യകാരി അധികാരിണഃ മാർക്ക് ജൂക്കർബർഗ് ഇത്യസ്യ ക്ഷമായാചനാ ഭാരതസ്യ സംവിധാനസ്യ സംസദഃ ച മഹത്തരഃ വിജയഃ ഇത്യഭിഹിതവാൻ. സംസദ് പരിസരെ വാർത്താഹരൈഃ സഹ സംഭാഷമാണഃ സഹ അബ്രവീത് യത് ഏതേന സ്പഷ്ടീഭവതി യത് യഃ കോപി ഭാരതെ വ്യാപാരം കർത്തും ഇച്ഛതി തേന ഭാരതസ്യ നിയമാനാം പൂർണതയാ പാലനം കരണീയമേവ. കേരളരാജ്യേ അദ്യ അതിവൃഷ്ടേഃ സംഭാവനാമവലോക്യ ത്രിഷു ജനപദേഷു രക്ത സഞ്ചേതനാ ഘോഷിതാ. രാജ്യസ്യ ഇടുക്കി കോട്ടായം തഥാ പഥനംതിതാ ഇതി ത്രിഷു ജനപദേഷു അതിവൃഷ്ടേഃ സംഭാവനാ വർത്തതേ. പൂർവമേതേഷു ജനപദേഷു നാരംഗവർണീയ സഞ്ചേതന ആസീത് യാ അദ്യ പരിവർത്തിതാ. അനേന സഹൈവ അന്യേഷു പഞ്ചസു ജനപദേഷു അതീവ വൃഷ്ടേഃ പൂർവാകലനം അനുസൃത്യ നാരംഗ സങ്കേതഃ യഥാവത് പ്രവർത്തതേ. അവശിഷ്ടേഷു ഷട് ജനപദേഷു ച അതിവൃഷ്ടേഃ ആശങ്കാമധികൃത്യ പീത സങ്കേതഃ പരിവർത്തിതഃ. ഭാരത ഋതു വിജ്ഞാന വിഭാഗേന അദ്യ ഉത്തരാഖണ്ഡ് ഝാർഖണ്ഡ് പശ്ചിമ ബംഗാള് ഒഡീഷ മധ്യമഹാരാഷ്ട്ര കൊങ്കണ് ഗോവാ പ്രദേശേഷു അതിവൃഷ്ടിമുദ്ദിശ്യ പീതവർണീയ സഞ്ചേതന പ്രഖ്യാപിത. അമേരിക്കാദേശസ്യ യൂജീൻ നഗരെ പ്രവൃത്തായാം വിശ്വ അത്ലറ്റിക്സ് അണ്ടർ 20 പ്രതിയോഗിതായാം ഭാരതസ്യ കുന്തക്ഷേപകൗ ആശിഷ യാദവ് ടി ധരണീധരനഃ തഥാ ചക്രക്ഷേപിക അമാനത് കംബോജ് ച സ്വപ്രതി സ്പർധാനാം അന്തിമചക്രം പ്രവിഷ്ടവന്തഃ ഇതി വാർത്താഃ.
1: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ. പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. രാജ്യസഭ ഇന്ന് പരിഗണിച്ച ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. നീറ്റ് വിഷയത്തിൽ പലതവണ നടപടികൾ തടസ്സപ്പെട്ട സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത്. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയും ഇന്ന് അംഗീകാരം നൽകി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അസമിലെ NH-15 ഗുവാഹത്തിക്ക് സമീപമുള്ള 4-വരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി പരീക്ഷ നിലവിലെ രീതിക്ക് പകരം JEE മാതൃകയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുകയാണെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. എന്നാൽ തീരുമാനം ഉടൻ എടുക്കണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ ഫൈമ ആവശ്യപ്പെട്ടു. കേസ് August 19 മാറ്റി. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ രാജ്യത്തെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മാർക്കറ്റിംഗ് ടെക്നോ മെന്റർമാരുടെ പാനൽ തയ്യാറാക്കും. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ചടങ്ങിൽ വായ്പാ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി നിലവിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ലോ ആൻഡ് ഓർഡർ ADGP-ക്കായിരിക്കും പദ്ധതിയുടെ ചുമതല. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന ഓരോ പൌരനും മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് ശേഖരിക്കും. ജനമൈത്രി പോലീസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.
2: നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി KSRTCയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. KSRTCയുടെ AI അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് 9447071021, ടോൾ ഫ്രീ നമ്പർ 149, നവീകരിച്ച കൊറിയർ സംവിധാനം എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് വേഗത്തിൽ വിവരങ്ങളും ടിക്കറ്റ് ബുക്കിംഗും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ അതിർത്തിയിലൂടെയുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നടപടികൾ ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ജില്ലയിൽ സിന്തറ്റിക് മയക്കുമരുന്ന് കേസുകൾ പിടികൂടുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തും പണവും കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM ശ്രീനിവാസൻ അറിയിച്ചു. ലഹരിക്കടത്തിൽ പിടികൂടുന്നവരിൽ അത് ഉപയോഗിക്കുന്നതിനായി കാരിയർമാരാവുന്നവരുമുണ്ട്. എക്സൈസ് പിടിയിലാവുന്ന പ്രതികളും ബന്ധുക്കളും താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച് വിമുക്തി ചികിത്സ നൽകാൻ വകുപ്പ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ ശ്രവ്യ സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി തപാൽ മുദ്രയും പ്രത്യേക കവറും പുറത്തിറക്കാൻ തപാൽ വകുപ്പ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ മാസം 10 പ്രകാശനം ചെയ്യും. ഇതിനൊപ്പം സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി എന്നിവയുടെ ചിത്രമടങ്ങിയ തപാൽ കാർഡുകളും പുറത്തിറക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് അടക്കമുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നിലവിലുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതിനിടെ ഹൈറേഞ്ച് മേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 15 mm മുകളിലുള്ള ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് മഴയുടെ ശക്തി കുറയുകയായിരുന്നു. മഞ്ഞ ജാഗ്രത നിലവിലുള്ള ലക്ഷദ്വീപിലെ മിനിക്കോയി, കവരത്തി, അമിനി, അഗത്തി തുടങ്ങിയിടങ്ങളിലും ഉച്ച മുതൽ മിതമായ മഴ ലഭിക്കുന്നുണ്ട്.
2: കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി

0: ഡിസിബി. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് നടപടി. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: മലയോര മേഖലകളിലെ മണ്ണിൽ ഗണ്യമായ അളവിൽ ജലാംശം വർദ്ധിച്ചതിനാൽ റാന്നി, കോന്നി തുടങ്ങിയ താലൂക്കുകളിലും മറ്റു താലൂക്കുകളിലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലും കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ നിർബന്ധമായും മാറണം. ജില്ലയിൽ 143 ക്യാമ്പുകളിലായി 10,378 പേരാണ് ഉള്ളത്.
0: കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിൽ നടക്കുന്ന ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും കേരള പോലീസ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പേരൂർക്കട SAP ഗ്രൌണ്ടിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അസാപ് കേരളയും ഇൻഫോസിസും സംയുക്തമായി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൊബൈൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ലബോറട്ടറിയായ ലാബ് ഓൺ വീൽസ് തിരുവനന്തപുരത്ത് വനിതാ കോളേജിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഗ്രാമീണ, ആദിവാസി, മലയോര മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം കാലടിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേർന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ജനുവരി 15 പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ 3rd പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: രാമകഥ ഗാനലയം. 21-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലെ ലങ്കാദഹനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു കുഞ്ഞികൃഷ്ണൻ പരിയാരം.
1: ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു.

വിനാശത്തിനെന്നാർ ചിലർ. അനലമിഹ വസനമിതിനനലമിനി വാലതിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരുമതു പൊഴുതു തീ കൊളുത്തിയിടിന പുച്ഛാഗ്രദേശേ പുരന്തരാരാദികൾ. ബലസഹിത ബലമിവരെഞ്ചു ഖണ്ഡം കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപിവരം. കിതവമതികളുമിതരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാ പുരവരം. പറകളെയുമുടനുടനറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം. പവനജനുമതി കൃഷ ശരീരനായിടിനാൻ പാശവുമപ്പോൾ ശിഥിലമായി വന്നിതു. ബലമോടവനതി ചപലമജല നിഭഗാ

ഗജതുരകരഥബല പദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിജ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ വിബുധപതിയോടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവൻ അഹമഹമികാദി.

ീരം കനകമണിമയ നിലയ നികരമതുവെന്തോരു കാമിനീ വർഗം വിലാപം തുടങ്ങിനാർ ചിഗുരഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ടു ഭൂമൗപതിക്കയും ഉടലുരുകിയുരുകിയുടനുഴറി അലറിപ്പാഞ്ഞു മുന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടനവിടെയും

ഉടനുടനൊരുകി മുറുകി വരികെന്നേതു മാറ്റുവാനാരുമില്ലയ്യോ ശിവശിവ. ദുരിതമിതു രജനി ചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതിനേതുമേ. പരധനവും അമിത പരധാരങ്ങളും ബലാൽ പാപിദ്ധ ശസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം. അരികിലനുചിതമതുമതേന ചെയ്തീടായി പിനാരുമതിൻ്റെ ഫലമിതു നിർണയം.

ഭംഗം വരുത്തിയിടിനാൻ അവർ മനസ്സി മരുവിന തപോമയ പാവകൻ അദ്യരാജ്യേ പിടിപ്പെട്ടിതു കേവലം നിശിചരികൾ ബഹുവിധമോരോം നിപ്പറകയും നിൽക്കും നിലയിലേ വെന്തു മരിക്കയും ശരണമിഹ വിമിതി പല വഴിയുമുടൻ.

കാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ഭുതജനം. മദനശര പരവശതയോടു ചപലനായിവൻ മാഹാത്മ്യമുള്ള പതിവ്രതന്മാരെയും കരബലമോടനുദിനമണഞ്ഞു പിടിച്ചതി കാമിച്ച

സമ്പാദി ആകാശത്തിൽ പറന്നുയർന്ന ശേഷം അത്യന്തം സന്തുഷ്ടരായ വാനര പുങ്കവന്മാർ സീതാദർശനത്തിനായി തരംഗങ്ങൾ പൊങ്ങി ഉയരുന്ന ആകാശം പോലെ സുദീർഘമായ സമുദ്രം നോക്കിക്കൊണ്ട് ഇതെങ്ങനെ തരണം ചെയ്യും എന്ന് പരസ്പരം പറഞ്ഞു. അപ്പോൾ അങ്കദൻ പറഞ്ഞു, വാനരശ്രേഷ്ഠന്മാർ കേട്ടാലും നിങ്ങളെല്ലാം അത്യന്തം ബലവാന്മാരാണ്. നിങ്ങളിൽ ആരാണ് സമുദ്രം തരണം ചെയ്ത് രാജ്യകാര്യം നിർവഹിക്കുക? അവർ നമ്മുടെ പ്രാണദാതാവാണ്. അപ്രകാരമുള്ള മഹാബലൻ ശീഘ്രം എന്റെ മുന്നിൽ വന്നാലും. അങ്കദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നുമിണ്ടാതെ അന്യോന്യം നോക്കിക്കൊണ്ടു നിന്നു. അങ്കദൻ പറഞ്ഞു, ഓരോരുത്തരും കാര്യശുദ്ധിക്കായിട്ട് അവനവന്റെ ബലം വിളിച്ചു പറയുക. അങ്കദന്റെ വാക്കുകേട്ട വാനരന്മാർ ഓരോരുത്തരായി സമുദ്രം ചാടിക്കടക്കുന്നതിനുള്ള സ്വന്തം ബലം പറയുവാൻ തുടങ്ങി. 10 യോജന മുതൽ അത് വർദ്ധിച്ചു വന്നു. അപ്പോൾ അങ്കദൻ പറഞ്ഞു, എനിക്ക് അക്കരക്ക് ചാടുവാനുള്ള കഴിവുണ്ട്, എന്നാൽ തിരിച്ചിങ്ങോട്ട് ചാടുവാനുള്ള സാമർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ജാമ്പവൻ പറഞ്ഞു, ഹേ ഹനുമൻ, താങ്കൾ വായുതുല്യ പരാക്രമമുള്ള സാക്ഷാൽ വായുപുത്രനാണല്ലോ. അതിനാൽ ഭവാൻ എഴുന്നേൽക്കുക, രാമകാര്യം നിർവഹിച്ച് ഞങ്ങളെ രക്ഷിക്കുക. ജാമ്പവാന്റെ വാക്കുകേട്ട് അതീവ സന്തുഷ്ടനായിത്തീർന്ന ഹനുമാൻ ബ്രഹ്മാണ്ഡത്തെ പൊട്ടിത്തെറിപ്പിക്കുന്ന വിധത്തിൽ സിംഹനാദം മുഴക്കിക്കൊണ്ട് മറ്റൊരു വാമനമൂർത്തിയെപ്പോലെ പർവ്വതാകാരനായിത്തീർന്നുകൊണ്ട് പറഞ്ഞു, ഈ സമുദ്രം ലംഘനം ചെയ്ത് ലങ്ക ചുട്ടുഭസ്മമാക്കി രാവണനെ സകുലം ഹനിച്ച് ഞാൻ സീതാദേവിയെയും കൂട്ടിവരുന്നുണ്ട്. അല്ലെങ്കിൽ കഴുത്തിൽ കയറിട്ട് ബന്ധിച്ച് രാവണനെയും ത്രികൂടപർവ്വത സഹിതം ലങ്കയെയും ഇടത്തുകൈയിൽ വെച്ച് കൊണ്ടുവരും. ഹനുമാന്റെ വാക്കുകേട്ട് ജാമ്പവാൻ പറഞ്ഞു, നിനക്ക് നല്ലത് വരട്ടെ. സീതാദേവിയെ കണ്ട് നീ മടങ്ങി വരിക. പിന്നീട് ശ്രീരാമനോട് കൂടി പരാക്രമം പ്രദർശിപ്പിക്കാം. മഹാപർവ്വതാകാരം പൂണ്ടവനും അരുണവർണ്ണമാർന്ന മുഖത്തോടു കൂടിയവനുമായ ഹനുമാൻ മഹേന്ദ്രഗിരിയുടെ കൊടുമുടിയിൽ കയറി അത്ഭുതകരമായ രൂപത്തെ സ്വീകരിച്ചു. രാമനാൽ തൊടുത്തുവിടപ്പെട്ട ബാണം പോലെ ആകാശത്തുകൂടി ഗമനം ചെയ്യുന്ന എന്നെ എല്ലാവരും കണ്ടുകൊള്ളുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ രണ്ട് കൈകളും പരത്തി വാൽ പൊക്കിപ്പിടിച്ച് കഴുത്തുയർത്തി ദൃഷ്ടി മേൽപോട്ടാക്കി കാലുകൾ മടക്കിപ്പിടിച്ചുകൊണ്ട് തെക്കോട്ട് അഭിമുഖമായി

അതിവേഗത്തിൽ ഒരു ചാട്ടം ചാടി. ആകാശദേശത്തുള്ള ദേവന്മാർ നോക്കി നിൽക്കെ അദ്ദേഹം വേഗത്തിൽ സഞ്ചാരവും തുടങ്ങി. വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന വായുപുത്രനെ കണ്ട് ദേവന്മാർ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ ഉറച്ചുകൊണ്ട് പറഞ്ഞു, ഹനുമാൻ ലങ്കയിൽ പ്രവേശിക്കുവാൻ ശക്തനാണോ എന്ന് നമുക്കറിയണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സുരസയെന്നു പേരായ ദേവമാതാവിനെ സമീപിച്ച് പറഞ്ഞു, ഭവതി ആ വാനരശ്രേഷ്ഠനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ യാത്രക്ക് സ്വല്പം വിഘ്നമുണ്ടാക്കണം, എന്നിട്ട് അദ്ദേഹത്തിന്റെ ബലവും ബുദ്ധിയും പരീക്ഷിച്ചറിഞ്ഞ് ഉടനെ തിരിച്ചു പോരുക. അങ്ങനെ സുരസ ഹനുമാന് മാർഗവിഘ്നമുണ്ടാക്കുവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഭവാൻ വേഗത്തിൽ വന്ന് എന്റെ വദനത്തിൽ പ്രവേശിച്ചാലും വിശന്നു വലയുന്ന എനിക്ക് ഭക്ഷണമായി ഭവാൻ ദേവന്മാരാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് കേട്ട് ഹനുമാൻ പറഞ്ഞു, ഹേ മാതാവേ, ഞാൻ ശ്രീരാമശാസനമനുസരിച്ച് ജാനകീദേവിയെ കാണാനായി പോവുകയാണ്. വേഗത്തിൽ പോയി മടങ്ങി വന്ന് അവരുടെ കുശല വാർത്ത ശ്രീരാമനെ ധരിപ്പിച്ച ശേഷം ഞാൻ ഭവതിയുടെ വദനത്തിൽ പ്രവേശിക്കാം.

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
1: വലിയൊരു കർഷകയൊന്നുമല്ല, ഒറ്റക്കായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല, നമ്മളൊരു കൂട്ടായ്മയിലെ കൂടെ കുറച്ച് കൃഷി ചെയ്യുന്നതാണ്. പാടശേഖരത്തിന്റെ സെക്രട്ടറി പുരുഷനും ഞാനും അങ്ങനെ നമ്മള് ഒരു 9 വർഷമായി ഒരു JLG ഗ്രൂപ്പായിട്ട് നമ്മളങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യം തുടങ്ങിയതായിരുന്നു. ഇപ്പം ആ JLG ഗ്രൂപ്പ് എന്നുള്ള പേരിൽ തന്നെ നമ്മൾ തുടർന്ന് പോകുന്നുണ്ട്. വഴിയോര വിപണി എന്നുള്ള ആശയം ഫസ്റ്റ് കൊണ്ടുവന്നത് നമ്മളായിരുന്നു. ആദ്യം എന്ന് വെച്ചാൽ നമ്മളൊരു 9 വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട്. ഫസ്റ്റിൽ ആദ്യം എല്ലാവരും അവരവർ വിൽക്കും, പിന്നെ കടകളിൽ കൊടുക്കും. ഞാൻ വരടൂരാണ് ശരിക്കും താമസം. അവിടെ എനിക്ക് വീട്ടിലേക്ക് വേണ്ടി മാത്രം കുറച്ച് കൃഷി ചെയ്തിട്ട് എന്റെ വീട്ടിലേക്ക് മാത്രം കൊണ്ടു. പിന്നെ അധികം ചീര എല്ലാം അധികം വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും കടയിൽ കൊടുക്കും. പക്ഷെ അവരത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് 1 കിലോ ചീരക്ക് 12 രൂപക്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പൊ ഒരു കെട്ട് ചീര ഏകദേശം ഒരു 750 ഒരു 800-900 വരും. അതിനാ നമ്മളിപ്പം 30-40 രൂപക്ക് കൊടുക്കുന്നത്. അതന്നെ നമ്മൾ കടയിൽ കൊടുത്താൽ അവര് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് നമ്മൾ പിന്നെ നോക്കിയിട്ട് തരാം അങ്ങനെയെല്ലാം പറയാം. അവർക്ക് ഇഷ്ടമുള്ള തൂക്കം നോക്കും, അവരിഷ്ടമുള്ള പൈസ തരും. അങ്ങനെയല്ലായിരുന്നു. പിന്നെ പുരുഷവാട്ടനും എല്ലാം കൂടെ പറഞ്ഞ് നമ്മൾ എനിക്ക് ഇവിടെ കുറച്ച് ചെറിയൊരു 50% വയലുണ്ട്. അപ്പൊ അതിങ്ങനെ വെറുതെ ഇടണ്ടല്ലോ എന്ന് കരുതി നമ്മള് ഒരു 6-7 ആളെ കൂട്ടിയിട്ട് ഗ്രൂപ്പാക്കി അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പം നിലവിൽ നമ്മൾ 3 ആളുണ്ട്, 6-7 കൊല്ലത്തോളമായി സ്ഥിരം ചെയ്യുന്നു. ഫസ്റ്റ് തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരുപാട് വെള്ളരിയെല്ലാം ഉത്പാദിപ്പിച്ചിട്ട് നമ്മള് അന്നേരം കടകളിൽ കൊടുക്കുമായിരുന്നു. അപ്പൊ കടയിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ റോഡിന്റെ സൈഡിൽ കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ ഇതിലൂടെ പോകുന്ന ഒരു ബസ്സിന്റെ ഡ്രൈവർ കണ്ടക്ടർ വന്നിട്ട് നമുക്ക് തരുമോ ചോദിച്ചു. അങ്ങനെ തരുമോ ചോദിച്ചാൽ നമ്മളോ തരാന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അന്നേരം ബാലൻസോ കാര്യമോ ഒന്നും ഉണ്ടായിട്ട. അന്നേരം നമ്മളെ ഇഷ്ടത്തിന് അവർക്ക് കൊടുത്തു, അവരതങ്ങ് വാങ്ങി കൊണ്ടുപോയി. പിന്നെ ചീരയായാലും എന്ത് സാധനമായാലും പിന്നെ നമ്മള് പറഞ്ഞത് നമുക്ക് ഇതിങ്ങനെ ഇവിടുന്ന് തന്നെ കൊടുത്തൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ വയലിന്റെ സൈഡിൽ ഒരു മണ്ണെല്ലൊട്ടൊരു നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കൊണ്ടുവെക്കാൻ തുടങ്ങി. വേറെ ഷോപ്പിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ കൊണ്ടുവച്ചതാണ്. പിന്നെ അവര് തരുമോന്ന് ചോദിച്ചോണ്ട് നമ്മൾ ഇതൊരു ആശയാക്കിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ തുടങ്ങി. അങ്ങനെ തുടങ്ങിയതിന് ശേഷം പിന്നെ ഓരോരോ ആൾക്കാര് വാങ്ങാൻ വന്നു തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ കടകളിലെല്ലാം കൊടുക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാൽ അവർ ചോദിച്ചു നമ്മളത് കൂടെ ഒന്ന് വിറ്റ് തരുമോ എന്ന്. നമ്മളെടുത്ത് പിന്നെ അവർ കുറച്ച് നമ്മളെ കയ്യിൽ കൊണ്ടു തന്നു. നമ്മൾ അവരത് വിറ്റ് കൊടുത്തു.

0: ഒക്കെ അവർക്ക് പൈസ കൊടുത്തു. അങ്ങനെ അങ്ങനെയെല്ലാം ചെയ്തു. പിന്നെ പിന്നെ ഓരോ കൊല്ലം കഴിയുന്തോറും അവരവര് തന്നെ ഓരോ ബാലൻസ് സ്വന്തമായി വാങ്ങി. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മളിങ്ങനെ ഒരുപാടാകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വിറ്റ് നമുക്ക് മാത്രം അങ്ങനെ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരവർക്ക് ബാലൻസ് വാങ്ങി. ഇപ്പം 5 സെന്റ് ചെയ്യുന്നവരും കൂടെ ഇപ്പം പുതിയ ബാലൻസും വാങ്ങി അവരവരെന്നെ അല്ലെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. കൊയ്യത്ത് കൃഷി ചെയ്യുന്നത് ആരും അവരവരിങ്ങനെ കടകളിൽ കൊടുത്തിട്ടും അങ്ങനെയൊന്നും ചെലവാക്കുന്നില്ല. എല്ലാവരും അവരവർ ചെയ്യുന്നത് അവരവർ വിറ്റിട്ട് അവരവരെ പൈസ അവരവർക്ക് കിട്ടുന്നു. നമ്മളിപ്പോ 40 രൂപ വാങ്ങിയാൽ 30 കൊടുക്കും അങ്ങനെ ഉള്ള പരിപാടിയില്ല. നമുക്ക് 40 അങ്ങ് 40 നമുക്ക് തന്നെ, അതിലാൾക്ക് ഇടനിലക്കാരില്ല. അതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്ത പൈസ നമുക്ക് തന്നെ കിട്ടുന്നു. പാടശേഖരം കൃഷിഭവനും എല്ലാവരും കൂടി വില ഒരു വില ഏകീകരിച്ചിട്ട് അങ്ങനെ തരും. ഒരു വില ഏകീകരിച്ച് ആദ്യമേ പറയുന്നത് അത് ആ ഒരു വിലയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരാൾ ഒരു 30 കൊടുക്കുന്ന, ഒരാൾ 40 കൊടുക്കുന്ന, അങ്ങനെയില്ല. അങ്ങനെ പാടില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമുക്ക് ഇങ്ങനെ കൃഷിഭവനിൽ ഒരു ടാഗ് തന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ആൾക്കാർ ഇവിടെ ചെയ്യുന്നത് തന്നെയാണ്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പറഞ്ഞാൽ അവർ സ്ഥിരം റോഡിലുണ്ടാവും, അല്ലാത്തവര് ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഉണ്ടാവും. സ്ഥിരം റോഡിൽ തന്നെ ഇരിക്കുന്നവരാണ് ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്നവരും. അവരെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും അവരുടെ കയ്യിൽ. അല്ലാത്തവർക്ക് ഇടയിങ്ങനെ നമ്മളുണ്ടാക്കുന്ന ഏകദേശം ഒരു നിശ്ചിത ഐറ്റംസ് ഉണ്ടാവില്ല. പിന്നെ അവരെല്ലാം എല്ലാ കൃഷിയും ചെയ്യുന്നവരാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, സാഗരം, ഉള്ളി വരെ ചെയ്യുന്ന നമ്മൾ അങ്ങനെ ചെയ്യല്ല. എന്നാലും ഏകദേശം ഒരു പ്രാവശ്യം കോളിഫ്ലവർ ഇതെല്ലാം ചെയ്ത് നമുക്ക് വലിയൊരു ഇത് കിട്ടിയിട്ട്, അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കി. ഇപ്പൊ മെയിനായിട്ട് ചീരയും വെള്ളരി നമ്മൾ തന്നെ ഇപ്പൊ ഫസ്റ്റ് അങ്ങ് തുടങ്ങി. അവിടെ ഇപ്പൊ വയലിൽ വെള്ളമൊന്നുമില്ല, നല്ല ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് അവിടെ ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് ചെയ്തു. ഇനിയിപ്പൊ വെള്ളം ഉണങ്ങി ഉണങ്ങി വരുന്നവരും ഇപ്പൊ ഇതിന്റെ ബാക്കിലൂടെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോ ഇവിടെ ചെയ്യും ലാസ്റ്റ് അങ്ങ് റോഡിന്റെ അങ്ങ് അറ്റത്ത് വെള്ളം. ഇപ്പൊ അവിടെ വെള്ളമാണ്, ഇപ്പൊ അവിടെ ചെയ്യാൻ പറ്റൂല. ലാസ്റ്റ് ആകുമ്പോ നമ്മൾ ഏകദേശം ഒരു ഏപ്രിൽ മെയ് പകുതി വരെ എല്ലാം മഴ എപ്പോ വീഴുന്ന അതുവരെ നമ്മൾ ഉണ്ടാവും. എങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു 6 മാസം കൃഷി, 6 മാസം അങ്ങനെയാണ്. നെല്ലിന്റെ നാട്ടി വെക്കേണ്ട വിത്ത് ഇടുന്നവരെ ഇട്ടാലും നമ്മൾ കുറെ നാളുണ്ടാവും. പിന്നെ ചീര തന്നെ, ചീര എപ്പം പെട്ടെന്നാവുമല്ലോ. അതുകൊണ്ട് ചീരയാകുമ്പോ നമുക്കൊന്ന് കിളച്ചിട്ടായാലും വേഗം ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ചീര തന്നെ മെയിൻ ആയിട്ട് ഉണ്ടാവുക. അതേ കുറച്ച് പിന്നെയും പെട്ടെന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം ചീരയാണ്. അതുകൊണ്ട് കൂടുതൽ ഇപ്പൊ ആൾക്കാർ ചീരയാണ് ചെയ്യുന്നത്. കൃഷി നഷ്ടമെന്ന് ഒരിക്കലും പറയില്ല നമുക്ക് കാര്യമായിട്ട് വരുമ്പോ. എന്താ വെച്ചാൽ നമ്മളൊന്നും ഈ വേറൊന്നും വേറൊരു പണിക്കൊന്നും പോവാത്തവരാണ്. നമുക്ക് ഈ 6 മാസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കല്ലാണ്ട് അങ്ങനെ വെറുതെ അങ്ങനെ ആവുന്നല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ 8-9 കൊല്ലമായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കൂലല്ലോ. ഇത് വേഗം നിർത്തുമല്ലോ. നമുക്ക് ഇപ്പൊ അങ്ങനെ നിർത്തണം എന്നുള്ളൊരു ആഗ്രഹമില്ല. ആരോഗ്യം ഉണ്ടെങ്കിൽ ശരീരത്തിന് പറ്റുന്നത്രോളം നമ്മൾ ചെയ്യുന്നതിന്റെ ഇതാണ്. ഹൈബ്രിഡും അത്യാവശ്യം നാടനെ ഉപയോഗിക്കും, ഹൈബ്രിഡ് വിത്തും വെക്കും. നമ്മൾ അതാത് വർഷം വിത്ത് പുതിയത് വാങ്ങിയിട്ട് ചെയ്യുന്ന വിത്ത് എടുത്തു വെക്കുന്ന പരിപാടി. നമ്മൾ തന്നെ 1 മണിക്കൂർ നമ്മളിപ്പോ എങ്ങനെയാലും 5 മണിക്ക് ശേഷമേ നമുക്ക് എല്ലാം ചീരയെല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് ശേഷമേ നമ്മൾ എത്തൂ. 6 മണി കൂടി വന്ന 6:30 അതിലപ്പുറം പോവില്ല. ഏകദേശം എല്ലാം വിറ്റ് തീരും. വെള്ളരി ഒന്നും അങ്ങനെ, വെള്ളരി എല്ലാം നമുക്ക് 2-3 ദിവസം വെക്കാലോ, അങ്ങനെ മോശമാവില്ല. ചീരല്ല അതാത് ദിവസം വിറ്റത്, അത് തീർക്കണം. തീർത്താലേ നമ്മൾ പോവും. 7-8 മണിയായാലും അത് തീർത്താലേ നമ്മൾ പോവും ചീരയെല്ലാം പറിച്ചു കഴിഞ്ഞാല്. പിന്നെ വെള്ളരിയും ബാക്കിയുള്ള സംഭവമെല്ലാം 2-3 ദിവസം, പിന്നെ ഒരാഴ്ച എല്ലാം നിൽക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ വെക്കും.
1: എല്ലാ സദസ്സിലും കേട്ട് പറയാനുള്ളത് കർഷക സദസ്സുമായി ബന്ധപ്പെട്ട് പല ആളുകളും ആവലാതികളും പരാതികളുമാണ് പറയാറുള്ളത്. കൃഷി നഷ്ടമാണ്, തൊഴിലാളികൾ കിട്ടുന്നില്ല, പന്നിയുടെ വന്യമൃഗങ്ങളുടെ ശല്യം എന്നിങ്ങനെ ഒട്ടേറെ ആവലാതികൾ പറയുന്ന കർഷകരാണ് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് മുയ്യത്തെ കൃഷിക്കാരനെ സംബന്ധിച്ച് ആരോട് ചോദിച്ചാലും കൃഷി ഒരിക്കലും നഷ്ടമാണ് എന്ന് നമുക്ക് ഒരാൾ പറയില്ല. ആ നിലയിലേക്ക് മുയ്യത്തെ കർഷകരെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ വഴിയോര വിപണന കേന്ദ്രം തന്നെയാണ്. 10 വർഷം മുമ്പ് ആരംഭിച്ച ഈ വിപണന കേന്ദ്രം അല്ല, 1-2 ആളുകൾ തുടങ്ങി ഇന്നൊരു 25-30 പേര് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴും രാവിലെ മുതലായിട്ടും ഈ മേഖലകളിൽ വിപണനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന പല വ്യക്തിത്വങ്ങൾ ഈ മേഖലയിൽ കടന്നു വന്നുകൊണ്ട് നമ്മുടെ മുയ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു പോവുകയും അതിനെ

0: കുറിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് വലിയ വ്യത്യസ്തമായ ഒരു വിപണന കേന്ദ്രമായിട്ട് മുയ്യത്തെ വഴിയോര കച്ചവടം മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് ഗുണമാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണ നമ്മള് അഗ്രികൾച്ചറാണ് എന്നാണ് പറയാറ് പലപ്പോഴും. പക്ഷെ മുയ്യക്കാരെ സംബന്ധിച്ചിട്ട് അഗ്രി ബിസിനസ്സാണ്. എല്ലാവരും ബിസിനസ്സായിട്ടാണ്, അഗ്രി ബിസിനസ്സായിട്ട് കാണണം. അത് ഞങ്ങൾക്ക് കിട്ടിയ ക്ലാസിന്റെയും പിന്നെ അനുഭവത്തിന്റെയും ഭാഗമായിട്ടാണ് ഞങ്ങളെ മുയ്യത്തെ കൃഷിക്കാർ ഒരു അഗ്രി ബിസിനസ്സായിട്ട് ഈ മേഖലയെ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞാൽ ചീരയുടെക്കാർ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന ചെയ്യുന്ന കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ് ചീര. ഒരു 5 സെന്റ് സ്ഥലത്ത് ചീര കൃഷി ചെയ്താൽ ചുരുങ്ങിയത് ഒരു 10,000 രൂപ വരെ ഉണ്ടാകാൻ വേണ്ടി വരും. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ചീര പറിച്ച് അത് പറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ ഇടുക. കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇടവേള വേറെ കൃഷി ചെയ്യുകയാണ്. വെള്ളരി അതുപോലെ തന്നെ മറ്റേ കൃഷികളുടെ ഇടയിൽ കൂടെ ഇത് ചെയ്യുകയാണ്. അതുകൊണ്ട് സ്ഥലം ഒരുപാട് വേണ്ട. 5-ോ 10-ോ സെന്റ് സ്ഥലം ഉണ്ടായാൽ തന്നെ അതിനകത്ത് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടവേള കൃഷി മാറി മാറി ചെയ്തുകൊണ്ട് വരുമാനമുണ്ടാക്കിയ കൃഷിക്കാർ.
1: ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ് എന്നിവ വളരെ പരിചിതങ്ങളായ പേരുകളാണ് കർഷകർക്ക്. ഇവയ്ക്കിടയിൽ തന്നെ അറിയപ്പെടുന്ന മറ്റ് ജീവാണുവളങ്ങളും കുമിൾനാശിനികളുമെല്ലാം പ്രചാരത്തിലുണ്ട്. ബിവേറിയ, വെർട്ടിലീസിയം എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു. കീടനിയന്ത്രണത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു മിത്രകുമിളാണ് ബ്യുവേറിയ. മുഞ്ഞ, ചാഴി, വണ്ടുകൾ, വേരുതേനിപ്പുഴുക്കൾ എന്നിവയ്ക്കെതിരെ ഫലപ്രദമാണ്. ബ്യുവേറിയ ഉപയോഗിക്കുമ്പോൾ അവയുടെ സ്പോറുകൾ അനുകൂല സാഹചര്യങ്ങളിൽ കീടത്തിനുള്ളിൽ പ്രവേശിച്ച് അവയുടെ ശരീരത്തിൽ വളരുന്നു. കീടങ്ങളുടെ ഉള്ളിലെ ശരീരഘടകങ്ങളിൽ നിന്ന് ആഹാരം വലിച്ചെടുത്ത് വളർന്ന് ബ്യുവേറിസിൻ എന്ന വിഷവസ്തു പുറപ്പെടുവിക്കും. ഇത് കീടങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കി ശരീര വളർച്ച തടയും. ക്രമേണ ശരീരം മുഴുവൻ വ്യാപിച്ച് കീടങ്ങളെ നശിപ്പിക്കും. ബ്യുവേറിയ ബാധിച്ച കീടങ്ങളുടെ ശരീരത്തിനു പുറമെ വെള്ളനിറം കാണാം. ചെടികളിൽ കീടബാധ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ബ്യുവേറിയ പ്രയോഗിക്കണം. പൊടിരൂപത്തിലും ദ്രാവകരൂപത്തിലും ഇത് ലഭ്യമാണ്. പൊടിരൂപത്തിലുള്ളതാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിലും, ദ്രാവകരൂപത്തിലുള്ളതാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ എന്ന അളവിലും ഉപയോഗിക്കേണ്ടതാണ്. വൈകുന്നേരങ്ങളിൽ തളിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലായനിയിൽ 5 മില്ലി ആവണക്കെണ്ണയോ 10 ഗ്രാം പൊടിച്ച ശർക്കരയോ ചേർക്കാം. വെള്ളരിവർഗ വിളകളിൽ കാണുന്ന ആമവണ്ട്, മത്തൻവണ്ട്, പയർ, നെല്ല് എന്നിവയിലെ ചാഴികൾ, വാഴയിലെ പിണ്ടിപ്പുഴു എന്നിവയ്ക്കെതിരെ ബ്യുവേറിയ ഫലപ്രദമാണ്. മറ്റൊന്നാണ് വെർട്ടിലീസിയം ലക്കാനി അഥവാ ലെക്കാനിസിലിയം ലക്കാനി. ഇതും കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന ഒരു മിത്രകുമിളാണ്. കീടങ്ങളുടെ പുറന്തോടിൽ പറ്റിപ്പിടിച്ചു വളരുന്ന വെർട്ടിലീസിയം പതുക്കെ ശരീരാവരണം തുളച്ച് ഉള്ളിൽ കടന്ന് വളർന്നു വ്യാപിക്കുന്നു. വെർട്ടിലീസിയം പുറപ്പെടുവിക്കുന്ന ഡൈപ്പിക്കോളിനിക് ആസിഡ് പോലെയുള്ള ഘടകങ്ങൾ കീടങ്ങളുടെ വളർച്ച തടഞ്ഞ് അവയെ നശിപ്പിക്കുന്നു. കുമിൾ വർഗത്തിൽപ്പെടുന്നതിനാൽ ഇവയ്ക്ക് വളരുന്നതിനായി ഈർപ്പമുള്ള കാലാവസ്ഥയും വേലിൽ നിന്ന് സംരക്ഷണവും ആവശ്യമാണ്. 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിലോ 5 മില്ലി 1 ലിറ്റർ എന്ന അളവിലോ ഉപയോഗിക്കാം. ആവണക്കെണ്ണ 5 മില്ലിയും 10 ഗ്രാം ശർക്കരയും ഇതോടൊപ്പം ചേർക്കുന്നത് നല്ലതാണ്. നീരൂറ്റിക്കുടിക്കുന്ന മുഞ്ഞകൾ, ഇലപ്പേൻ, വെള്ളീച്ചകൾ, പച്ചത്തുള്ളൻ, മീലി ബഗ് എന്നിവയ്ക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാം. 10 ദിവസത്തിലൊരിക്കലാണ് കണക്ക്. തെങ്ങിലെ കൊമ്പൻചെല്ലി, വേരുതേനിപ്പുഴു എന്നിവയ്ക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതാണ് മെറ്റാറൈസിയം അനൈസോപ്ലിയ. ഇതിനായി 1 ലിറ്റർ മെറ്റാറൈസിയം കൾച്ചർ ആവശ്യമാണ്. ശേഷം 100 ലിറ്റർ ചാണകത്തെളിയുമായി ചേർക്കണം. 10 കിലോ പച്ചച്ചാണകം 100 ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കി 5 മണിക്കൂർ ഇളക്കാതെ വെച്ചാൽ കിട്ടുന്ന തെളിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് 1 കിലോ ശർക്കര കൂടി ചേർത്ത് 1 ആഴ്ചത്തേക്ക് മൂടിവെക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാവുന്നതാണ്. 1 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ലായനിയിൽ പച്ച നിറത്തിലുള്ള മെറ്റാറൈസിയത്തിന്റെ വളർച്ച കാണാം. ഈ ലായനി 3 ഇരട്ടി വെള്ളവുമായി നിർപ്പിച്ച് തെങ്ങിൻ തടം, ചാണകക്കുഴി, മാലിന്യക്കുഴികൾ എന്നിവിടങ്ങളിൽ ഒഴിച്ചു കൊടുക്കണം. ഇതുവഴി ഒരു പ്രദേശത്തെ കീടബാധ തന്നെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ട്രൈക്കോഡെർമയെപ്പറ്റി. പച്ചക്കറികളിൽ മണ്ണിലൂടെ പകരുന്ന കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതാണ് ട്രൈക്കോഡെർമ. ചെടികളുടെ വേരുപടലത്തോട് ചേർന്നാണ് ട്രൈക്കോഡെർമ വളരുന്നത്. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബയോട്ടിക്കുകളും മറ്റ് വിഷവസ്തുക്കളും ശത്രുകുമിളുകളെ നശിപ്പിക്കുവാൻ സഹായിക്കും. കൂടാതെ ചെടിയുടെ വളർച്ചയ്ക്കും വിളവ് വർധനവിനും സഹായിക്കുന്ന ചില ഹോർമോണുകളും ട്രൈക്കോഡെർമ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പച്ചക്കറികളുടെ വേരുചീയൽ വള്ളിപ്പയറിന്റെ പ്രധാന രോഗങ്ങളായ വള്ളിപ്പഴുപ്പ്, വള്ളിയുണക്കം, ചുവടുവീക്കം, കരിവള്ളി, തക്കാളിയുടെ വാട്ടരോഗം എന്നിവയുടെ ഫലപ്രദമായ നിയന്ത്രണത്തിന് ട്രൈക്കോഡെർമ പ്രയോഗിക്കാവുന്നതാണ്. വഴുതന വർഗത്തിൽപ്പെട്ട പച്ചക്കറികളുടെ

0: ചീയൽ നിയന്ത്രിക്കുന്നതിനായി ഇവയുടെ വിത്തുകൾ പാകുന്നതിനു മുൻപ് ട്രൈക്കോഡെർമ പുരട്ടി നടുന്നതും മണ്ണിൽ ചേർത്തു കൊടുക്കുന്നതും നല്ലതാണ്. വിളകൾക്ക് നൽകേണ്ട ജൈവവളം എല്ലായ്പ്പോഴും ട്രൈക്കോഡെർമ വളർത്തി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. തൈകൾ നടുമ്പോൾ വേരുകൾ ട്രൈക്കോഡെർമ ലായനിയിൽ 15 മിനിറ്റ് നേരം മുക്കിവെച്ച ശേഷം നടുന്നത് വളരെ പ്രയോജനകരമാണ്. 1% വീര്യമുള്ള ട്രൈക്കോഡെർമ ലായനി തവാരണയിലും വിളകളുടെ ചുവട്ടിലും ഒഴിക്കുന്നത് നല്ലതാണ്. ഉണങ്ങിയ ചാണകവും വേപ്പിൻ പിണ്ണാക്കും 9:1 എന്ന അനുപാതത്തിൽ പൊടിച്ച് കൂട്ടിക്കലർത്തി വെള്ളം തളിക്കണം. ഇതിൽ 1 കിലോ ട്രൈക്കോഡെർമ വിതറി നല്ലവണ്ണം യോജിപ്പിച്ച് കൂന കൂട്ടണം. നനഞ്ഞ ചാക്കുകൊണ്ടോ സുഷിരങ്ങളിട്ട പോളിത്തീൻ ഷീറ്റുകൊണ്ടോ ഈ മിശ്രിതം ആവരണം ചെയ്ത് തണലിൽ സൂക്ഷിക്കണം. 1 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ മിശ്രിതത്തിന് മുകളിൽ ട്രൈക്കോഡെർമയുടെ പച്ച നിറത്തിലുള്ള വളർച്ച കാണാം. വീണ്ടും ഒന്നുകൂടി വെള്ളം തളിച്ച ശേഷം ഇളക്കി കൂന കൂട്ടി ആവരണം ചെയ്യണം. ഇപ്രകാരം തയ്യാറാക്കിയ മിശ്രിതം പോട്ടിംഗ് മിശ്രിതത്തിൽ കലർത്തുന്നതിനും തടങ്ങളിൽ ചേർക്കുന്നതിനുമായി ഉപയോഗിക്കുന്നു. ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്ന ജൈവവളങ്ങളെല്ലാം തന്നെ ട്രൈക്കോഡെർമ ഉപയോഗിച്ച് പരിപോഷിപ്പിച്ച് പ്രയോഗിക്കുന്നത് കുമിൾ നിയന്ത്രണത്തിന് ഏറെ സഹായകമാണ്. മറ്റ് സൂക്ഷ്മാണുക്കളോടൊപ്പവും ട്രൈക്കോഡെർമ പ്രയോഗിക്കാം. സസ്യങ്ങളുടെ രോഗനിയന്ത്രണത്തിനും പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും പലതരം സൂക്ഷ്മാണുക്കളെ ഉപയോഗപ്പെടുത്താറുണ്ട്. ട്രൈക്കോഡെർമ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ജൈവവളത്തിൽ ചേർത്ത് വേണം ഉപയോഗിക്കാൻ. ചാരം കലർന്ന ജൈവവളത്തിൽ യോജിപ്പിക്കാൻ പാടില്ല. മണ്ണിൽ ഈർപ്പമുണ്ടായിരിക്കണം, എന്നാൽ വെള്ളക്കെട്ട് പാടില്ല. അംഗീകൃത സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ളതും കേരളത്തിലെ മണ്ണിന് അനുയോജ്യമായതുമായ ട്രൈക്കോഡെർമയാണ് ഉപയോഗിക്കേണ്ടത്. പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ ഉപയോഗിക്കണം. രോഗലക്ഷണം കണ്ടുതുടങ്ങിയ ചെടികളിൽ ഇവയുടെ പ്രയോഗം ഫലപ്രദമാവില്ല. സസ്യവളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണുകളും എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്നതിനു പുറമെ രോഗഹേതുക്കളായ ബാക്ടീരിയയെയും കുമിളിനെയും പോലും തുരത്താൻ കഴിവുള്ള പ്രത്യേക സവിശേഷതകളുള്ള ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്. വിളകളെ സാധാരണയായി ബാധിക്കുന്ന ബാക്ടീരിയ കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സ്യൂഡോമോണാസ് രോഗാണുക്കൾക്കെതിരെ മാരകമായ ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയും രാസവസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ രോഗാണുക്കൾക്ക് ഇരുമ്പിന്റെ ലഭ്യത കുറയ്ക്കുകയും തന്മൂലം അവയുടെ നശീകരണം സാധ്യമാക്കുകയും ചെയ്യുന്നു. സ്യൂഡോമോണാസ് ചെടിയുടെ പ്രതലത്തിലും ഉള്ളിലും ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ചെടികളുടെ ആന്തരികമായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിത്തിൽ പുരട്ടിയും പറിച്ചു നടന്ന തൈയുടെ വേരുകൾ സാന്ദ്രത കൂടിയ ലായനിയിൽ മുക്കിയും ജൈവവളത്തിൽ കൂട്ടിക്കലർത്തിയും 2% ലായനി ഇലകളിൽ സ്പ്രേ ചെയ്തും 2% ലായനി ചെടികളുടെ ചുവട്ടിലൊഴിച്ചും സ്യൂഡോമോണാസ് ഉപയോഗിക്കാവുന്നതാണ്. 2% സ്യൂഡോമോണാസ് വിത്തിൽ പുരട്ടി വിതയ്ക്കുന്നതുകൊണ്ട് വിളകളെ ബാധിക്കുന്ന വാട്ടരോഗം തടയാൻ സാധിക്കും. ലിറ്ററിന് 20 ഗ്രാം എന്ന തോതിൽ സ്യൂഡോമോണാസ് കലക്കിയ വെള്ളത്തിൽ 10 മുതൽ 15 മിനിറ്റ് നേരം വിത്ത് കുതിർത്തുവെച്ചതിനു ശേഷം നടാവുന്നതാണ്. ചെടികളിൽ 2-3 ഇലകൾ വന്നതിനു ശേഷം 2% വീര്യമുള്ള ലായനി സ്പ്രേയർ ഉപയോഗിച്ച് 2 ആഴ്ച ഇടവിട്ട് തളിക്കാം. തവാരണകളിൽ വിത്ത് കിളിർത്ത ശേഷം 2% സ്യൂഡോമോണാസ് ലായനി ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതിലൂടെ തൈകളിലുണ്ടാകുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാം. മണ്ണ് വഴി പകരുന്ന ചീയൽ രോഗങ്ങൾക്ക് മണ്ണിൽ ലായനി ഒഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പച്ചക്കറികളുടെ ഇലപ്പുള്ള രോഗം, ബാക്ടീരിയൽ വാട്ടം, പാവൽ, പടവലം, വെള്ളരി എന്നിവയുടെ മുരടിപ്പ് രോഗം തുടങ്ങിയവയ്ക്കെതിരെയും ഫലപ്രദമാണ്. പറിച്ചു നടുമ്പോൾ തൈകളുടെ വേരുകൾ സാന്ദ്രത കൂടിയ ലായനിയിൽ 15 മിനിറ്റ് സമയം മുക്കിവെച്ച ശേഷം നടണം. ജൈവവളത്തിൽ കൂട്ടിക്കലർത്തിയും വിളകളിൽ പ്രയോഗിക്കാം. മഞ്ഞുകാലങ്ങളിൽ ചീരയെ ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗവും ഈ ബാക്ടീരിയ മുഖേന നിയന്ത്രിക്കാൻ സാധിക്കും. വെള്ളരി, തക്കാളി എന്നിവയിലുണ്ടാകുന്ന വൈറസ് രോഗങ്ങളെയും സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് മുഖേന നിയന്ത്രിക്കാൻ സാധിക്കും. കീടാണുക്കളുടെ ആക്രമണവും രോഗങ്ങളുടെ കടന്നുവരവും കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. എന്നാൽ നിലവിൽ അതിനുള്ള പരിഹാരമാർഗങ്ങളും ലഭ്യമാണ്. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836.
2: 9447-371-836.
1: 8078-502-836.
3: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
4: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: ഉണ്ട്.
4: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
5: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
4: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്. ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-2-471-400-7025-9000-18.
6: ങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിടുന്ന ഗോവർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരു സഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. എൽ നിനോ പ്രതിഭാസത്താൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധന ഉണ്ടായതായി കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് വൈദ്യുതി രാജ്യത്ത് ലഭ്യമാണെന്നും ഊർജ്ജ മന്ത്രാലയം. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കേരളത്തിൽ വ്യാപക മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗരമാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോവർദ്ധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ പ്രയാണത്തിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
7: കംപ്രസ്ഡ് ബയോഗ്യാസ് CBG ഇസ്കാ പ്രൊഡക്ഷൻ ഏക് ഡെക്കേഡ് കെ അന്തർ 10 ഗുണാ ബഡാനെ കാ ടാർഗറ്റ് കരീബ് 5 MMSCMD പ്രൊഡക്ഷൻ കെ ലെവൽ തക് പഹുചാനെ കാ ഇസ്മേ ടാർഗറ്റ് ലിയാ ഗയാ. അഗർ ഇസ്കോ ഹം എൻവയറൺമെന്റൽ പോയിന്റ് സേ ദേഖേ തോ ദിസ് വിൽ സേവ് അബൌട്ട് 40 മില്യൺ ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ. കരീബ് 75,000 കറോഡ് രൂപീസ് നാഷണൽ GDP കോ ജോ ആഡ് ഹോഗാ ഓർ അബൌട്ട് 1.5 ലാഖ് ജോബ്സ് വിൽ ബി ക്രിയേറ്റഡ് ബൈ ദിസ് പ്രോഗ്രാം.
6: അസമിലെ NH-15 ഗുവാഹത്തി തേജ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ 4-വരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ടാക്സേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ധനവിനിയോഗ ബിൽ 3 പാർലമെന്റ് അംഗീകാരം നൽകി. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പാർലമെന്റിൽ ഇന്നും പ്രതിഷേധമുയർത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർധനയാണ് വൈദ്യുതി ആവശ്യകതയിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്ത് ആവശ്യ

0: ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാണെന്നും ലോക്സഭയിൽ മന്ത്രി വ്യക്തമാക്കി. സിറ്റിസൺ സോൾജിയർ എന്ന സങ്കല്പത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ടെറിട്ടോറിയൽ ആർമിയെ ശക്തിപ്പെടുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്ത വേളകളിലടക്കം സേന നൽകുന്ന നിർണായക സേവനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്ത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഗുണഭോക്താക്കളായ കുടുംബങ്ങളുടെ എണ്ണം 50 ലക്ഷം കവിഞ്ഞതായി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പദ്ധതിയിലൂടെ നിലവിൽ രാജ്യത്ത് 19 ലക്ഷം കുടുംബങ്ങൾക്ക് പണം അടയ്ക്കാതെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന CII അന്താരാഷ്ട്ര ഊർജ്ജ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി.
1: When it comes to the renewable energy, there are a lot of things we have achieved in last few years. From 2.66 gigawatt in 2014, we have reached 300 gigawatt today. That itself speaks the volume. 123 gigawatt mein grid pura explode ho jata tha. Now we are able to manage almost 280 to 290 gigawatt peak demand.
0: വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തള്ളി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അത്തരമൊരു നിർദ്ദേശവും നിലവിലില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് വിമാനയാത്രക്കാർക്കിടയിൽ ആശങ്കകൾ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. രാത്രി യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ ഓറഞ്ച് വ്യത്യാസമില്ലാതെ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. കട്ടപ്പന ലെബക്കടയിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണെങ്കിലും വൻ അപകടം ഒഴിവായി. എല്ലാ തോടുകളും പുഴകളും നിറഞ്ഞാണ് ഒഴുകുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ച കനത്ത മഴയെ തുടർന്ന് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത് ജലനിരപ്പ് ഉയർത്താനിടയാക്കിയിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2351 അടിയും മുല്ലപ്പെരിയാറിലേത് 120 അടിയും പിന്നിട്ടു.
0: കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 419 പോലീസ് സ്റ്റേഷനുകളിലാണ് SHO സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നത്. പ്രാധാന്യമുള്ള 64 പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHO നിലനിർത്തും. മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയിലൂടെ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ലൈംഗിക അതിക്രമ കേസിൽ തെഹർക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. തേജ്പാലിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. 2013 ഗോവയിൽ നടന്ന പരിപാടിക്കിടെ സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം സംബന്ധിച്ച് അഭിപ്രായമറിയിക്കാൻ ഡോക്ടർമാരുടെ സംഘടനകൾക്കും ഹർജിക്കാർക്കും നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, അലോക് ആർധെ എന്നിവരുടെ ബെഞ്ച് ഈ മാസം 19 ഹർജിയിൽ വീണ്ടും വാദം കേൾക്കും. ജോയിന്റ് എൻട്രൻസ് പരീക്ഷാ മാതൃകയിൽ ഒറ്റഘട്ടമായോ രണ്ടുഘട്ടമായോ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ, ശ്രവ്യ, സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉത്തരാഖണ്ഡിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. ഡെറാഡൂൺ, ചാമോലി, ബാഗേ

മലേശ്വർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലെ എണ്ണ കമ്പനികളെ ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദീർഘദൂര ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ. റഷ്യയിലെ ബാഷ്കോർട്ടോസ്താൻ യാരോസ്ലാവ് മേഖലകളിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ യുക്രൈൻ സൈന്യം ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് യാരോസ്ലാവ് നഗരത്തിന് മുകളിൽ കറുത്ത പുക പടരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ആക്രമണം ചെറുത്തതായും 605 ഡ്രോണുകൾ തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജൈവമാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. എൽനിനോ പ്രതിഭാസത്താൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവുണ്ടായതായി കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് വൈദ്യുതി രാജ്യത്ത് ലഭ്യമാണെന്നും ഊർജ്ജ മന്ത്രാലയം. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. കേരളത്തിൽ വ്യാപക മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: വളയം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വളയത്തിൽ നേരത്തെ നമ്മൾ ഒരുപാട് ഡ്രൈവർമാരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞു. ഇന്ന് കൂടുതൽ വിശേഷങ്ങളുമായി കല്ലായിൽ നിന്ന് മഹേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. മഹേഷിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ അറിയുന്നത്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് സ്വന്തം പരിചയപ്പെടുത്തും.
1: ഞാൻ മഹേഷ്. എൻ്റെ ജോലി സ്വർണ്ണപ്പണിയാണ്. പിന്നെ വീട്ടിൽ അമ്മയുണ്ട്, ഭാര്യ, രണ്ട് മക്കൾ. ഭാര്യയുടെ ഒരു സുചിത്ര, പിന്നെ മക്കളുടെ ഒരു അൻഷിത്ത്, ദിൻഷിത്ത്.
0: അമ്മ
1: സരോജിനി.
0: മക്കള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മക്കള് ഒരാൾ 19 വയസ്സായി, ഒരാൾ പ്ലസ് ടു പാസ്സായി.
0: സ്വർണ്ണപ്പണിയാണെന്ന് പറഞ്ഞു.
1: സ്വർണ്ണപ്പണി
0: നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളയത്തിലാണ്. വളയം ഡ്രൈവർമാരുടെ പരിപാടിയാണ്.
1: അതെ അതെ.
0: അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പണി സ്വർണ്ണപ്പണിയല്ല?
1: ഇപ്പം ചെയ്യുന്നതല്ല, സ്വർണ്ണപ്പണി ആയിരുന്നു, ഇപ്പോൾ ഓട്ടോ എടുക്കുകയാണ്.
0: അതിനിടയിൽ കുറച്ചു കാലം പ്രവാസിയായിരുന്നു.
1: അതെ അല്ലേ.
0: അതെ. എത്ര കാലം ഉണ്ടായിരുന്നു ഗൾഫിൽ?
1: ഗൾഫിൽ 8 വർഷം.
0: 8 വർഷമായി പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം സ്വർണ്ണപ്പണിയും വേണ്ടെന്ന് വെച്ച് ഓട്ടോ എടുക്കുകയാണ്.
1: അതെ.
0: ഇപ്പോൾ 3 തരം ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നന്നായി തോന്നുന്നത്
1: ഓട്ടോ പണിയാണ്. മുന്നേ സ്വർണ്ണപ്പണിയായിരുന്നു, ഇപ്പോൾ ഓട്ടോ പഠിക്കലാണ്.
0: അങ്ങനെ ഒരു വ്യത്യാസം വരാൻ കാരണം
1: സ്വർണ്ണത്തിൻ്റെ വിലയെല്ലാം അനുസരിച്ചിട്ട് ഇപ്പോൾ പണി നടക്കുന്നില്ല. അതെല്ലാം നടക്കും, പക്ഷേ നമുക്ക് കിടത്തിനെ കൊണ്ട് കാര്യമില്ല.
0: വരുമാനം
1: കുറവാണ്.
0: കൂടുതൽ സൂക്ഷ്മമായ
1: പണി അതെ അതെ. വരുമാനം കുറവ്. പണിയാണ്.
0: അപ്പോൾ അതിനേക്കാളെല്ലാം കുറച്ചുകൂടി ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റുന്നൊരു പണിയായി മാറി
1: മാറി ഇതാ.
0: ഓട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി?
1: വർഷമായിട്ടില്ല, ഇപ്പോൾ 8 മാസമായിട്ടുള്ളൂ.
0: 8 മാസമായിട്ട്.
1: അതെ.
0: അപ്പോൾ പുതിയ ഓട്ടോ ഡ്രൈവറാണ്.
1: അതെ.
0: ഏത് സ്റ്റാൻഡിന്നാ കൂടുന്നത്?
1: ഇപ്പോൾ സ്റ്റാൻഡ് ആയിട്ടില്ല, കല്ലായി എന്നാണ്.
0: കല്ലായി. രാവിലെ എത്ര മണിക്ക് വരും?
1: രാവിലെ 5 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. രാത്രി പിന്നെ ഓട്ടോ വരുന്നു ഓരോ പണിയുള്ളത് പോലെ.
0: ശരാശരി
1: രാത്രി ചേർത്തമാർ അധികം 9:30-10 മണി. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ പോകും.
0: മിക്കവാറും സ്ഥലങ്ങളിൽ ഓട്ടോ സ്റ്റാൻഡിൽ അധികം വെക്കുന്നതിന് പകരം ഫോണിൽ വരുന്ന കോളുകൾക്ക് അനുസരിച്ചിട്ട് പോകുന്ന പരിപാടിയാണ് അധികം പറയുന്നത്.
1: അതെ അതെ.
0: നിങ്ങൾ അങ്ങനെയാണോ?
1: അതെ. അപ്പോൾ അധികം ഫോൺ പരിപാടിയാണ്.
0: കൂടുതൽ കാലം ഡ്രൈവർ ജോലി ചെയ്തവർക്ക് സ്റ്റാൻഡിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും.
1: അതെ.
0: അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പണിയും ഉണ്ടാവും.
1: നിങ്ങളെ
0: സംബന്ധിച്ചിടത്തോളം ഒരു പുതിയാളെന്ന നിലയിൽ പണി കുറവുണ്ടോ? അല്ല,
1: പണിയുണ്ട്,
0: ബന്ധങ്ങളുണ്ടോ?
1: പണിയുണ്ട്,
0: പണിയുണ്ട്. മോശമല്ലാത്ത രീതിയിൽ ആസ്വദിച്ച് പണിയെടുക്കാൻ
1: പറ്റുന്നുണ്ട്.
0: ഗൾഫിൽ എന്തായിരുന്നു ജോലി?
1: സ്വർണ്ണപ്പണി.
0: ഗൾഫിലെ ജോലിയും
1: മതിയാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്.
0: നാട് കുടുംബം എല്ലാം വിട്ടുപോയതിന്റെ പ്രയാസം കൊണ്ട് തിരിച്ചു വന്നതാണോ?
1: അതെ.
0: ആ ഗൾഫിലെ പ്രയാസം?
1: ഗൾഫിലെ പ്രയാസമുണ്ട്. ആ ഗോൾഡ് വർക്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ട്.
0: പ്രതിസന്ധിയുണ്ട്.
1: സൗദി.
0: സൗദിയില് നേരത്തെ ഉണ്ടായിരുന്ന കർശന സ്വഭാവമൊക്കെ മാറി ഇപ്പൊ കുറച്ചുകൂടി ജനകീയ
1: മാറി
0: ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മുമ്പെല്ലാം ജോലി കൂലി ആ ഒരു ഇതല്ലാതെ കുറച്ച് കർശനമായ നിയന്ത്രണങ്ങളൊക്കെ.
1: നിയന്ത്രണങ്ങളുണ്ട്. ആ നമുക്ക് അങ്ങനെ കൂടുതൽ ബാധിക്കുന്നില്ല, പണിയിൽ ബാധിക്കുന്നു അത്രേ ഉള്ളൂ.
0: പണി കുറഞ്ഞു എന്നുള്ളതാണ്.
1: അതാണ് പ്രശ്നം. പണി കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞ 15 ആൾ വേണ്ടെടുക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ 5 ആൾ മതി നമുക്ക്, 10 ആൾ നാട്ടിലേക്ക് പോടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ട് വന്നു.
0: ഇപ്പോൾ വന്നിട്ട് നാട്ടിൽ വന്നതിന് ശേഷം പഠിച്ചതാണോ ഡ്രൈവർ ആയത്? എങ്ങനെയാണ് നേരത്തെ
1: ഡ്രൈവിംഗ് എല്ലാം അറിയായിരുന്നു?
0: ആദ്യം
1: അറിയാം. അപ്പോൾ ഓട്ടോ എടുത്തു, അപ്പോൾ തന്നെ ഓടാൻ തുടങ്ങി. ഓട്ടോനിപ്പോൾ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ലൈസൻസ് വേണ്ടല്ലോ, അതുകൊണ്ട് ഇതിന് പ്രശ്നമില്ല. എനിക്ക് കാറിൻ്റെ ലൈസൻസ്,
0: ആ
1: കാറിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നു.
0: നിങ്ങളിപ്പോൾ 8 മാസമേ ആയിട്ടുള്ളൂ.
1: അതെ.
0: നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഒരു മിച്ചം ഇപ്പോൾ ഇല്ലാന്നാ പല ഡ്രൈവർമാരും പറയുന്നത്. കാരണം പല രീതിയിലും വില വർധനവുണ്ടായി, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ വർധനവ്, അതുപോലെ ജീവിതത്തിൽ നമ്മുടെ മാർക്കറ്റിൽ സാധനങ്ങൾക്കൊക്കെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്.
1: അതെ.
0: കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. പക്ഷെ നിങ്ങളിത് ആസ്വദിച്ച് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്.
1: ആ ഇപ്പോൾ ഞാനത് ആദ്യമായിട്ട് എടുക്കുന്നതാണ്, അതുകൊണ്ട് അവിടെ ഓട്ടോ വേറെ ഇല്ല, നമ്മളെ നാട്ടിൽ വേറെ ഓട്ടോ ഓടുന്നില്ല. 5 കണ്ടിയുണ്ട്, കല്ലായി ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുള്ള പണിയുണ്ട്.
0: ഇതിപ്പോ കല്ലായിക്കാരെല്ലാം കേൾക്കും കല്ലായി ഓട്ടോ കുറവാണെന്നുള്ള വിവരം അറിഞ്ഞ് കൂടുതൽ ഓട്ടോ വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ ഏതായാലും മറ്റുള്ള സമയത്ത് എന്താ ചെയ്യാ? ഒഴിവ് സമയം
1: ഓട്ടോ വിളി കാത്തിരി നിൽക്കും. അതന്നെ വേറെ വേറെ വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്താണ് വേറെ കാര്യമായിട്ട് പറയുന്നില്ല. കുട്ടികളെ വലിയ കുട്ടികളല്ലേ.
0: ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: കുട്ടികൾ 10ാം ക്ലാസ്സിൽ. 10 പാസ്സായി, ഇപ്പോൾ +2.
0: ഒരാൾ
1: +2,
0: ഒരാൾ 10ാം ക്ലാസ്.
1: ഓക്കെ.
0: സിനിമയൊക്കെ കാണാൻ പോകും?
1: ഓ

0: സിനിമ ഇപ്പോൾ ഒരാക്സിൽ കയറാത്തത് ഇപ്പോൾ കുറേ വർഷങ്ങളായി. സിനിമയാണോ? ആ അതെ.
1: അതൊക്കെ
0: സിനിമ ഏതാണെന്നൊന്നും ഓർമ്മയില്ല. ഫുള്ളായിട്ട് കണ്ട സിനിമയൊന്നും ഓർമ്മയില്ല.
1: ഏതാണ്?
0: ആ അതെ അതെ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
1: പക്ഷേ പാട്ട് കേൾപ്പല്ലോ.
0: അതെ,
1: സ്വർണ്ണപ്പണി അതൊരു കലാകാരന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ജന്മസിദ്ധമായ കലാവാസനയുള്ള ഒരാളാണ്, കലാകാരനാണ്. അപ്പോൾ നിങ്ങളൊരു നല്ല പാട്ടുകാരനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു രണ്ട് പേര്.
0: ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് ഓർമ്മയില്ല, ഏതോ എൻ്റെ മനസ്സിൽ വരുന്നില്ല ഒന്നും ഇപ്പോൾ. അങ്ങനെയാണ്.
1: ഞാനിപ്പോൾ അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഏതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടായിരിക്കും നമ്മുടെ ശ്രോതാക്കളോടൊപ്പം നിങ്ങൾ കേൾക്കും.
0: പഴയ ഗാനങ്ങളാണ് ഇഷ്ടം.
1: പഴയ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രേംനസീറിൻ്റെ കാലത്താണോ, അല്ല അതിനുശേഷം ഇങ്ങോട്ട്?
0: അതിനുശേഷം ആ പ്രേംനസീറിൻ്റെ അതിനുശേഷം ഉള്ളത്.
1: ഏതായാലും പുതിയ കാലത്തെ പാട്ടുകളോട് വലിയ താല്പര്യമില്ല?
0: താല്പര്യം ഇല്ലാണ്ടില്ല, നല്ല പാട്ടുകളുണ്ട്.
1: എന്നാലും പഴയതിനോടാണ്
0: കൂടുതൽ താല്പര്യം അല്ലേ?
1: അപ്പോൾ നമുക്ക് ഒരു പഴയ കാലത്തെ ഒരു പാട്ട് കേൾക്കാം.
0: മോഹൻലാലിൻ്റെ ചിത്രത്തിലെ പാട്ട്.
1: ചിത്രത്തിൽ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: നമസ്കാരം. ഇത് റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ്. വളയം എന്ന് പറയുന്നത് ഡ്രൈവർമാര് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടിയാണ്. ഇന്നത്തെ വളയത്തിൽ നമ്മോടൊപ്പം, നമ്മുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുചേരുന്നത് സുരേന്ദ്രേട്ടൻ അല്ലേ? സുരേന്ദ്രേട്ടന്റെ വീട് എവിടെയാ?
1: എന്റെ വീട് പാസിഫിക മൂവേരി.
0: മൂവേരി. വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്നത് വടക്കുമ്പോഴാണ്. എന്റെ വീട്ടില് ഞാനും ഭാര്യയും രണ്ട് മക്കളും.
0: എത്ര വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുന്നത്?
1: ഡ്രൈവർ ഒരു 40 വർഷത്തിന്
0: വർഷം. ഏത് ടൗണിന്നാ ഓടിച്ചുകൊണ്ടിരുന്നത്?
1: ബസ്സിൽ മഹാരാഷ്ട്രയിലായിരുന്നു.
0: മഹാരാഷ്ട്രയിലാ? എങ്ങനെയാ നിങ്ങൾ മഹാരാഷ്ട്രയിൽ എത്തുന്ന ആ ഒരു അനുഭവം എന്ന് പറയാം?
1: മഹാരാഷ്ട്രയിൽ എൻ്റെ ചെറുപ്രായത്തിൽ, അതായത് SSLC കഴിഞ്ഞ ഉടനെ, ഇവിടുത്തെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ എൻ്റെ എല്ലാ ജ്യേഷ്ഠന്മാരും അവിടെ ഓരോ ബിസിനസ്സിൽ മേഖലയിലായിരുന്നു. ഒരു ചേട്ടൻ വർക്ക്ഷോപ്പിലായിരുന്നു, അവരുടെ കൂടെ കുറേ കാലം നിന്ന് അവിടുന്ന് ഡ്രൈവിംഗ് പഠിച്ചു, അവിടെ നിന്ന് ലൈസൻസ് എടുത്തു, അവിടുന്ന് അവിടുത്തെ സ്കൂൾ ബസ്സുകളിലും ലോറികളിലായിട്ട് വർക്ക് ചെയ്തു.
0: ശരി, നിങ്ങളെ കുടുംബം മഹാരാഷ്ട്രയിൽ എത്താനുള്ള കാരണം എന്താ?
1: അത് ഓരോ ജോലി സംബന്ധമായിട്ട് ഓരോരുത്തർ പോയതാണ്.
0: അങ്ങനെ പോയതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് മഹാരാഷ്ട്രയിൽ പോയി, അവിടെ കുറേ കാലം ജോലി. എത്ര വർഷം ജോലി ചെയ്തു മഹാരാഷ്ട്രയിൽ?
1: മഹാരാഷ്ട്രയിൽ 10-20 വർഷം ജോലി ചെയ്തിട്ടുണ്ടാവും.
0: ലോറിയിലോ?
1: ലോറിയിലെ മൊത്തം സ്കൂൾ ബസ്സുകളും മറ്റുള്ളതായിട്ട് അങ്ങനെ ജോലി ചെയ്തു.
0: നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട്
1: 30 വർഷമായി.
0: എന്ത് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള ഡ്രൈവർ ജോലിയും മഹാരാഷ്ട്രയിലുള്ള ഡ്രൈവറും, സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം?
1: അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം വളരെ വ്യത്യാസങ്ങളാണ്. അന്ന് എല്ലാ വാഹനങ്ങളും ഒരേ ലൈനിൽ ഓടുന്നുണ്ട്, ഇന്ന് എല്ലാം ബൈപ്പാസുകളാണ്. അതുപോലെ കേരളത്തിലും അങ്ങനെ തന്നെ, നമ്മുടെ നാട്ടിലും ഇപ്പം ബൈപ്പാസുകളുണ്ട്, കട്ട് റോഡുകളുണ്ട്, ചെറു റോഡുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടേതായ സ്റ്റിയറിംഗിൽ, നമ്മളുടേതായ ജീവിതം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക.
0: ഇപ്പോൾ ഏത് ടൗണിൽ വണ്ടി ഓടിക്കുന്നവർ?
1: ഇപ്പം ഞാൻ പച്ചപ്പീക ടൗണിൽ നിന്നാണ് വണ്ടി ഓടിക്കുന്നത്.
0: കുറേ വണ്ടി ഉണ്ടാവുക
1: അവിടെ? 15 ഓട്ടോ ഉണ്ട്, 4 കോൾ ടാക്സികളുണ്ട്.
0: എങ്ങനെയുണ്ട് ഈ വണ്ടിക്കൊക്കെ പണിയുണ്ടോ?
1: പണി നമ്മളെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലും യാത്രക്കാരുടെ സൗകര്യ അർത്ഥത്തിലും ഇരിക്കുന്നു.
0: വലിയൊരു വ്യത്യാസം തോന്നുന്നത്, മുമ്പേ നമ്മൾ ഒരു ടൗണിൽ ഓട്ടോ ഓടിക്കുമ്പോൾ, ഓട്ടോ ആണല്ലോ ഓടിക്കുന്നത്,
1: അതെ,
0: ഒരു ക്യൂവിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ മുമ്പിൽ വരുന്ന വണ്ടികൾ ഇങ്ങനെ ആ ഒരു ഓർഡറിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം. ഇന്ന് അതൊക്കെ മാറി ഫോണിലൂടെ വരുന്ന പണികളാണ് കൂടുതൽ വരുന്നത്. നിങ്ങളുടെ അവസ്ഥ എന്താ?
1: എൻ്റേതും അങ്ങനെ തന്നെയാണ്. ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പണി കിട്ടുള്ളൂ. ഫോൺ പണികളാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത്. അതായത് ഒരു ദിവസം നമുക്ക് ഒരു 5 ട്രിപ്പ് ലൈനിൽ കിട്ടുന്നുണ്ടെങ്കിലും മറ്റുള്ള ഫോൺ വഴി കൂടുതൽ വാഹനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്.
0: അപ്പോൾ ഈ സൗഹൃദം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടല്ലേ?
1: സൗഹൃദമാണ് നമ്മളെ കൂട്ടായ്മ.
0: അല്ല, ഈ ജോലിനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാർ, നിങ്ങൾ കൊണ്ടുപോകുന്ന യാത്രക്കാരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്.
1: അതെ, അതാണ് അവരുമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ ഇതിലാണ് നമ്മൾ കൂടുതൽ അടുപ്പിക്കുന്നത്. സൗഹൃദം, നമ്മൾ എങ്ങനെയാ അവരോട് പെരുമാറുന്നു, അതേ പോയിന്റിൽ അവരിങ്ങോട്ട് പെരുമാറുമ്പോൾ നമുക്ക് കൂടുതൽ സൗഹൃദമായിട്ട് വരും.
0: അത് നല്ല രീതിയിൽ
1: മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും,
0: കൂടുതൽ ജോലി കിട്ടും. എങ്ങനെയാ ഇപ്പോൾ ഈ ഒരു ഓട്ടോക്കാരനെന്ന നിലയിൽ കുടുംബം പുലർത്താനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ?
1: മോശമില്ലാതെ നമുക്ക് കിട്ടും. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് എങ്ങനെ ചെയ്യണം, അനാവശ്യമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങളേ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭവിഷ്യത്തില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
0: രാവിലെ എത്ര മണിക്ക് ഇറങ്ങും വീട്ടിൽ
1: നിന്ന്? ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 8:30 വൈകിട്ട് 7 മണി വരെ എടുക്കുള്ളൂ. അതിലുള്ളിൽ നമുക്ക് കിട്ടുന്നത് എന്തായാലും എത്രയായാലും അത് അതിൻ്റെ വണ്ടിയുടെ മെയിൻ്റനൻസ്, പിന്നെ ഇപ്പോൾ ഞാൻ ഗ്യാസ് വണ്ടിയാണ്, ഗ്യാസ് അടിക്കുക, അതിൽ നിന്നൊരു മിച്ചം വരുന്നത് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.
0: അപ്പോൾ ഇത്രയും കാലത്തെ ഒരു പരിചയമുണ്ട് ഡ്രൈവർ എന്ന നിലയിൽ, നല്ലൊരു പരിചയമുണ്ട്. അപ്പോൾ മെക്കാനിക്കലായിട്ട് വണ്ടിക്ക് വരുന്ന പണികളൊക്കെ സ്വന്തമായി ചെയ്യാൻ പറ്റുമോ?
1: ഇല്ല, അത് ഞാൻ ആദ്യമെല്ലാം ചെറിയ ചെറിയ വഴികൾ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം നേരിട്ട് വർക്ക്ഷോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്.
0: നേരിട്ട് വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോകും.
1: കാരണം ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് സ്പെയർ പാർട്സുകളും മറ്റുള്ളതും കിട്ടുന്നില്ല. അതിനുള്ള സാധനങ്ങൾ, പിന്നെ ഒരാൾ ഹെൽപ്പിന് എപ്പോഴും വേണം. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.
0: സ്ഥിരമായ ഒരു വർക്ക്ഷോപ്പുകാരൻ തന്നെ ആശ്രയിച്ചാണ് പണി ചെയ്യുന്നത്. ഇത്രയും അനുഭവങ്ങൾ, ശരിക്കും പല മേഖലകളിൽ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു പോയ ഒരു ഡ്രൈവർ എന്ന നിലയിൽ, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ?
1: അനുഭവങ്ങൾ പലതും ഉണ്ട്, പല ആക്സിഡൻറ്റുകളുണ്ട്, പിന്നെ പലതും കാണാൻ മറിയത്തുണ്ട്.
0: നേരിട്ട് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ?
1: അനുഭവങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്, കുറേ കൊണ്ടുപോയിട്ടുമുണ്ട്.
0: അനുഭവിച്ചിട്ടുണ്ടോ?
1: അനുഭവിച്ചിട്ടുണ്ട്.
0: അതിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വല്ലാത്തൊരു,
1: ഞാൻ എൻ്റെ ഇത് മഹാരാഷ്ട്രയിലെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. 48 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ബോധം വന്നത്.
0: നിങ്ങൾക്ക് നേരിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ?
1: അനുഭവം ഉണ്ടായിരുന്നു.
0: അത് ശരി,
1: എൻ്റെ ഈ സൈഡ് കംപ്ലീറ്റ് ഇതായിരുന്നു.
0: എന്ത് സംഭവിച്ചത് അത്?
1: ഇത് നമ്മൾ അന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ ബോംബെ, അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോഴാണ് വണ്ടി അടിച്ചത്.
0: ഏത് വണ്ടിയായിരുന്നു?
1: അന്ന് ലോറി, എൻ്റെത് പിക്കപ്പ് വാനായിരുന്നു. ലോറിയും പിക്കപ്പ് വാനും എൻ്റെ റൈറ്റ് സൈഡിൽ അടിച്ചിട്ട് എൻ്റെ കൈ അടക്കം ഡോറടക്കം ബെൻഡായിരുന്നു. എന്നിട്ട് ഞാൻ ആ വണ്ടിയും കൊണ്ട് നമ്മളെ അടുത്തുള്ള ഷോപ്പുണ്ട്, ഷോപ്പ് വരെ പോയി. അവിടെ നിന്ന് അവരാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്.
0: ശരി,
1: 48 മണിക്കൂർ ശേഷമാണ് എനിക്ക് ബോധം തെളിഞ്ഞു എന്ന് അവർ പറയുന്നു. ഇത്രയും ഒരു ഇതിൽ 6 മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മളെ മാനേജ്മെൻറ്റ് അന്നത്തെ ട്രാൻസ്പോർട്ടിൻ്റെ അവരെന്നെ സഹായിച്ച് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു വിഷമമില്ലാതെ പോകുന്നു.
0: ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളുടെ ഒരു സഹകരണം എങ്ങനെയായിരിക്കും?
1: നമ്മളെ പെരുമാറ്റം പോലെ ഇരിക്കുന്ന മറ്റുള്ള
0: ചോദിച്ചതല്ല, നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കേരളത്തിലുള്ള ഒരു പൊതു കാഴ്ചപ്പാടുണ്ടാവും ജനങ്ങൾക്ക്, ഒരു അപകടം വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളു. അതുപോലെ നിങ്ങൾ മഹാരാഷ്ട്രയിലുള്ളവർ ഇത്തരത്തിലൊരു അപകടം വരുമ്പോൾ അവിടുന്ന് സഹായ മനസ്കരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുമോ?
1: ഉണ്ടാവും. വലിയുള്ള കൂട്ടാണെങ്കിൽ നമ്മളെ വണ്ടികൾ ശ്രദ്ധിക്കും. ഇപ്പം കേരളത്തിൻ്റെ വണ്ടിയാണെങ്കിലും മഹാരാഷ്ട്രയുടെ വണ്ടിയാണെങ്കിലും അവർ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം അന്യനാട്ടിൽ നമുക്ക് പരിചയമില്ലാത്ത വണ്ടിയാണെങ്കിൽ അവർ ഉപേക്ഷിച്ചിട്ട് പോകും.
0: അങ്ങനെയാണ്
1: അവിടുത്തെ സ്ഥിതി കാണുന്നത്.
0: മറ്റു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടത്ര ഒരു പരിഗണന
1: കൊടുക്കില്ല അവര്. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണെങ്കിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുകള് അവര് പ്രത്യേകം ശ്രദ്ധിക്കും.
0: പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ.
1: നമ്മുടെ നാട്ടില് അത് ഇല്ല. പക്ഷെ നമ്മള് കേരളത്തിലും ചില സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്.
0: അങ്ങനെ ഒരു പരിഗണന കിട്ടാത്ത പ്രശ്നമുണ്ടോ?
1: ട്രക്കുകള് തട്ടിക്കഴിഞ്ഞാൽ അവരപ്പോഴും ഇട്ടിച്ച് പോകുന്ന ഒരു സംഭവമുണ്ട്.
0: അല്ല, ഞാൻ ചോദിച്ചു, അങ്ങനെയല്ല, ഒരു പ്രദേശത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ അതിനോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ള കാര്യം
1: ഉൾനാട്ടിലല്ലേ പറയാൻ പറ്റുള്ളൂ. സിറ്റിയിൽ അത് വരില്ല.
0: സിറ്റിയിൽ വരില്ല. ഇതിപ്പോ സിറ്റിയിലാണ് നിങ്ങൾക്ക് അന്ന് അപകടം.
1: സിറ്റിയിലാണ്, അതാണ് മെയിൻ പാലം.
0: അപ്പൊ അവിടെ താമസിച്ചൊക്കെ സിറ്റി തന്നെയാണോ?
1: അത് നമ്മള് കോട്ട സൈറ്റ്
0: താമസിക്കുന്നതാണ്. എല്ലാരും ഇങ്ങനെ
1: നമ്മളെ ടീമിൻ്റെത്, അതായത് ഓരോ ട്രാൻസ്പോർട്ടിൻ്റെ അവരെ ഉത്തരവാദിത്തപ്പെട്ട അവരെ ക്വാർട്ടേഴ്സ് ഉണ്ടാവും. അവിടെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്ന്.
0: അല്ല, അത് വണ്ടി പോകുമ്പോൾ
1: വണ്ടി നമ്മളുടെ
0: കാര്യമല്ലേ പറഞ്ഞത് നിങ്ങൾ?
1: അല്ല, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവിടെയാണ് വരേണ്ടത്.
0: അല്ല, കുടുംബത്തോടൊപ്പം താമസിക്കില്ല?
1: കുടുംബത്തോടെ ഞാൻ അവിടെ താമസിച്ചിട്ടില്ല.
0: താമസിച്ചിട്ടില്ല.
1: ഞാൻ നാട്ടിൽ എൻ്റെ ഫാദർ മരണപ്പെട്ടതിന് ശേഷം നാട്ടിലേക്ക് വന്ന്, പിന്നീട് കല്യാണം കഴിച്ച് പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല. പോയത് 1-2 പ്രാവശ്യം പോയിരുന്നു. എൻ്റെ ഫാമിലിയും ഭാര്യയും കൂട്ടി ഞാൻ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തിട്ട് തിരിച്ച് നാട്ടിൽ തന്നെ വന്ന് പിന്നീട് നാട്ടിൽ തന്നെ വണ്ടി എടുക്കായിരുന്നു.
0: അങ്ങനെയാണ്. വീട്ടിലിപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്?
1: എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ ഭാര്യയും സുഖമില്ലാതെ ഒരു മോനും ഒരു മോളും.
0: അവരുടെ പേരൊക്കെയെന്ന് പറയാം?
1: എൻ്റെ ഭാര്യ സജിത, മകൻ സച്ചിൻ ദേവ്, മകൾ സുബിഷ.
0: സച്ചിൻ ദേവിന് എന്താ പ്രശ്നം?
1: സച്ചിൻ ദേവ് പണ്ടുള്ള അംഗവൈകല്യമാണ്.
0: ശരി. എത്ര വയസ്സുണ്ട്?
1: അവനിപ്പോൾ 30 വയസ്സായി.
0: ഇതിനു മുമ്പേ എവിടെയും
1: ഇല്ല, അവന് നടക്കാൻ തീരെ വയ്യ.
0: സ്കോളർഷിപ്പും പെൻഷനൊക്കെ?
1: പെൻഷനുണ്ട്.
0: മുമ്പേ സ്കൂളുകളിൽ നിന്ന് പോകാൻ പറ്റുന്ന
1: നമ്മള് 7-ാം ക്ലാസ് വരെ അവനെ വീൽചെയറിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം അവനോട് 8-ാം ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ അവൻ പോകുന്നില്ല.
0: ശരി.
1: അവനൊരു ഷാഡിയാണ്, പഠിക്കണ്ടെന്നുള്ള ഇതിൽ.
0: മോളെ പേരെന്താ പറഞ്ഞു?
1: സുബിഷ.
0: എന്താ ഇന്ന്?
1: അവളിപ്പോ നമ്മുടെ TVS ബൈക്ക് ഷോറൂമില്.
0: എവിടെ?
1: തലശ്ശേരി.
0: ഒഴിവ് സമയം എങ്ങനെയാ ചെലവഴിക്കുന്നത്?
1: ഒഴിവ് സമയം ഞാനായിട്ട് പ്രത്യേകമായിട്ടില്ല. ഞാൻ എല്ലാ സമയവും ഡ്യൂട്ടി തന്നെയാണ്.
0: 7 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്താ?
1: വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയം പുറത്തിങ്ങനെ ചുറ്റിയിരിക്കുക, വേറെ ഒന്നുമില്ല. കുറച്ച് TV കാണും,
0: പിന്നെ സിനിമക്കൊക്കെ പോകും.
1: ഇല്ല, സിനിമ
0: കാണാറില്ല. പാട്ട് കേൾക്കുമോ?
1: പാട്ട് TV ഒന്നും ഇല്ല, എൻ്റെ റേഡിയോ ഒന്നും ഞാൻ കേൾക്കാറില്ല.
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? പാട്ട് പാടുവോ?
1: ഇല്ല.
0: വണ്ടിയിൽ മൂളിപ്പാട്ടൊക്കെ പാടൂലേ?
1: ഒന്നുമില്ല.
0: ഒരു പാട്ട് ചോദിച്ചാൽ ഇഷ്ടമുള്ളൊരു പാട്ട്, നിങ്ങളിപ്പോൾ പറയുന്ന ആ പാട്ട് നമ്മുടെ ശ്രോതാക്കളുടെ കൂടെ കേൾക്കാനുള്ള ഒരു അവസരമാണ്.
1: അതെ, അത് മനസ്സിലായി.
0: ഏതെങ്കിലും ഒരു പാട്ട് ആവശ്യപ്പെട്ടാൽ ആ പാട്ട് കേൾക്കാം.
1: ഓർമ്മ,
0: പഴയകാലത്തെ പാട്ടാണോ ഇഷ്ടം, പുതിയ കാലത്ത്?
1: പഴയകാലത്താണ് ഇഷ്ടം, പക്ഷെ അതൊന്നും ഇപ്പം മനസ്സിലെ ഓർമ്മയിലില്ല.
0: പ്രേം നസീറിന്റെ ഒക്കെ കാലത്തെ പാട്ട്,
1: അന്നത്തെ പ്രേം നസീർ, മധു അങ്ങനെയുള്ള കൂട്ടറ പാട്ടുകളാണ് കൂടുതൽ.
0: അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നുള്ള ഒരു സിനിമയിലുള്ള ഒരു പാട്ടായാലോ?
1: ഒന്നും.
0: അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: അപ്പൊ റേഡിയോ മലബാറിന്റെ സ്റ്റുഡിയോയിൽ വന്നതിന്, നമ്മോടൊപ്പം സഹകരിച്ചതിന്, ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് റേഡിയോ മലബാറിന്റെ നന്ദി അറിയിക്കുകയാണ്.
1: വളരെ നന്ദി.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ വളയത്തിന്റെ നേരമാണ്. ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി വന്ന് ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: എന്റെ പേര് സുരേഷ്. പിന്നെ ബാബോട്ട് പറയാന്ന് വീട്. ഇപ്പോ ഓട്ടോ ഡ്രൈവറായിട്ട് 13 വർഷമായി. ഇവിടെ ഒരു വെച്ചാൽ സ്റ്റാൻഡിൽ നിന്നാണ് ഓടുന്നത്.
0: 13 വർഷമായിട്ട് ഈ ഒരു മേഖല തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനു മുന്നേ എന്തെങ്കിലും ജോലി?
1: അതിനു മുന്നേ ഉണ്ടേനു. പിന്നെ അത് ബസ്സിൽ കണ്ടക്ടർ പണിയെടുത്തിന് ഒരു 1-2 വർഷം.
0: ഏത് റൂട്ടായിരുന്നു?
1: പിന്നെ തലശ്ശേരി ഇടുമ്പ.
0: പിന്നെന്തുകൊണ്ടാണ് ബസ്സിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ഈ ഒരു ഓട്ടോയിലേക്ക് വരാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ?
1: സാഹചര്യം ഒന്നുമില്ല. പിന്നെ ഇത് കുറച്ചും കൂടി നമുക്ക് ഫ്രീഡം ഉള്ളൊരു ജോലി.
0: ബസ്സിലാകുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് പോകണം,
1: ടൈമിന് പോകണം,
0: ടൈമിന് ഓടി എത്തണം, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല.
1: പ്രയാസമുണ്ട്. അത് വെച്ചാല് ബസ്സിന്റെ പിന്നെ ഇതുണ്ടല്ലോ, അനുവദിച്ച പെർമിറ്റ് ഇല്ലെങ്കിൽ രാവിലെ പോലീസ് ഒക്കെ എടുക്കണം, രാത്രി ലേറ്റ് ആകുന്നവരാ.

0: ഇതാകുമ്പോൾ ആ ഒരു വിഷയമൊന്നുമില്ല.
1: ബസ്സിലെ വർക്കാണോ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓട്ടോയിൽ ഇരിക്കുമ്പോഴാണോ സുഖം തോന്നുന്നത്?
0: അത് ഓട്ടോ തന്നെയാണ്. ബസ്സിലാകുമ്പോൾ നമുക്ക് ടെൻഷനാണ്, കാരണം ആ ഒരു ടൈം കൊണ്ട് ഇപ്പം ഇടുമ്പോക്കൊന്ന് വിട്ടാൽ തലശ്ശേരി സ്റ്റാൻഡ് പിടിക്കണം, അപ്പം അതിൽ കൽശനാണോ, പിന്നെ കയറുന്ന ആളെ മര്യാദക്ക് അവരത് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കണം, അങ്ങനെയുള്ള പ്രയാസം. ഇതാകുമ്പോൾ ആ ഒരു ടെൻഷനൊന്നുമില്ല.
1: മാത്രമല്ല നമ്മുടെ ബസ്സിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് കണ്ടക്ടറാണെന്ന് പറയാറുണ്ട്.
0: അത് ശരിയാണ്.
1: ഡ്രൈവർമാരാകുമ്പോൾ അവരെ അവരുടെ ജോലി കഴിഞ്ഞ് ചിലപ്പം അവരങ്ങ് പോകാം, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടക്ടർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം.
0: ഉത്തരവാദിത്തം ബസ്സിലതെ.
1: അപ്പൊ ഈ ഒരു ബസ്സിലെ യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
0: ഇല്ല, അങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും ഇല്ലേനും.
1: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: വീട്ടില് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്.
1: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
0: ഭാര്യ പ്രജിഷ, മകൻ ആദിദേവ്, മട്ടന്നൂർ സ്കൂളില് SLC പഠിക്കുന്നു. മകള് ആരാധ്യ പഴശ്ശി സ്കൂളില് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: എത്ര മണിക്കാണ് ഈ ഒരു ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്?
0: അത് വീട്ടിൽ നിന്ന് പിന്നെ ആരും മുന്നേ ഏൽപ്പിച്ച പണിയൊന്നും ഇല്ലെങ്കിൽ രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങും, വൈകുന്നേരം ഒരു 7 മണി വരെ സ്റ്റാൻഡിൽ ഉണ്ടാവും. ഇനി അതല്ലാണ്ട് പിന്നെ ആൾക്കാർ ഏത് ടൈം വിളിച്ചാലും, ഇപ്പം രാത്രി 12 മണി ആയാലും 1 മണി ആയാലും 3 മണി, അങ്ങനെ ഏത് ടൈം വിളിച്ചാലും, ഫോൺ വിളിച്ചാലും ഏത് ടൈമാലും പോകും.
1: തീർച്ചയായിട്ടും നമ്മുടെ വെളിപ്പുറത്തെത്തുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ എന്നാണ് എല്ലാവരും പറയുന്നത്. ഏത് സാഹചര്യം ആയാലും നമ്മളെ വെളിപ്പുറത്തെത്തുന്ന വാഹനം. ഇത്രയും ഒരു കാലത്തിനിടയ്ക്ക് ഓട്ടോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
0: അനുഭവം അങ്ങനെ മോശാനുഭവം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പരമാവധി എല്ലാ പാസഞ്ചേഴ്സിനോടും പിന്നെ നല്ല രീതിയിലാണ് പെരുമാറല്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ പണിയുള്ളതും, കാരണം ആര് വിളിച്ചു കഴിഞ്ഞാലും ഫോൺ എടുക്കാണ്ടിരിക്കൂല. പിന്നെ അതുപോലെ ഏത് ഇപ്പോൾ രാത്രി 2 മണിക്കാണ് ഒരാൾ വിളിക്കുന്നെങ്കിലും ഫോൺ എടുക്കും. ചിലവരൊന്നും രാത്രി പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫോൺ ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ രാത്രി ഓടാണ്ട്. നമ്മളതില്ല, ഏത് ടൈമിൽ ആര് ഏത് സമയത്താണോ വിളിക്കുന്നത് ആ സമയത്ത് ഫോൺ എടുത്ത്. പിന്നെ ഇനി നമ്മളിപ്പം പിന്നെ വിളിച്ചാലിപ്പം ചിലപ്പോൾ നമ്മളിപ്പം പിന്നെ ഉച്ചക്ക് 2 മണി അല്ലെ 3 മണി നമ്മളൊരു പണി ഏറ്റിട്ടുണ്ടെങ്കിൽ വേറൊരാൾ വിളിക്കുമ്പോൾ അത് പിന്നെ പറയും നമ്മളിങ്ങനെ പോലെ പണിയുള്ളത് ഇങ്ങനെ ഒരു പണിയുണ്ട്. അപ്പം ചിലവർ പറയും ഓക്കെ എന്ന് പറയും, ചിലവർ എന്നാൽ വേറൊരു പകരം വണ്ടി ആക്കി തരണം എന്ന് പറയും, അവർക്ക് വേറെ വണ്ടി ആക്കി കൊടുക്കും.
1: ഇപ്പം നിരവധി വാഹനങ്ങളാണ് നമ്മുടെ നിരത്തുകളിൽ എത്തിയിട്ടുള്ളത്, ഓട്ടോ ആയിട്ടും സ്കൂട്ടി ആയിട്ടും മറ്റുള്ള വാഹനങ്ങളായിട്ടും. അപ്പൊ ഈ ഒരു മേഖലയിലെ പ്രതിസന്ധി നേരിടുന്നതായിട്ട് തോന്നുന്നു?
0: ഉണ്ട്. പിന്നെ ഇപ്പൊ പണി കുറവാണ്, സ്റ്റാൻഡിൽ ഇപ്പം പണി ഇല്ല എന്നെ പറയാം. പിന്നെ എന്ന് വെച്ചാല് നാട്ടും പുറത്തുനിന്ന് എല്ലാവരും സ്കൂട്ടി എടുക്കും, എന്നിട്ട് ഉരുവച്ചാൽ കൊണ്ടുവരും, അവിടെ വെക്കും, എന്നിട്ട് ആടന്ന് ഇരിട്ടിയിലോ തലശ്ശേരിയിലോ അല്ലെങ്കിൽ കണ്ണൂർ വഴിയോ കൊണ്ട് ബസ്സിൽ കയറിയിട്ട് പോകും. അവര് തിരിച്ചു വരുമ്പോൾ അതേപോലെ തന്നെ സ്കൂട്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെ പണി കുറഞ്ഞു വരുന്നതാണ്. പിന്നെ നമ്മൾ ഈ ചെറിയൊരു പിന്നെ ടൗൺ എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു ടൗൺ അല്ല, ഇപ്പം തലശ്ശേരി കണ്ണൂർ പോലെയുള്ള. അവിടെയെല്ലാം പിന്നെയും ഒരു ട്രെയിനെല്ലാം വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങുകയും പണിയുണ്ടാവും. നമ്മളെ ഈ ഉരുവച്ചാൽ എന്ന് പറയുന്ന ടൗണിൽ ആൾക്കാർ പിന്നെ വളരെ കുറവല്ല, നമ്മളെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ മാത്രമേ വന്നിട്ട് വണ്ടി പിടിക്കുന്നുള്ളൂ. അപ്പം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഒന്നെങ്കിൽ കൂടുതൽ ആൾക്കാർ വരുന്നൊരു വലിയൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു അമ്പലം, കുറച്ചൊരു ചെറിയൊരു ദൂരത്തിനെങ്കിലും 1-2 കിലോമീറ്റർ ദൂരത്തുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാർ വന്ന് ബസ്സിനിറങ്ങി ഓട്ടോ പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കൂടുതൽ പണിയുണ്ടാവും. ഇതില്ല, ഇത് നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാർ അങ്ങനെയുള്ള പണി മൊത്തത്തിൽ പിന്നെ ഓരോ വർഷം കഴിയുമോറും കുറഞ്ഞു കുറഞ്ഞു വരും ഞാൻ ചെയ്യുന്നത്.
1: അപ്പോൾ ഈ ഒരു വരുമാനമാണ് ചേട്ടൻ്റെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. അധികം ആൾക്കാരിപ്പം ഓട്ടോ എടുത്ത് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മറ്റുള്ള ജോലികൾ എടുത്തിട്ട് ബാക്കി വരുന്ന സമയങ്ങളിലാണ് ഓട്ടോ ആയിട്ട് ടൗണിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലി
0: ചെയ്യുന്നില്ല? ഞാൻ ഓട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട് ഈ 13 വർഷമായിട്ട് ഇത് മാത്രമാണ് ഉപജീവന മാർഗം, വേറെ ജോലിക്കൊന്നും പോകുന്നില്ല.
1: ഈ ജോലി തിരക്കിനടക്കൊക്കെ എന്റർടൈൻമെന്റ് എന്തെങ്കിലുമൊക്കെ വേണല്ലോ, എങ്ങനെയാണ് ആ സമയങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്?
0: വെയിറ്റിംഗിൽ തന്നെ പാട്ട് കേൾക്കും, പാട്ട് കേട്ട് ഫോണിൽ പാട്ട് വെച്ചിട്ടിരിക്കും. പിന്നെ മുന്നേ കോളേജിലും പഠിക്കുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ലൈബ്രറിയിൽ വെച്ചാൽ എവിടെയെങ്കിലും മെമ്പർഷിപ്പ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോയിട്ട് നമ്മളെ ആ ഒരു ടൈമിന് അങ്ങനെ സ്ഥിരമായിട്ട് അവരെ ഒരു ടൈമും നമ്മളെ ടൈമും ഒത്തു കിട്ടൂല. അതുകൊണ്ടാണ് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പുസ്തകം കിട്ടാനുള്ള പ്രയാസം കൊണ്ടാണ് വായിക്കാത്തത്. ഒരുപാട് പുസ്തകങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാത്രം, കോളേജിൽ ഡിഗ്രിക്കും പ്രീ ഡിഗ്രിക്കും പഠിക്കുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്.
1: കൂടുതലും എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിക്കാറ്?
0: വായിക്കാറ് എന്ന് പറഞ്ഞാൽ
1: നോവലാണോ അല്ലെങ്കിൽ കവിത അങ്ങനെ?
0: അല്ല, നോവലാണ്. സി രാധാകൃഷ്ണൻ, എം മുകുന്ദൻ, പിന്നെ OV വിജയൻ അങ്ങനെയുള്ളവരെ നോവലാണ് വായിക്കൽ.
1: വായന കൂടുതലുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുത്തുകുത്തുകൾ ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കവിതയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുത്തി കുറിക്കുന്ന സ്വഭാവം ഉണ്ടോ?
0: ഇല്ല ഇല്ല, ഇതുവരെ എഴുതിയിട്ടൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞിട്ടും കോളേജ് കഴിഞ്ഞതിന് ശേഷവും പിന്നെ കൂത്തുപറമ്പിലൊരു പത്തലായി കുഞ്ഞിക്കണ്ണൻ സ്മാരക ലൈബ്രറി ഉണ്ടായിരുന്നു, ആടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ആടുന്ന ഒരു 3-4 വർഷം വരെ പുസ്തകം എടുത്ത് വായിക്കലുണ്ട്. ഇപ്പം കുറച്ചു കാലമായിട്ട് പിന്നെ തീരെ ഇല്ല.
1: അപ്പം ഈ സിനിമയൊക്കെ കാണാനുള്ള സമയം ഉണ്ടാകാറുണ്ടോ?
0: സിനിമ കാണൽ കുറവാണ്, വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും TVയിൽ, അതും കുറച്ച് ടൈം, കാരണം അന്നേരം ആയിരിക്കും ആരെങ്കിലും ഒരു ട്രിപ്പ് വിളിക്കുക പോകും. ടാക്കീസിൽ പോയിട്ട് സിനിമ കാണലിപ്പം വളരെ കുറവാണ്. കാരണം

0: ടൈമില്ല. പിന്നെ കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു 3 മണിക്കൂർ അവിടെ ഇരിക്കുന്നതിൻ്റെ എടുക്കാതിരിക്കും ആരെങ്കിലും എവിടെയെങ്കിലും പോകാൻ ട്രിപ്പ് വിളിച്ചിട്ടുണ്ടാവില്ല, അതിന് മുന്നേ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് പിന്നെ ടാക്കീസ് പറ്റിയ സിനിമയാണല്ലോ കുറവാണ്. ഇപ്പം പിന്നെ തന്നെ എവിടെയെങ്കിലും വെയിറ്റിംഗ് ടൈമിൽ ഫോണിലും പിന്നെ പാട്ട് കേൾക്കും, സിനിമ പാട്ട് ഇങ്ങനെ കേൾക്കും.
1: എന്നാലും സിനിമയിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട നടീ നടന്മാരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ ആരെങ്കിലും?
0: അങ്ങനെ എനിക്ക് ആരോടും ഇതുവരെ ഒരു ആരാധനയായിട്ട് തോന്നിയില്ല. സിനിമയിൽ എല്ലാവരും ഒരേപോലെ അല്ലാണ്ട് ഇപ്പം ചിലവർക്ക് ഉണ്ടാകും മോഹൻലാൽ അല്ലെ, അവരെ സിനിമ ഇറങ്ങും വന്നു തന്നെ പോയി കാണും, അങ്ങനത്തെ ഒരു ആരാധന എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടില്ല. എല്ലാവരും സിനിമയും കാണും, നല്ല സിനിമ ഏതാന്ന് വെച്ചാൽ അത് കാണും, അങ്ങനെ ഇത് മാത്രം.
1: പാട്ട് കേൾക്കാന്ന് പറഞ്ഞു, എങ്ങനെയുള്ള പാട്ടുകളോടാണ് താല്പര്യം?
0: അത് എന്താ പറയാ, മെലഡികളോടാണ് കൂടുതൽ താല്പര്യം.
1: അപ്പോൾ ഇത് നമ്മുടെ വളയം എന്നൊരു പ്രോഗ്രാമാണ് ചേട്ടാ, ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾ റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടനെ കേൾക്കാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
0: പാട്ട് സിനിമ ഏതാന്ന് എനിക്കറിയില്ല, ഒരു തലം മാത്രം വിടർന്നവരൻ ചെമ്പനീർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു,
1: ജാലകം എന്ന ചിത്രത്തിലെ ഗാനമാണ്.
0: ഒരു തലം മാത്രം
1: അശോകനും പാർവതിയും ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്, മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഓട്ടോ ഉരച്ചാലും ഓട്ടോ തൊഴിലാളികൾക്കും.
1: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം ചേട്ടന്റെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഗാനം കേൾപ്പിക്കാം. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
0: നന്ദി.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
1: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Laminate.
0: Phone 9496420880,
1: 8111933600.
0: CM Vistara,
1: CM Vistara Nilluni.
2: Vinoda Vijnana Vihayasil ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
4: വേട്ടക്കൊരു മകൻ തമ്പുരാനെ.
3: കർക്കടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം,
2: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM താരസ്വരം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
3: എന്നും ഞാൻ തന്നെ വന്ന് തുറന്നു തരണോ? നിനക്ക് കയറി പോന്നൂടെ. അല്ല, ഇന്ന് നേരത്തെ ആണല്ലോ.
4: രാമട്ടിനുള്ള ഒരു കോളും കൊണ്ട് ഇറങ്ങിയതാ.
3: എന്താണാവോ?
4: മുഴുവൻ കേട്ടിട്ടേ മറുപടി പറയാവൂ. രാമട്ടിന് അറിയാലോ, നാളെ ഞങ്ങളുടെ കോളേജ് ഡേ ആ.
3: ആയിക്കോട്ടെ, എനിക്ക് ഒരു അതൃപ്പില്ല.
4: കളിയാക്കാതെ രാമോട്ടാ, ഞാൻ കാര്യായിട്ടാ. കൊച്ചിക്കാരുടെ ഗാനമേള ആയിരുന്നല്ലോ തീരുമാനിച്ചിരുന്നത്. അവസാന നിമിഷം അവര് കാലു മാറി.
3: അയ്യോ,
4: മെയിൻ ഗായകന് ആക്സിഡന്റ് പറ്റിയെന്ന മറ്റോ ഇന്നലെ കോളേജ് ഫോൺ വന്നു. ഇപ്പൊ ആകെ വിഷമിച്ചിരിക്കുക ഭാരവാഹികള്. നാളെ ഇനി എന്ത് പ്രോഗ്രാം ഒപ്പിക്കുന്ന ടെൻഷൻ. ഒടുവിൽ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ഒരു ഉഗ്രൻ ഐഡിയ പറഞ്ഞു. രാമോട്ടിന്റെ ഓട്ടം തുള്ളല്.
3: അത് നന്നായി. എന്നെ കൊലക്കൊടുക്കാൻ തന്നെയാണോ നിന്റെ പുറപ്പാട്?
4: ഞാൻ വാക്ക് കൊടുത്തു തരാം ബേട്ടാ, 2500 തികച്ചും കിട്ടും.
3: 2500 പവൻ തരാന്ന് പറഞ്ഞാലും ഞാനില്ല. എടി, അതേ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി തന്നെ ഞാനും. കോളേജിൽ ഓട്ടം തുള്ള നടത്തി എന്താ ഉണ്ടാവുന്ന നോക്കിയാവുന്നേ ഉള്ളൂ.
4: ഒക്കെ രാമോട്ടിന് വെറും തോന്നല. കഴിഞ്ഞ കൊല്ലം കോട്ടക്കിലുകാരുടെ കഥകളി ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടെന്താ കളിച്ച് കാശ് വാങ്ങി കൂളായിട്ട് അവര് പോയി. നോക്കൂ രാമോട്ടാ, രാമോട്ടിനെ പരിചയപ്പെടുത്താന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിന് വാക്ക് കൊടുത്തു പോയി.
5: അവൾ ഏറ്റതല്ലേട, ഇനി ഒഴിഞ്ഞു മാറി അവളുടെ വാക്കിന് എന്താ വില?
6: നമ്മക്ക് ചെത്താൻ കിട്ടണോ ചാൻസ് അല്ലടാ, നീ ഒന്ന് സമ്മതിക്ക്.
3: കോളേജിന്റെ പടി അറത്ത് തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ സുഗ്രീവ കോളേജ്.
5: നീ കൂടുതലൊന്നും വ്യാഖ്യാനിക്കണ്ട മോളെ, അവൻ വരും. മോൾ ധൈര്യമായിട്ട് വെക്കും.
3: അയ്യോ അമ്മേ, ഞാൻ അത്
4: ഒന്നും പറയണ്ട. നാളെ കോളേജിലേക്ക് രാമോട്ടിന്റെ ഓട്ടം തുള്ളില്. കഥ ഏതാന്ന് രാമോട്ടൻ തീരുമാനിച്ചാ മതി. ഒരു മിനിറ്റ്. പിന്നെ കോളേജാണെന്ന് കരുതി ഓവർ ഷൈനിങ് ഒന്നും വേണ്ട. വേറെ വല്ല പെമ്പിള്ളേരെയും വായി നോക്കണം, കണ്ട എന്റെ സ്വഭാവം മാറും.
3: അപ്പൊ വായിൽ മാത്രം നോക്കാൻ പാടില്ല.
6: അയ്യോ, പരിപാടി കൊണ്ടോ?
4: അയ്യോ അച്ഛൻ,
3: എന്താ മോളെ? കൊച്ചെ, ഞങ്ങൾ കലാകാരന്മാരെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം?
6: സംഗീതം എന്റെ ഉപ്പയാണ് ഉമ്മയാണ്, സ്വരങ്ങളാണ് എന്റെ പ്രാണവായു. അറിയോ നിനക്ക്?
3: പുസ്തകം, ഈ പുസ്തകം വായിക്കലാ നിന്റെ കുഴപ്പം.
6: റീഡിംഗ് ബാഡ് ഹാബിറ്റ്.
3: എന്താ എന്താ പ്രശ്നം?
6: ഈശ്വര കൃപ കൊണ്ട് തരക്കേടില്ല തുള്ളി ജീവിച്ചു ഒരുത്തന്റെ കഞ്ഞുകൂടി എവള് മുട്ടിച്ചു. അവൻ ഇപ്പൊ തുള്ളലിൽ നിർത്തി ക്ലാസ് പിരിച്ചു വിട്ടു, വേഷങ്ങളെല്ലാം കുളിച്ചിട്ടു. അതിനൊക്കെ കാരണക്കാരി നീയാ. കുട്ടി, അന്ന വിചാരം മുന്ന വിചാരം, പിന്നെ വിചാരം കാര്യ വിചാരം. ഉണ്ടയോറിൽ കല്ലിടരുത്, ഉണ്ടയോറിൽ കല്ലിട്ട കണ്ടവരല്ല ശത്രുക്കള.
3: കരയല്ലേ.
2: 1999 ദീപസ്തംഭം മഹാശ്ചിനും ദിലീപിനൊപ്പം ജോമോൾ വീണ്ടും ഒന്നിച്ച ചിത്രം. ഹാസ്യവും കുടുംബ ബന്ധങ്ങളും പ്രണയവും ഒത്തുചേർന്ന ഈ ചിത്രത്തിലും ജോമോളുടെ കഥാപാത്രം കഥയുടെ ഒഴുക്കിൽ സ്വാഭാവികമായി ഇടം നേടി. അമിതമായ അഭിനയമില്ലാതെ കഥാപാത്രത്തിന്റെ നിഷ്കളങ്കത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു.
4: രാമോട്ടാ, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ഈ ഞാൻ പറഞ്ഞിട്ടാണോ രാമോട്ടൻ തുള്ളലി നിർത്തിയത്, വേഷം അഴിച്ചു വെച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മുന്നിലില്ലാത്ത മാന്യതയ്ക്ക് വേണ്ടിയാണോ ജോലിക്ക് വേണ്ടിയുള്ള ഈ പരക്കം പാച്ചില്? പറ, എനിക്കിപ്പോ അറിയണം. നമ്മുടെ സ്നേഹത്തിന് മുമ്പില് ഇന്ന് വരെ എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ ഞാൻ?
7: എന്തോ അത്
4: പറയ് രാമേട്ടാ. ഇനി എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ എന്റെ രാമേട്ടന്?
7: മനസ്സിലാക്കിയല്ല, പക്ഷെ അമ്മായി പറഞ്ഞു കേട്ടപ്പോ എനിക്ക് തന്നെ പേടിയായി തുടങ്ങി. ആലോചിച്ചു നോക്കിയപ്പോ ഒരു കണക്കിന്

0: വേഷം കെട്ട് ഒരു തെണ്ടി നടക്കണ എനിക്ക് നിന്നെ മോഹിക്കാൻ എന്താ അർഹതയുള്ളത്? അതുകൊണ്ടാണ് ഞാൻ
1: വേണ്ട, എന്നെ നേടാൻ വേണ്ടി ഉള്ള കഴിവുകളൊന്നും മൂടി വെക്കണ്ട. ഈശ്വരനായിട്ട് തന്ന സിദ്ധികളാ, അത് ഉപേക്ഷിക്കണമെന്ന് പറയാൻ എനിക്ക് എന്താ അർഹതയുള്ളത്? നോക്ക്, ജോലി എന്താ, ജീവിതം എങ്ങനെയാ എന്നൊന്നും എനിക്കറിയണ്ട. ഞാൻ സ്നേഹിച്ചത് രാമേട്ടനെ മാത്രം. ചെറിയവനാണെങ്കിലും വലിയ മനസ്സുള്ള എന്റെ രാമേട്ടനെ
0: എനിക്ക് കാണാമേ മനസ്സ്. പക്ഷേ അമ്മാവനും അമ്മയും
1: അവരെന്തും പറയട്ടെ, എത്ര വലിയ ആലോചനയും കൊണ്ടുവരട്ടെ, പക്ഷേ ഞാൻ എന്നും ഇങ്ങനെ രാമേട്ടന് മുന്നിൽ തന്നെ ഉണ്ടാവും. ഈ നാട്, ഈ ആകാശം, നിന്റെ മുന്നിൽ ഇങ്ങനെ രാമേട്ടനും, അതൊരു വലിയ മോഹങ്ങളൊന്നും ഇല്ല എനിക്ക്.
0: അറിയാതെയാണെങ്കിലും നിന്നെ വേദനിപ്പിച്ചേന്, ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നെ തെറ്റിദ്ധരിച്ചേന്, ഇല്ല, ഇനി ഒരിക്കലും നമ്മളിങ്ങനെ പിണങ്ങില്ല.
1: മതി, എനിക്ക് സന്തോഷായി. ഈ എന്ത്, എങ്ങോട്ടും പോയിട്ടില്ല, പോവില്ല. ഇതാ ഇത്ര അടുത്ത് ഞാനുണ്ട്, കയ്യത്തും ദൂരത്ത്.
2: തുടർച്ചയായി വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതുകൊണ്ട് മലയാള സിനിമയിലെ ശ്രദ്ധേയ നായികമാരിൽ ഒരാളായി ജോമോൾ മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അഭിനയയാത്ര മലയാളത്തിൽ മാത്രം ഒതുങ്ങിയില്ല.

0: 1997 ഒരു വടക്കൻ വീരഗാഥയിലെ ബാലതാര വേഷത്തിന് ശേഷം നായികയായി അരങ്ങേറ്റം കുറിച്ച ജോമോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറി. അഭിനയത്തിനൊപ്പം സംഭാഷണങ്ങൾക്കും അവർ നൽകിയ സ്വാഭാവികത പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായി. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ സുജ എന്ന കഥാപാത്രത്തെ ജോമോൾ അതീവ ലാളിത്യത്തോടെയാണ് അവതരിപ്പിച്ചത്. കുടുംബ ബന്ധങ്ങളുടെ ചൂടും സ്നേഹവും നിറഞ്ഞ ഈ കഥാപാത്രത്തിൽ സംഭാഷണങ്ങൾ ഒരിക്കലും അഭിനയമായി തോന്നുന്നില്ല. അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് പോലുള്ള ആ സ്വാഭാവികതയാണ് ജോമോളുടെ പ്രത്യേകത.
1: അതെ, ഒരു വീട്ടിലേക്ക് വരുമ്പോ ഇത്തിരി വകതിരിവ് വേണം. നേരം വിളിക്കുമ്പോഴേക്ക് പെണ്ണും പെടക്കോഴി. ഒരു 10 മണിയായിട്ട്
2: വാ.
1: എനിക്ക് അച്ഛനില്ല.
2: ഓ, അമ്മയുടെ പേരോ?
1: അമ്മയില്ല.
2: കുട്ടി ഇവിടുത്തെ ആരാ?
1: ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. എന്താ അല്ല ഇതൊക്കെ ചോദിക്കാൻ, താനാരാണാവോ?
2: ഞാനൊരു മനുഷ്യൻ.
1: ഓ, മനുഷ്യനാണോ? ഞാൻ വിചാരിച്ചല്ല നായോ നരിയോ മറ്റോ ആണെന്ന്. ഇത് ഇവിടുന്ന് കുട്ടിയും കുറച്ച് വരണോ?
3: ആരാ അത്?
1: ആ, ഒരു മനുഷ്യനാന്നാ പറയണേ.
2: പക്ഷേ എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല.
3: അതിനൊരു നല്ല മരുന്നുണ്ട്, ചുട്ടടി. ഈ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് തോന്നിപ്പിക്കണം, അല്ലെങ്കിൽ പോക്ക. അവൻ വന്നതിന് ശേഷം ഞാൻ സൂചന വരാത്ത.
1: അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്താ, ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നുണ്ട്.
3: നീ വരാത്തോണ്ടാ ഇവൾക്ക് പരിഭവം.
1: രവിമാമയല്ല, ദാ കിഴക്കേ വഴി കൂടെ വരുന്നുണ്ട് ഒരാള്.
3: ആരാ?
1: ഗീതമ്മയുടെ ഹീറോ
3: സുരേഷോ? എന്തിനാണാവോ? ഒരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് മാറി നിന്നു.
0: സ്വാഭാവിക അഭിനയം, ലളിതമായ അവതരണം, അതായിരുന്നു ജോമോളുടെ ശക്തി. അതുകൊണ്ട് തന്നെ മലയാളത്തിന് പുറമെ തമിഴ് സിനിമയിലും അവർക്ക് അവസരങ്ങൾ ലഭിച്ചു. ഭാഷ മാറിയെങ്കിലും അഭിനയത്തിന്റെ തന്മയത്വത്തിന് മാറ്റമുണ്ടായില്ല. മലയാളത്തിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾക്ക് ശേഷം തമിഴ് സിനിമയും ജോമോളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. വ്യത്യസ്തമായ കഥകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ അവർ എന്നും ശ്രദ്ധ പുലർത്തിയിരുന്നു. വാണിജ്യ വിജയത്തെക്കാൾ അഭിനയ സാധ്യതയുള്ള വേഷങ്ങളോടായിരുന്നു കൂടുതൽ താല്പര്യം. മേലേവാരത്തെ മാലാകക്കുട്ടികൾ എന്ന ചിത്രത്തിലെ ഗോപിക വാര്യർ മറ്റൊരു വ്യത്യസ്ത കഥാപാത്രമാണ്. ശാന്തതയും പക്വതയും നിറഞ്ഞ സംഭാഷണങ്ങൾ, സാഹചര്യത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന ശബ്ദഭാവങ്ങൾ, ഇതെല്ലാം കഥാപാത്രത്തെ കൂടുതൽ വിശ്വസനീയമാക്കി.
1: എന്നാ ബാസ്കറേഡും പോയിക്കോ, വൈകിട്ട് നേരത്തെ വരണേ.
4: പോവാനോ? എവിടെ പോവാൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കോടതി മുറ്റത്ത് വെച്ച് പപ്പ വെല്ലുവിളിച്ചില്ലേ മക്കളെ തട്ടിക്കൊണ്ടു പോവെന്ന്? ഇവിടെ എങ്ങാനും വന്ന് സാറ് നിങ്ങളെ തട്ടിക്കൊണ്ടു പോയാ പിന്നെ ഞാനും അതോടെ തട്ടിപ്പോവും. അമ്മാമ്മയുടെ പ്രത്യേക ഓർഡറാ കോളേജ് വിടും വരെ ഞാൻ ഇവിടെ തന്നെ വേണമെന്നുള്ളത്.
5: ഇവിടെ തട്ടിക്കൊണ്ടു പോവാനോ? അസല

0: രണ്ട് പണം കാണാൻ എപ്പോഴും നല്ല സെക്രട്ടറി ശോഭ. ഞാൻ രാത്രി പോയിക്കോളാം.
1: ഗുഡ് മോർണിംഗ് ഗോപു.
2: ഹായ്, ഗുഡ് മോർണിംഗ് ഗോപു. ഞാൻ ലൈബ്രറി കാണും. ഉണ്ണി, സുഖം തന്നെയല്ലേ? ശരി,
1: ഞാൻ ഗോപുവിനെ കാത്തിരിക്കുകയായിരുന്നു.
2: എന്തിനാ?
1: എനിക്ക് ഗോപുവിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: ഷോ, ഒന്ന് വേഗം പറ ഉണ്ണി. എത്ര നാളായി ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നു? കേൾക്കാനെങ്കിൽ ധൃതിയായി. പറ.
1: അല്ല, അതിപ്പോ
2: അല്ലെങ്കിൽ പിന്നെ പറയാല്ലേ. പോട്ടെ.
3: എന്ത് കാര്യം ഗോപു?
2: അത് തന്നെ, ഐ ലവ് യു. ഉണ്ണി,
1: എന്താ ഗോപു?
2: എടോ, തന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. ചെറിയൊരു കുറുമ്പൊപ്പിക്കാനാ.
1: കുറുമ്പോ?
2: അതൊക്കെ പിന്നെ പറയാം, കൂടെ നിക്കോ.
1: ഓ, പിന്നെന്താ?
2: ആ, എന്നാ വാ. ശരത് മോനെ, മതി മതി മതി, ഇനി കൊറച്ച് ഞങ്ങക്ക് വിട്ടതാ.
3: ദേവു, ഇവിടുന്ന് പപ്പയുടെ അടുത്തേക്ക് ചാടിപ്പോന്ന ഒരു കിടിലൻ സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ?
2: സെറ്റപ്പ് ഒക്കെ റെഡി, ഇനി ഓപ്പറേഷൻ തുടങ്ങിയാ മതി.
4: മക്കളൊന്ന് കോളേജിൽ പോയില്ലേ?
2: പോയി, അവിടുന്ന് ചാടിപ്പോന്നതാ.
4: ചാടിപ്പോയി എന്തിന്?
5: പപ്പയെ കാണാൻ.
6: ഞാൻ പറഞ്ഞില്ലേ, ഈ പാർത്തന്റെ കണക്കുള്ള ഒരിക്കലും തെറ്റില്ല. എന്തെങ്കിലും പണി ഒപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ എത്തും ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ.
7: പപ്പ, ഞങ്ങളിപ്പോ കോളേജിൽ പോന്നെ വലിയ സ്റ്റൈലില്ല.
2: പപ്പ ഇന്നലെ കോടതി വെച്ച് ചലഞ്ച് ചെയ്തില്ലേ മക്കളെ വിട്ടുകൊടുക്കില്ലെന്ന്? അതിന്റെ ആഫ്റ്റർ എഫക്ട്.
5: കുഞ്ഞൂട്ടി അമ്മ വാരിച്ചാരുടെ തലയിൽ ഉദിച്ച ബുദ്ധി.
7: പ്രാവനും പരുന്തലും കൊടുക്കാതെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൽ ഒതുക്കും പോലെയാ ഞങ്ങളെ ഇപ്പൊ കൊണ്ടുവന്നത്. ഭാസ്കരേട്ടൻ ഇപ്പൊ ഡബിൾ റോളാ, ഡ്രൈവർ കം ഗുണ്ട.
4: എന്നിട്ടവനോട്?
2: പാവം, ഞങ്ങളെ കാണാതെ ഇപ്പൊ റാഗി പറക്കരു.
5: ഇതൊക്കെ ഗോപുവിന്റെ
4: ഐഡിയയാവു.
7: ഇതിപ്പോ എത്ര നാളാ ഇങ്ങനെ?
4: ദേവുട്ടി, നോ, ഇതാണ് പപ്പയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. ഇത് മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായത്? നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ അമ്മയുണ്ടല്ലോ വസുന്ധരാ ദേവി, അവള് വെറും പാവോ. അതെല്ലാവർക്കും അറിയാം. അവളെ വഷളാക്കുന്ന മുഴുവൻ പാർത്ഥ ആ ഇഡ്ഡലിയാ.
6: ആ സംശയം,
4: ആ കുഞ്ഞുക്കുട്ടി വാരസേരയുടെ നൂൽത്തുമ്പിലെ പാവയല്ലേ നമ്മുടെ അമ്മ ഇപ്പോ? ആ നൂല് പൊട്ടിച്ചാൽ സംഗതി ക്ലീൻ സിമ്പിൾ. നമുക്കത് പൊട്ടിക്കോടാ.
6: നൂല് പൊട്ടിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞുകുട്ടി അമ്മ കയറ് പൊട്ടി, അതിനു മുമ്പ് പിള്ളേരെ പാക്ക് ചെയ്യാൻ.
2: ഇപ്പോഴോ? ഇനിയുണ്ട് 4 മണിക്കൂർ. അതുവരെ ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കാൻ
6: പോവാം.
7: കുഞ്ഞുമോളെ, പിന്നെ ഞങ്ങള് കിച്ചണിക്ക് കറി ഉണ്ടാക്കി, പപ്പയ്ക്ക് വിളമ്പി കൊടുത്തു, വീടൊക്കെ വൃത്തിയാക്കി, പപ്പ കറി ഉണ്ടാക്കി.
5: പറമാളച്ചി, പിന്നെ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്?
2: പിന്നെ ഒന്നുമില്ല, കഴിഞ്ഞു. പിന്നെ കുഞ്ഞുമോളെ വല്ലാണ്ട് മിസ് ചെയ്തെന്നും കുഞ്ഞുമോളെ കാണാൻ കൊതിയാവണെന്നും പപ്പ പറഞ്ഞു.
5: എനിക്കും പപ്പയെ കാണണം, നാളെ എന്നെ കൂടെ കൊണ്ടുപോവോ?
7: അയ്യോ, അതെങ്ങനെയാ?
5: എനിക്ക് കാണണം, എനിക്ക് പപ്പയെ കാണണം.
2: ഇപ്പൊ തന്നെ കാണിച്ചു തരാം.
5: ഇപ്പോ?
2: ആ,
8: നിറയെ ഫ്രൂട്ട്സും ഉണ്ട്.
9: ഒരു കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ അതിന് ജീവൻ നൽകുന്ന അഭിനേതാവിന്റെ ആത്മാർത്ഥത വേണം. ജോമോളുടെ കഥാപാത്രങ്ങളിൽ ആ ആത്മാർത്ഥത എപ്പോഴും പ്രകടമായിരുന്നു. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ, ഗ്രാമീണ പെൺകുട്ടിയായും സാധാരണ കുടുംബത്തിലെ മകളായും പ്രണയിനിയായും ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്ന സ്ത്രീയായും ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായ ഭാവങ്ങൾ നൽകാൻ ജോമോളിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ ഓർമ്മയിൽ ജീവിക്കുന്നു.
2: എന്താ ഇവിടെ ഇരുന്നത്? അമ്മയ്ക്ക് പോയി കൂടായിരുന്നില്ലേ അവിടെ? പപ്പ കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ അമ്മയ്ക്ക് വിളിച്ച് പറയായിരുന്നല്ലോ.
7: ഞങ്ങളുടെ പപ്പ ജീവിച്ചിരിപ്പുണ്ട്, അത് മറക്കണ്ട. പപ്പയ്ക്ക് ബ്രാഡാണെന്ന് ചിത്രീകരിക്കുക വരും അവൻ അവിടെ. അമ്മ ഇതൊന്നും കാണുന്നില്ലേ? അതോ കണ്ടിട്ടില്ലെന്ന് നടിക്കുകയാണോ?
2: അമ്മ ഞങ്ങളെ ഓർക്കണ്ടായിരുന്നു, നാട്ടുകാരെങ്കിലും ഓർക്കണമായിരുന്നു.
7: ഭാഗത്ത് നിൽക്കുകയല്ല ഞങ്ങള്. അമ്മയ്ക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങക്ക് വേണം പപ്പയെ. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പപ്പയല്ലെന്ന് അമ്മയുടെ നാവ് കൊണ്ട് പറയണം. പറയാൻ പറ്റുമോ അമ്മയ്ക്ക്?
10: മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കാനും എനിക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനും എൻ്റെ ടൈമിനനുസരിച്ച് വർക്ക് ചെയ്യാനും എനിക്കത് പറ്റുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഹോണ്ട് ചെയ്തിട്ടില്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറായിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നത് ജാനകിക്കുട്ടിയായിരുന്നു.

0: നാഷണൽ അവാർഡ് വാങ്ങാൻ പോയി. ഇപ്പോഴും ഒക്കെ ചെറിയ ഫെയിൻറ് ആയിട്ടുള്ള കുറെ മെമ്മറീസ് ഉണ്ട് പോയ സമയത്തുള്ളതും, അല്ലെങ്കിൽ അവിടെയുള്ള ചില ചില കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് ഓർമ്മയില്ലെങ്കിലും ചെറുതായിട്ട് ഓർമ്മയുണ്ട്. അന്ന് ഇപ്പൊ ഒരു കാര്യം ആലോചിക്കുന്ന, അന്നത്തെ പോലെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒന്നുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ഇപ്പൊ എല്ലാം നമുക്ക് ഉടനെ തന്നെ യൂട്യൂബിൽ വരും, അല്ലെങ്കിൽ നമുക്കത് ആ ഫയൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നുമ്പോൾ കാണാൻ, മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പം. അന്ന് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയില്ല, ടി വിയിൽ ഐ തിങ്ക് ലൈവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വീട്ടിൽ ഇവിടെയുള്ളവരെല്ലാം എല്ലാവരും കണ്ടിരുന്നു, പക്ഷെ അത് പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സെക്കൻഡ്ലി ഫോട്ടോഗ്രാഫ്, എനിക്ക് തോന്നുന്നു അന്ന് മൊബൈൽ ഫോണും ഫോട്ടോഗ്രാഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന ആ ഒരു സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല. നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഫോട്ടോസ് അവരവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് വാങ്ങാം. അങ്ങനെയുള്ള ഒരു അതിൻ്റെ ഒരു നെഗറ്റീവ് കോപ്പിയോ അങ്ങനത്തെ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ ആകപ്പാടെ അതിൻ്റെ ഒരു ജസ്റ്റ് വൺ ഫോട്ടോ ആ വാങ്ങുന്ന അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
1: വർഷങ്ങൾക്ക് ശേഷം കെയർഫുൾ എന്ന ചിത്രത്തിലൂടെയാണ് സുജ എന്ന കഥാപാത്രമായി ജോമോൾ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത്തവണ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയുടെ പക്വതയാണ് ആ ശബ്ദത്തിൽ കേൾക്കുന്നത്. കരിയറിലെ ഇടവേളയ്ക്ക് ശേഷവും സംഭാഷണങ്ങളിലെ വ്യക്തത ഒട്ടും കുറഞ്ഞിരുന്നില്ല.
2: ഒരുപാട്
0: ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ക്യാമ്പയിൻ ഫേസ് ചെയ്യാൻ പോയി. ഒരു കംബാക്ക് എന്ന് പറയാൻ ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് തിരിച്ചു വരവ് രഞ്ജിത്തിന്റെ കൂടെയും ഉണ്ണിയുടെ കൂടെയും മഹിമയുടെ കൂടെ എല്ലാം പ്രിവിലേജ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഓണേഡ് ആണ്, ഒരുപാട് ബ്ലെസ്ഡ് ആണ്. ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പൊതുവെ എക്സൈറ്റ്മെന്റ് വളരെ കുറച്ച് കാണിക്കുന്ന ഒരു ആളായതുകൊണ്ട് പക്ഷെ മനസ്സിൽ ഒരുപാട് എനിക്ക് എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റിനേക്കാളും കൂടുതൽ ടെൻഷൻ ഉണ്ട്, എങ്ങനെയാണ് അത് ഔട്ട്കം, എങ്ങനെയായിരിക്കും എന്റെ ഔട്ട്കം, എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതിനകത്തൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ്, ക്രിമിനൽ ലോയർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
3: രഞ്ജിത്തിനെ ഇൻസ്പയർ ചെയ്ത പല പല ത്രെഡ്സും പല പല രഞ്ജിത്തിന്റെ മുൻപിൽ കണ്ടിട്ടുള്ള പല ആളുകൾ, അതിൽ നിന്ന് അതിൽ നിന്ന് ക്യാരക്ടേഴ്സ് ഡെവലപ്പായി വരുന്ന പലരെയും വെച്ചിട്ട് ഒരു മൂവി. ഇപ്പോഴാലോചിക്കുമ്പോൾ ഹരിഹരൻ സർ, എം ടി സർ, മമ്മൂക്ക, സിനിമ ഇപ്പോഴും ഉള്ളിലുണ്ട്, ഇപ്പോഴും ഉള്ളിലുണ്ട്, സിനിമ മാത്രമേ ഉള്ളിലുള്ളൂ. പേരെടുത്ത് പറഞ്ഞ് അങ്ങനെയല്ല ഞാൻ ആരെയും അത് വേദനിപ്പിക്കുന്നത്, പക്ഷെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്.
4: വേണ്ട,
2: നീ വരണ്ട, നീ റെഡി ആയിട്ടില്ലല്ലോ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ചെല്ലു, പോയി റെഡി ആവാൻ നോക്ക്. നീ ഒന്ന് വാ, നമ്മൾ ലേറ്റ് ആയി. ഒരു കേക്ക് പറഞ്ഞിരുന്നു.
5: ലാവണ്യ അല്ലേ?
2: അതെ, മോളുടെ ബർത്ത്ഡേയാ. അതെ,
6: ഹാപ്പി ബർത്ത്ഡേ മോളു.
1: അഭിനയത്തിൽ ഒരിക്കലും അമിതാഭിനയം കാണിക്കാതെ കഥാപാത്രം ആവശ്യപ്പെടുന്നത്ര മാത്രം പ്രകടനം കാഴ്ചവെക്കുക എന്നതായിരുന്നു ജോമോളുടെ ശൈലി. അതുകൊണ്ട് തന്നെ ഇന്നും അവരുടെ പ്രകടനങ്ങൾക്ക് പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ജോമോൾ വിവാഹിതയായത്. കുടുംബജീവിതത്തിന് മുൻഗണന നൽകിക്കൊണ്ട് സിനിമയിൽ നിന്ന് അവർ ഇടവേളയെടുത്തു. പലരും തിരിച്ചുവരവിനായി കാത്തിരുന്നെങ്കിലും കുടുംബത്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത്.
0: കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ എവിടെയും പോയിട്ടില്ല ഒന്നാമത്. പിന്നെ നമുക്കെപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ളൊരു സന്തോഷം, ആ ഒരു സന്തോഷം ഞാൻ എൻജോയ് ചെയ്യുന്നു. പക്ഷെ ഞാൻ പോയ സമയത്തുള്ള പോലെയുള്ള കുടുംബമല്ല ഇപ്പം. കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ആളുകൾ മൊത്തം മാറി, കുറച്ച് അന്നത്തെ പോലെയല്ല ഇന്ന് എല്ലാവരും. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഈ എനിക്ക് ഫീൽ ചെയ്താണ്, എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചപ്പോൾ, ഡയറക്ടർ, ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ് എല്ലാവരും, എല്ലാവർക്കും ഒരു ലെവലുണ്ടായിരുന്നു. ഇപ്പം ആർട്ടിസ്റ്റിനേക്കാൾ ഇപ്പം ആ ഒരു ലെവൽ, ആ ഒരു ഗ്യാപ്പ് മാറിയിട്ട് ഇപ്പം എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ

എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ ആക്ടർ ആയതുകൊണ്ട് ഞാൻ പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഞാൻ വലിയ ആളാണ്, ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒഫ്കോഴ്സ് ഡയറക്ടർ ഇസ് ദ ക്യാപ്റ്റൻ, ഒഫ്കോഴ്സ് ആ ഒരു റെസ്പെക്ട് നമ്മളെല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇപ്പം ആ ഡയറക്ടറാണ് അല്ലെങ്കിൽ ആ ഡയറക്ടറിനെ എന്താ പറയുന്നത്, ആ ഡയറക്ടർ എന്നുള്ള പേര് തന്നെ മാറി, ആർട്ട് ഡിസൈനർ, അങ്ങനെ അവർക്കുള്ള അവരുടെ ആ പേരുകളെ മാറി, അവർക്ക് കൊടുക്കുന്ന ആ ഒരു പൊസിഷനെ മാറി. അപ്പം അതിൽ കൂടെ വർക്ക് ചെയ്യുന്നവർ മറ്റേ ആർട്ട് ഡയറക്ടർ, ആർട്ട് ബോയ്സ് അല്ലെങ്കിൽ എന്താ പറയുക ലൈറ്റ് ബോയ്സ് അങ്ങനെയൊക്കെ വിളിച്ചിരുന്ന, അങ്ങനെയല്ല ഇപ്പം എല്ലാവരും ഒരു ടീമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവരെഴുന്നേറ്റ് വന്ന് വിഷ് ചെയ്യുക അതല്ലെങ്കിൽ അവർക്ക് ചെയർ കൊടുക്കുക അങ്ങനെയൊന്നും അല്ല. ഇപ്പം നമ്മൾ നമ്മളൊരു ഭാഗത്തിരിക്കുന്നു, അവരവിടെ ഇരിക്കുന്നു, എനിക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ലെവലായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു കംഫർട്ടബിൾ എനിക്ക് ഒരു കംഫർട്ട് ലെവൽ എനിക്ക് തോന്നി ഇന്ന് ഇപ്രാവശ്യം വർക്ക് ചെയ്യാൻ തോന്നിയപ്പോൾ. എനിക്ക് ഒരു ഒരു ഉത്തരമേ ഉള്ളൂ, ആര് എന്ത്, എല്ലാം വി കെ പി. എനിക്ക് വി കെ പി തന്നെ ഉണ്ടായിരുന്നു, കാരണം വി കെ പിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പടം ചെയ്തു. അല്ലാതെ എനിക്കിതിൻ്റെ കഥയോ അതൊന്നും ഞാൻ എനിക്ക് അതൊക്കെ എനിക്ക് സെക്കൻഡറി ആണ്. എനിക്ക് വി കെ പി, ഐ നോ എനിക്ക് വി കെ പി ട്രസ്റ്റ് ചെയ്യാം, ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു വി കെ പി, ഞാൻ വി കെ പി ഏൽപ്പിച്ചിരിക്കുന്നു, ബാക്കി ഇനി എല്ലാം വി കെ പിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, എല്ലാം വി കെ പിയുടെ തലവേദനയാണെന്ന് പറഞ്ഞു. വി കെ പി ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, വി കെ പിയെ അറിയാം. അങ്ങനെ വൺ ഫൈൻഡ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാനപ്പോൾ വി കെ പിയോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വി കെ പി ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ തിരിച്ചു വരാനോ അങ്ങനെ ഞാൻ എവിടെയും പോയിട്ടില്ല. ഐ മീൻ സ്റ്റിൽ ഇൻ ദി ഇൻഡസ്ട്രി, എനിക്കങ്ങനെ ഞാൻ പോയി എന്നുള്ളത് ആളുകൾക്കൊരു ഞാൻ കല്യാണം അവർ സ്വന്തമായിട്ട് തീരുമാനിച്ചായിരിക്കും, കല്യാണം കഴിച്ചു ഇനി പോയി എന്നുള്ളത് എന്തോ എനിക്കറിയില്ല. അതുപോലെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സി ഞാനൊരു ഗോ ഗെറ്റർ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമയിൽ അങ്ങനെ എന്താ പറയുക ഫോട്ടോഷൂട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് എൻ്റേതായിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോസ് അങ്ങനെ ആളുകളെ കാണുക, ആളുകളെ മീറ്റ് ചെയ്യുക, കഥ അങ്ങോട്ട് കയറി. എനിക്കെന്തോ ഞാൻ എൻ്റെ ഒരു നേച്ചർ പൊതുവെ ഒരു ഷൈ നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ചോദിക്കുക അങ്ങനെ അങ്ങനത്തെ ഒരാളല്ല. ഇങ്ങോട്ട് വന്നാൽ വരും എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നാൽ എന്നുള്ള അഹങ്കാരത്തിലല്ല ഞാൻ പറയുന്നത്, ഇങ്ങോട്ട് ചോദിച്ചാൽ ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അല്ലാതെ എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ്സ് വായിച്ച് ഇഷ്ടപ്പെടാഞ്ഞിട്ട് വരാത്തതാണ്. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല, ആരും അങ്ങനെ അപ്രോച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ അങ്ങനത്തെ ഒരു ലെവലല്ല ഞാൻ. അപ്പം വി കെ പി ഇങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു വി കെ പി ഞാൻ റെഡിയാണ്, വി കെ പി എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വരാം, ഞാൻ ചെയ്യും എന്തായാലും. പിന്നെ അത് മതി, ബാക്കി എല്ലാ കാര്യം വി കെ പിക്ക് വിട്ടു. ഒരു ഈ ക്യാരക്ടറിനെ എല്ലാവർക്കും ഇതൊരു ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ, പടം കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും നിന്നെ. ആ ഒരു ഞാൻ പറഞ്ഞു എനിക്കത് മതി, ബാക്കി എന്തും ഞാൻ വി കെ പി. എനിക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഫാമിലിയുണ്ട്, ഭാര്യ ഭർത്താവ് ഒരു കൊച്ച്, ആ അവരുടെ വീട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ബാക്കി കഥകൾ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പടം കണ്ടപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അഡ്വെഞ്ചറുണ്ട്, ത്രില്ലറുണ്ട്, ഇമോഷനുണ്ട്, അതിനിടയ്ക്കൂടെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ ഒരു നമുക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യും കൂടെ ചെയ്യുന്ന, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വി കെ പി ആയിട്ട് പറയുന്ന ഒരു ഇറ്റ്സ് എ സോഷ്യൽ അവയർനെസ് മൂവി എന്നല്ല, നമുക്കതിലൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്ല, ഞാനല്ല കേന്ദ്ര കഥാപാത്രം. കേന്ദ്ര കഥാപാത്രം എന്നില്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ മൂവിയിൽ, ഒരുപാട് ആർട്ടിസ്റ്റ്, ഒരുപാട് പെർഫോം ചെയ്യുന്ന ആളുകളുണ്ട്. അതിപ്പം അങ്ങനെയുള്ളവരുടെ ഒരു കളക്റ്റീവ് ഇതാണ് ഈ മൂവി. അതിനകത്ത് ജേർണലിസ്റ്റ് ആയിട്ട് ഒരു കുട്ടി അഭിനയിക്കുന്നത് സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, പുള്ളിക്കാരി ഡാൻസറാണ്. പുള്ളിക്കാരിയാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്, ത്രൂ ഔട്ടായിട്ടുള്ളത് ചെയ്യുന്നത്. നമ്മളൊക്കെ അതിനകത്ത് നമ്മളെല്ലാവരും വി ഹാവ് കോൺട്രിബ്യൂട്ടഡ് ആസിൽസ് ടു ദാറ്റ് മൂവി ആൻഡ് നമ്മളുടേതായിട്ടുള്ള രീതികൾ, നമ്മളെല്ലാവരും വേണം ആ ഒരു കഥയിൽ. അങ്ങനെയുള്ളൊരു വി കെ പി പറഞ്ഞൊരു ഫ്രഷ്നെസ് വേണം ഈ ഒരു ക്യാരക്ടറിന്, പിന്നെ ഒരു ലൈക്കബിളായിട്ടുള്ള ഒരു ആളെ വേണം എന്ന് വെച്ചാൽ, അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പൊങ്ങിപ്പോയി. കാരണം ലൈക്കബിളായിട്ടുള്ള ആളുകൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വി കെ പി ശരി ശരി ശരി മതി മതി മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വി കെ പി എന്താ പറയുക, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എനിക്ക് വി കെ പി ആണ് ഈ പടത്തിൽ, എനിക്ക് വി കെ പിയുടെ പടത്തിൽ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള. കാരണം വി കെ പിയുടെ പടത്തിലെ ഓരോ ഷോർട്സ്, വി കെ പിയുടെ പടത്തിലെ ഓരോ ആർട്ടിസ്റ്റുകൾ, അവരുടെ എല്ലാ അവരുടെ കോസ്റ്റ്യൂംസ്, അവരുടെ അപ്പിയറൻസ്, ആ ഒരു ഫ്രെയിം വി കെ പിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും മനോഹരമായിട്ട് വി കെ പി ഷൂട്ട് ചെയ്യത്തുള്ളൂ. എല്ലാ ആർട്ടിസ്റ്റിനെയും അതിൻ്റെ അകത്തൊരു പാസിംഗ് ഷോട്ടുള്ള ഒരാളെ, അത് ഒറ്റ ഷോട്ടിലുള്ള ഒരാളെ പോലും അവരുടെ ആ നല്ല ആംഗിളിലെ എടുക്കുള്ളൂ. ആൻഡ് പിന്നെ വി കെ പിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒത്തിരി നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം, നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമ്മളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും, നമുക്ക്

0: ഒത്തിരി പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് വിക്കിപ്പി തരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയെല്ലാം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോയി ചെയ്തത്.
1: ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ജയ് ഗണേഷ് എന്ന ചിത്രത്തിലെ അഡ്വക്കേറ്റ് പാർവതി മാരാർ എന്ന കഥാപാത്രം ജോമോളുടെ തിരിച്ചുവരവിന്റെ ശക്തമായ അടയാളമായി. കോടതി മുറിയിലെ ആത്മവിശ്വാസം നിറഞ്ഞ സംഭാഷണങ്ങളും വികാരരംഗങ്ങളിലെ നിയന്ത്രിതമായ ശബ്ദവും ഈ കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കി. അഭിനയത്തിലെ സ്വാഭാവികത പോലെ തന്നെ സംഭാഷണ അവതരണത്തിലും ജോമോൾ ശ്രദ്ധ നേടി. ഏതാനും ചിത്രങ്ങളിൽ അവർ സ്വന്തം ശബ്ദം തന്നെ ഉപയോഗിച്ചു.
2: മാം, ഇന്നലെ തൃശ്ശൂരിൽ നടന്നതാണ് ഞാൻ പറഞ്ഞ യഥാർത്ഥ റോബറി. പക്ഷേ പോലീസ് പിടിച്ചത് ഏതൊരു പാവത്താനെയാണ്.
3: പാവോ? കക്കാൻ ചെന്നിട്ടല്ലേ അയാൾ പോലീസ് പിടിച്ചത്.
2: മാം, അത് റോബറി അറ്റംപ്റ്റ് മാത്രമാണ്. സോറി മാം, അത് റോബറി അറ്റംപ്റ്റ് ആണ്. പക്ഷേ അയാൾക്കെതിരെ അയാൾ ചെയ്യാത്ത 12 കേസസ് ആണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. വക്കീലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും.
3: ഗണേഷ, നമുക്കിതിലൊന്നും ചെയ്യാനല്ല. ദിസ് ഈസ് ഗോൺ ടോട്ടലി ഔട്ട് ഓഫ് ഹാൻഡ്. ഇങ്ങനെ ഇമോഷൻസ് വെച്ചുകൊണ്ട് മാത്രം ചിന്തിക്കല്ലേ ഗണേഷ്. ബി പ്രാക്ടിക്കൽ.
1: ഒരു കഥാപാത്രത്തെ ഓർക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുഖത്തേക്കാൾ ആദ്യം മനസ്സിലെത്തുന്നത് ആ കഥാപാത്രത്തിൻ്റെ ശബ്ദമായിരിക്കും. അങ്ങനെ ചില കഥാപാത്രങ്ങൾക്ക് ആത്മാവായ ശബ്ദം നൽകിയ നടിയാണ് ജോമോൾ. ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവിക അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ജോമോൾ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ്. ജോമോളുടെ യഥാർത്ഥ പേര് ഗൗരി ചന്ദ്രശേഖരപിള്ള. മലയാളികൾക്ക് പ്രിയങ്കരിയായ ജോമോൾ എന്ന പേരിലൂടെയാണ് അവർ സിനിമാ ലോകത്ത് ശ്രദ്ധ നേടിയത്. 2002 ജോമോൾ ബിസിനസ്സുകാരനായ ചന്ദ്രശേഖർ പിള്ളയെ വിവാഹം കഴിച്ചത്. വിവാഹശേഷം സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്ത അവർ കുടുംബജീവിതത്തിന് മുൻഗണന നൽകുകയായിരുന്നു. ഈ ദമ്പതികൾക്ക് 2 പെൺമക്കളുണ്ട്. മക്കളുടെ പഠനത്തിനും വളർച്ചയ്ക്കും ഏറെ പ്രാധാന്യം നൽകിയ ജോമോൾ പൊതുവേദികളിലും അഭിമുഖങ്ങളിലും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മ എന്ന നിലയിലുള്ള സന്തോഷമാണ് തൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് മടങ്ങിയെത്തിയപ്പോഴും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ തനിക്ക് കരുത്തായിരുന്നുവെന്ന് ജോമോൾ പറഞ്ഞിട്ടുണ്ട്. കുടുംബവും അഭിനയവും ഒരുപോലെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ആ പിന്തുണ കൊണ്ടാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് അഭിനയരംഗത്തും കുടുംബജീവിതത്തിലും ഒരുപോലെ മാതൃകയാകുന്ന വ്യക്തിത്വമാണ് ജോമോൾ. അതുകൊണ്ടുതന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ അവർ ഒരു മികച്ച നടി മാത്രമല്ല, മികച്ച അമ്മയും കുടുംബിനിയുമാണ്. നമ്മൾ സൂചിപ്പിച്ച സിനിമകൾ കൂടാതെ അനഘ, സായാഹ്നം, തിലകം, തില്ലാന തില്ലാന രാക്കിളിപ്പാട്ട്, ഉസ്താദ്, പുത്തൂരംപുത്രി ഉണ്ണിയാർച്ച എന്നീ ചിത്രങ്ങളിലും ജോമോൾ അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്തിയുടെ തിരക്കിൽ നിന്ന് ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിപ്പോയില്ല. ഇന്നും ടെലിവിഷനിൽ അവരുടെ സിനിമകൾ വരുമ്പോൾ ആ കഥാപാത്രങ്ങളെ വീണ്ടും കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുത്ത ചില വേഷങ്ങളിലൂടെ ജോമോൾ വീണ്ടും അഭിനയരംഗത്തേക്ക് എത്തി. സിനിമകളുടെ എണ്ണം കുറവായിരുന്നെങ്കിലും അഭിനയത്തോടുള്ള ആത്മാർത്ഥതയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കാലം മാറും, സിനിമ മാറും, പക്ഷേ ചില മുഖങ്ങളും ചില കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കും. അങ്ങനെയൊരു സാന്നിധ്യമാണ് ജോമോൾ.
4: അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടാണോ? അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ? സത്യത്തിൽ ഞാൻ പറയാതെ ഒളിച്ചു ചിന്തയ്ക്കോ? അവൻ പറഞ്ഞു. അല്ലെങ്കിലും നമുക്കിടയിൽ അവനെ പോലെ ആരോ വേണമായിരുന്നു അല്ലേ? എനിക്ക് വേണ്ടി അവൻ പറഞ്ഞു, ഇനി ദേവിക്ക് വേണ്ടി.
5: ആ ദേവേട്ടൻ എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞെന്ന് കരുതിയാ മതി.
6: എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് കരുതിയാ മതി. എന്നുവെച്ചാ എനിക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഓക്കെ,
4: ഏതായാലും പറഞ്ഞു വെച്ചു. ഇനി മനസ്സിലൊന്നും ബാക്കി വെക്കണ്ട.
5: പറഞ്ഞോളൂ,
4: നമുക്കല്പം നടക്കാം, ബുദ്ധിമുട്ടില്ലല്ലോ.
5: ഇല്ല.
7: ഹലോ, എങ്ങോട്ടാ?
4: വെറുതെ ഒന്ന് നടക്കാൻ. നോക്കി പുതിയ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കണ്ട, വരുന്നേ വാ.
7: ഓക്കെ, 1 മിനിറ്റ്.
4: വെറുതെ ഒന്ന് വിളിച്ചത, ശുദ്ധൻ ചാടി പുറപ്പെട്ടു. വരട്ടെ, എന്തെങ്കിലുമൊക്കെ
7: കേട്ടോണ്ടിരിക്കാം.
1: ഓരോ കഥാപാത്രവും ഓരോ ജീവിതമായിരുന്നു. ഓരോ ജീവിതവും ഓരോ അനുഭവം. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു.
0: എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്താ പറയാ, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണല്ലോ. ഞാൻ ചെറുപ്പത്തിൽ അഭിനയിച്ച ഒരു പടം റീ റിലീസ് ചെയ്യുക, അതും വളരെ ഒരുപാട് 36 കൊല്ലം മുൻപ് ചെയ്തൊരു പടം. എന്റെ ഫാമിലിയുടെ ഒപ്പം എനിക്കിരുന്ന് കാണാൻ പറ്റി. എന്റെ മമ്മി, എന്റെ മകൾ, ഞങ്ങൾ 3 ജനറേഷനും കാണാൻ പറ്റി.
1: ചില അഭിനേതാക്കൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, ചിലർ കുറച്ച് സിനിമകൾ മാത്രം. എന്നാൽ സിനിമകളുടെ എണ്ണമല്ല, പ്രേക്ഷകരുടെ മനസ്സിൽ അവർ സൃഷ്ടിച്ച ഇടമാണ് ഒരു കലാകാരനെ വിലയിരുത്തുന്നത്. ജോമോൾ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട

അഭിനേത്രിമാരിൽ ഒരാളാണ്. ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഭൂരിഭാഗവും സാധാരണ ജീവിതത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന ആളുകളായിരുന്നു. അവർ കരയും, ചിരിക്കും, സ്നേഹിക്കും, നഷ്ടങ്ങളെ നേരിടും, സ്വപ്നം കാണും. ആ സാധാരണ മനുഷ്യരെ അസാധാരണമായ സ്വാഭാവികതയോടെ അവതരിപ്പിക്കാനാണ് ജോമോളിന് കഴിഞ്ഞത്. അവരുടെ സിനിമകളും കഥാപാത്രങ്ങളും ഇനിയും തലമുറകളിലേക്ക് കൈമാറപ്പെടട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ താരസ്വരം ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.

0: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

മധുരഗീതങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ, പണ്ടെന്നോ കണ്ടുമറന്ന സിനിമയുടെ ദൃശ്യങ്ങൾ വീണ്ടും മനസ്സിലേക്കുണരുന്ന ഗാനരംഗങ്ങൾ. സംഗീതത്തിന്റെ വശ്യതയും ആലാപനത്തിന്റെ മാധുര്യവും സാഹിത്യവും സംഗീതവും ആലാപനവും അഭിനയവും ഒരു ഗാനത്തെ അനശ്വരമാക്കുകയാണ്. അനശ്വരമായ മധുരഗാനങ്ങളിൽ കേൾക്കുമ്പോൾ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന ഗാനങ്ങൾ മാത്രമല്ല, ആലാപന മാധുര്യത്തിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒട്ടേറെ ശോകഗാനങ്ങളുമുണ്ട്.

0: അനശ്വരമായ ചില ശോകഗാനങ്ങൾ നമുക്കിന്ന് മധുരഗീതങ്ങളിലൂടെ കേൾക്കാം.
1: നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ.
0: യേശുദാസിന്റെ ആലാപനത്തിന് പ്രേംനസീറിന്റെ അഭിനയവും ചേരുമ്പോൾ ആലപിക്കുന്നത് കഥാപാത്രം തന്നെയാണെന്ന് പ്രേക്ഷകന് തോന്നും. ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികൾക്ക് എ ടി ഉമ്മർ ഈണം നൽകി 1975 പുറത്തിറങ്ങിയ അഭിമാനം എന്ന പടത്തിലൊരു ഗാനമുണ്ട്. ശോകാർദ്രമായ ഗാനം. ദുഃഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ. കുങ്കുമക്കുറിയുടെ മഹാത്മ്യം കാണാൻ തപസ്സു ചെയ്യുന്ന നിന്റെ സേവകൻ. പാടാത്ത ഭക്തിഗീതമാണ് നീ. ഇടറിയ സ്വരധാരയാണ് ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം.

വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഒരു ഗാനം. 1968 പുറത്തിറങ്ങിയ തുലാഭാരം എന്ന പടത്തിൽ ആലാപനം യേശുദാസ്. ഗാനരംഗത്ത് പ്രണസീറും ശാരദയും. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. മനുഷ്യനെ തീർത്തത് ചെകുത്താനാണെങ്കിൽ ചെകുത്താനോടുമുണ്ട് ഒരു ചോദ്യം. ആ ചോദ്യങ്ങൾ നമുക്ക് കേൾക്കാം. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു.

1970 പുറത്തിറങ്ങിയ വിവാഹിത എന്ന പടത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനശില്പികൾ വയലാറും ദേവരാജനും, ആലാപനം യേശുദാസ്. ഗാനരംഗത്ത് പ്രാൻ നസീറാണ്, കൂടെ പത്മിനിയും. ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം.

വീണ്ടും പ്രേംനസീറിന്റെ അഭിനയരംഗം. പി ഭാസ്കരന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥിന്റെ സംഗീതം. 1965 പുറത്തിറങ്ങിയ മുറപ്പെണ്ണ് എന്ന സിനിമയിലെ ഗാനമാണിത്. ഗായകൻ യേശുദാസ്. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധം അഴിയുന്നോ, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുള്ളച്ചിരിക്കുന്നോ.

1977 പുറത്തിറങ്ങിയ അംഗീകാരം എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി എം ആർ, അലാപനം യേശുദാസ്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ, നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീല

പഴയകാല ശോകഗാനങ്ങളിൽ ആദ്യം പരിഗണിക്കപ്പെടേണ്ട ഒരു ഗാനമുണ്ടായിരുന്നു, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. മലയാള സിനിമാ ഗാനാസ്വാദകരുടെ കാതോരം ഈ പാട്ടെത്തിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടു. 1974 രാജഹംസം എന്ന സിനിമയിലാണ് യേശുദാസ് ആലപിച്ച് അനശ്വരമാക്കിയ ഈ ഗാനം. ആലാപനത്തിൽ മാത്രമല്ല, ഗാനരംഗത്തെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് നിത്യഹരിത നായകൻ പ്രേംനസീർ കാഴ്ചവെച്ചത്. ഒപ്പം ഗാനരംഗത്ത് ജയഭാരതിയും. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ ഈണം.

ഈ ഗാനം പുനർജന്മം എന്ന പടത്തിലേതാണ്. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിരിച്ചും കരഞ്ഞും തലമുറകളിൽ വന്നു ചവിട്ടിക്കുഴച്ചിട്ട വീഥികളിൽ, പൊഴിഞ്ഞു നമ്മൾ തൻ കാൽപ്പാടുകൾ പൊടികൊണ്ട് മൂടിക്കിടന്നു എത്ര നാൾ. പ്രേമഭിക്ഷുകി ഭിക്ഷുകി

0: കേൾവിയുടെ കേളികൊട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: 1979 പുറത്തിറങ്ങിയ തകര എന്ന സിനിമയിലെ ഗാനം, പൂവച്ചൽ ഖാദറിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എസ് ജാനകിയാണ് ആലപിക്കുന്നത്. ഇതിലെ പോകും കാറ്റിൽ ഇവിടെ വിരിയും മലരിൽ, കുളിരായി നിറമായി ഒഴുകും ദുഃഖം, എന്നും നിന്നെ തേടി വരും മൗനമേ നിറയും മൗനമേ.

1964 ഭാർഗവി നിലയം പുറത്തിറങ്ങിയത്. പി ഭാസ്കരന്റെ രചനയിൽ എം എസ് ബാബുരാജ് അനശ്വരമാക്കിയ ഒട്ടേറെ ഗാനങ്ങൾ ഈ ചലച്ചിത്രത്തിലുണ്ട്. യേശുദാസിന്റെ ആലാപനത്തിൽ, പ്രേംനസീറിന്റെ അഭിനയത്തിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമയി എന്റെ കണ്ണിൽ.

ജോർജിന്റെ ഇണം. യേശുദാസും എസ് ജാനകിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അകലെ അകലെ നീലാകാശം, അലതെല്ലും മേഘതീർത്ഥം, അരികിലെന്റെ ഹൃദയാകാശം, അലതെല്ലും രാഗതീർത്ഥം.

മലയാള സിനിമയിൽ ആയിരം പാദസരങ്ങൾ കിലുങ്ങിയൊഴുകിയിട്ട് അരനൂറ്റാണ്ടിലേറെ കാലമായി. വിരഹഗാനങ്ങളുടെ പട്ടികയിൽ ആദ്യമേ പരിഗണിക്കേണ്ട ഒരു ഗാനം. അനശ്വര ഗാനശില്പികളായ ദേവരാജനും വയലാറും യേശുദാസും ഒരുമിച്ചപ്പോൾ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ അഭിനയ തികവിൽ ഒരു ഗാനം കൂടി സൂപ്പർഹിറ്റായി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി.

മലയാള സിനിമാസ്വാദകർക്ക് മറക്കാനാവാത്ത പേരുകളാണ് കറുത്തമ്മയും പരീക്കുട്ടിയും. കടലിന്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. 1966 ചെമ്മീൻ എന്ന സിനിമ തകഴി എന്ന സാഹിത്യകാരന്റെ വിഖ്യാതമായൊരു സാഹിത്യകൃതിയുടെ ദൃശ്യാവിഷ്കാരമായും സത്യനും മധുവും ഷീലയുമൊക്കെ മത്സരിച്ചഭിനയിക്കുന്ന ഒരു ചലച്ചിത്രം കൂടിയായിരുന്നു. സലിൽ ചൗധരിയുടെ വേറിട്ട സംഗീതത്തിൽ വയലാറിന്റെ വരികൾ മന്നാടെ എന്ന ഗായകൻ അനശ്വരമാക്കി. മാനസമൈനേ വരൂ മധുരം നുള്ളിത്തരൂ.

1976 പുറത്തിറങ്ങിയ തുലാവർഷം എന്ന സിനിമയിലെ ഒരു ദുഃഖഗാനമാണ് അടുത്തത്. എസ് ജാനകിയാണ് ഗായിക. ചുവല്ലൂർ കൃഷ്ണൻകുട്ടി രചിച്ച ഗാനത്തിന് സലിൽ ചൗധരിയാണ് ഈണമിട്ടത്. സ്വപ്നാടനം ഞാൻ തുടരുന്നു, എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു.

0: പഴയകാല മലയാള സിനിമകളിലെ ശോകഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: മധുരഗീതങ്ങൾ
2: ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക്. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 21, ഹിജ്രാവർഷം 1447, സഫർ 22, ശകവർഷം 1948, ശ്രാവണം 15, 2026 ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.